ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 വൈശാഖം 16, കൊലവർഷം 1201 മേടം 23, 2026 മെയ് 6 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെഡ്സിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് അരവിന്ദൻ കണിച്ചുകുളങ്കര.
1: പടന്തോ നാമാനി പ്രമദബര സിന്ധോ നിപതിദാഹ സ്മരന്തോ രൂപം ദേവരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ വക്തസ്ത്വയി ഖലൂരമന്ദേ പരം മമൂന്നഹം തന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതൻ. ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയം മൂന്നാം ദശകത്തിലെ ഭക്തിപ്രാർത്ഥനയാണിത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ രൂപം സദാസമയവും മനസ്സിൽ ധ്യാനിക്കുകയും നാമകീർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഭക്തമനസ്സുകൾക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്ന ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. അങ്ങയുടെ അനുഗ്രഹ കടാക്ഷം നേടിയ പരമഭക്തരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ജന്മസുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യജന്മമെടുക്കുന്ന ഏതൊരാൾക്കും ആനന്ദസാഗരനും സ്നേഹസാഗരനും കൃപാസാഗരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞൊരു അനുഗ്രഹവും സാധിക്കാനില്ല. ഭഗവാനെ ആശ്രയിച്ച് ഇവിടെ ഭജനമിരിക്കുന്ന എനിക്കും അതിനുള്ള ഭാഗ്യവും കൃപാകടാക്ഷങ്ങളും ആരോഗ്യവും തരണയെന്ന് നാരായണീയ രചനയിലൂടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. വേദവ്യാസ വിരചിതമായ ശ്രീ മഹാഭാഗവതം കഥ 100 ദശകങ്ങളും 1000-ൽ ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നതാണ് നാരായണീയം. ഭക്തിരസപ്രധാനമായ മൂലം ഭാഗവതം പ്രഥമസ്കന്ധം മുതൽ ദ്വാദശസ്കന്ധത്തിലെ മാർക്കണ്ഡേയ ചരിതം വരെയുള്ള ഭാഗം നാരായണീയത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും അതിനിടയിലുള്ള ഒരു പ്രധാന ഭാഗം ഭട്ടതിരിപ്പാട് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാവാം. അത് ഏകാദശസ്കന്ധത്തിലെ ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. ഭഗവാൻ ഒരിക്കലും പരമഭക്തരായ നമ്മളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. സാക്ഷാൽ ഗുരുഭവനപുരിയിൽ തന്നെയുണ്ട്. തൻ്റെ മുന്നിലെത്തുന്ന ഭക്തരെ കാണുകയും അവരുടെ സങ്കടങ്ങൾ പറയാതെ തന്നെ അറിഞ്ഞ് ഭക്തർക്ക് അനുഗ്രഹമേകി വാഴുകയാണ്. മേൽപ്പത്തൂരിൻ്റെ നിർവ്യാജ ഭക്തിയാണ് അദ്ദേഹത്തിന് പിടിപെട്ട വാദരോഗ ശമനത്തിന് ഭഗവാന്റെ അടുത്ത് എത്തിച്ചത്. അതൊരു നിമിത്തമായിരുന്നു. കാര്യവും കാരണവും ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. നാരായണീയം എന്ന മഹത്തായ കൃതി രചിക്കുവാൻ യോഗ്യതയുള്ള ആളിനെ തന്നെയാണ് ഭഗവാൻ കണ്ടെത്തിയത്. അതിനുള്ള കാരണമായിരുന്നു ഭട്ടതിരിയുടെ വാദരോഗം. മേൽപ്പത്തൂരിന് വാദരോഗം വന്നത് യാദൃശ്ചികമല്ല, അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത മഹാത്യാഗമാണ്. തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ അരുമശിഷ്യനും കൂടിയായിരുന്നു മേൽപ്പത്തൂർ. വിവാഹം കഴിച്ചത് ഗുരുവിൻ്റെ ചെറുമകളെ തന്നെയായിരുന്നു. കാലകർമ്മദോഷങ്ങളാൽ പിഷാരടിക്ക് വാദരോഗം പിടിപെട്ടു. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ സ്വന്തം ജാതകദോഷം കണ്ടെത്താൻ സ്വയം കവിട നിരത്തിയപ്പോൾ കണ്ട ജന്മാന്തര കർമ്മദോഷങ്ങളെ അകറ്റാൻ തിലഹവനവും സുഹൃതഹോമങ്ങളും കർമ്മവിഭാഗ ദാനവും നടത്താൻ നിശ്ചയിച്ചു. വാദരോഗം മാറ്റുവാൻ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന പിഷാരടിക്ക് വേണ്ടി അനന്തരവനായ മേൽപ്പത്തൂരിൻ്റെ മേൽനോട്ടത്തിൽ കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ കർമ്മവിഭാഗദാനം പരിസമാപ്തിയിൽ ദാനം വാങ്ങുവാൻ ആരും തയ്യാറായില്ല. ദാനം വാങ്ങുന്നയാൾ ശുദ്ധ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ കൊടുക്കുന്നയാളിൻ്റെ പാപം മുഴുവൻ വാങ്ങുന്നയാളിൽ പതിക്കും. സ്വന്തം മാതുലിൻ്റെ ദുരവസ്ഥ അറിഞ്ഞ ഭട്ടതിരി ദാനം ഏറ്റുവാങ്ങി. തുടർന്ന് പിറ്റേന്ന് മുതൽ പിഷാരടിയുടെ വാദരോഗം ശമിക്കുകയും ഭട്ടതിരിയിലേക്ക് വാദരോഗ ലക്ഷണങ്ങൾ കണ്ടു. ഓരോ ദിവസവും രോഗം മൂർച്ഛിച്ചു വന്നു. ചികിത്സകളൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് ഗുരുവായൂർ ഭജനമിരിക്കാൻ തീരുമാനിച്ചത്. മേൽപ്പത്തൂരിൻ്റെ സമകാലികനായിരുന്ന എഴുത്തച്ഛൻ ഉപദേശിച്ചു, ഭാഗവത കഥകൾ എഴുതുമ്പോൾ മത്സ്യം തൊട്ട് കൂട്ടണം. ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തൻ്റെ രോഗശമനത്തിനായി നിത്യവും ഭജനവും പ്രാർത്ഥനകളുമായി അതോടൊപ്പം ഭാഗവതത്തെ ആധാരമാക്കി ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ 10 ശ്ലോകങ്ങൾ വീതം ഭഗവത് വർണ്ണനകളായി നാരായണീയം രചിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും രോഗം കടുപ്പത്തിലേക്ക് വരികയും ദേഹം

0: സകല ഭക്തർക്കും മനസ്സിൽ ദർശിക്കാനായി അഗ്രേവശ്യാമി തേജോ നിബിടതരകളായ ആവലീലോപനീയം എന്ന ആദ്യ ശ്ലോകത്തിലൂടെ തുടങ്ങിയ കേശാദിപാദ വർണ്ണന.
1: സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ളയുടെ കവിത ഉറവ് പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി അരുന്ധതി.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ സി കേശവപിള്ളയുടെ കവിത ഉറവ്, പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.

0: The two-day meeting will bring together representatives from BRICS member states to deliberate on labor, employment and worker welfare. The Labor and Employment Ministry said that during the meeting, the member states will deliberate on advancing social security systems, formalization of labor markets and enhancing women's participation in the workforce. In IPL cricket, Chennai Super Kings defeated Delhi Capitals by 8 wickets at Arun Jaitley Stadium in Delhi last night as Sanju Samson slammed an unbeaten 87 and Karthik Sharma contributed with 41. Today, Sunrisers Hyderabad and Punjab Kings will clash at Rajiv Gandhi International Stadium in Hyderabad at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ബോംബെ സിസ്റ്റേഴ്സ് പാടിയത്; 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ; 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം; 7:25 വാർത്തകൾ, 7:35 പുലർവട്ടം തുടർച്ച, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും; 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും; 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ; 9:00 അക്ഷരച്ചെപ്പ്; 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി; 10:15 രാഗാമൃതം, പട്ടാഴി ആർ പ്രഭാതം സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, തുടർന്ന് ചേർത്തല ആർ ഗോപാലൻ നായർ പാടിയ കൃതികൾ; 11:00 വാർത്താ ബുള്ളറ്റിൻ; 11:05 മുതൽ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി; മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു; 12:00 ചലച്ചിത്ര ഗാനങ്ങൾ; 12:20 ലളിതഗാനങ്ങൾ, കാർത്തിക് കൃഷ്ണ ജയറാം പാടുന്നു, രചന പി ശിവപ്രസാദ്, ഡോക്ടർ സിന്ധുമോൾ, സംഗീതം എൽ പ്രമീള; 12:30 പ്രാദേശിക വാർത്തകൾ; 12:40 പ്രകാശധാര; അപസ്മാരവും ഹോമിയോപ്പതിയും, ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു; 12:50 വാർത്തകൾ, 1:00 ചലച്ചിത്ര ഗാനങ്ങൾ; 1:45 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി; 2:15 തുടർ നാടകം, ദസ്തേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, ഭാഗം 12, നാടകരൂപാന്തരം, ഡോക്ടർ എം രാജീവ് കുമാർ; 2:30 ഉമംഗ് സ്പോൺസേർഡ് പരിപാടി; 3:00 വാർത്താ ബുള്ളറ്റിൻ; 3:05 ഗാനോപഹാരം; 4:00 ചലച്ചിത്ര ഗാനങ്ങൾ; 4:30 മഴവില്ല്; 5:00 ഹിന്ദി പാഠം; 5:15 പാട്ടുകളം, തോറ്റം പാട്ട്, ജി രാമചന്ദ്രൻ നായരും സംഘവും അവതരിപ്പിച്ചത്, ഭാഗം 2; 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി; 5:40 മനോയാനം; 5:45 ഭക്തിഗാനങ്ങൾ, കടമനിട്ട മാർത്തോമ ചർച്ച് കൊയർ പാടിയത്; 6:00 ചലച്ചിത്ര ഗാനം; 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 വാർത്താവീക്ഷണം; 6:50 വയലും വീടും, ജൈവ കർഷകയായ ശ്രീജ എം എസുമായി അഭിമുഖം; തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം; 7:50 ചലച്ചിത്ര ഗാനങ്ങൾ; 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ; 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, പ്രത്യേക പരിപാടി, ചോദ്യം ശരിയാക്കാം; 9:30 അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി; എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുകുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം; 10:30 ചലച്ചിത്ര ഗാനങ്ങൾ; 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി; 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ബോംബെ സിസ്റ്റേഴ്സ് പാടിയ മഹിഷാസുരമർദിനി സ്തോത്രം കേൾക്കാം.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പശ്ചിമബംഗാളിൽ നടന്നത് വോട്ട് കൊള്ളയാണെന്നും താൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കില്ല എന്നും മമതാ ബാനർജി. തമിഴ്നാട്ടിൽ എതിർമുന്നണികളിലെ ചെറുകക്ഷികളുടെ പിന്തുണയോടെ മന്ത്രിസഭയുണ്ടാക്കാൻ തമിഴക വെട്ടറി കഴകം ശ്രമം തുടങ്ങി. സൈബർ തട്ടിപ്പുകളെയും ഡിജിറ്റൽ നിരീക്ഷണത്തെയും കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടിന് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരായ ആർ കെ ആനന്ദിനും സുബർണ ശർമ്മയ്ക്കും യുഎസിലെ പുലിസ്റ്റർ സമ്മാനം. റിപ്പോർട്ടിംഗ് ആന്റ് കമന്ററി വിഭാഗത്തിലാണ് ഇവരുടെ നേട്ടം. മാധ്യമരംഗത്തെ മികവിനുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇത്. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും അടച്ചിടും. 24 മണിക്കൂറാണ് സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവയ്ക്കും. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് ഇത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ 2020 റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ടീം. ഇന്നലെ നടന്ന IPL മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്.
3: തിരക്കേറിയ കേരള ജീവിതത്തിന്റെ അദൃശ്യമായ ഒരു നട്ടലാണ് റെസ്റ്റോറന്റ് കാറ്ററിംഗ് മേഖല. തട്ടുകടയെ ആശ്രയിക്കുന്നവർ മുതൽ ഗംഭീര സദ്യ വരെ, ഇവിടെ ഭക്ഷണം വെറും ഉപഭോഗ വസ്തുവല്ല, രുചി സംസ്കാരത്തിന്റെയും അതിജീവനത്തിന്റെയും തുടർച്ചയാണ്. എന്നാൽ ഇന്ന് വെല്ലുവിളികളുടെ ഒരു പരമ്പര ഈ വ്യവസായത്തെ പിടിച്ചുലച്ചിരിക്കുന്നു. അത് ബിസിനസ് ഉടമകളെ മാത്രമല്ല, സമൂഹത്തിന്റെ ദൈനംദിന താളത്തെയും തെറ്റിക്കുന്നു. ടീമേക്കറും ഷെഫുമായ ഗൗതം,
4: ഞങ്ങൾക്ക് വിറകടുപ്പിലേക്ക് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്തപ്പോഴേ ഗ്യാസിന് വില പിന്നെ വന്ന് ഗ്യാസിന് വില കൂടി. ഓട്ടോമാറ്റിക് റോ മെറ്റീരിയൽസിന് വില കൂടി. റോ മെറ്റീരിയൽസിന് വില കൂടി കഴിഞ്ഞാൽ നമ്മൾ വില കൂട്ടേണ്ടി വരും. ഒരു ഫുഡിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ റോ മെറ്റീരിയൽസ് ഒന്ന്, രണ്ടാമത് അതിന്റെ ഹീറ്റ്, അതായത് ചൂട്. അരമണിക്കൂർ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഗ്യാസ് കുറച്ചിട്ട് നമ്മളത് 1 കൊണ്ട് ചെയ്തെടുക്കേണ്ട അവസ്ഥയിലേക്ക്.
3: ഹോട്ടലുകളുടെയും കാറ്ററിംഗ് യൂണിറ്റുകളുടെയും ജീവനാഡിയായ LPGയുടെ ക്ഷാമവും കുത്തനെയുള്ള വിലക്കയറ്റവുമാണ് ഈ തടസ്സത്തിന്റെ കാതൽ. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് കാരണം കേരളത്തിലുടനീളമുള്ള റെസ്റ്റോറന്റുകളിൽ ഗണ്യമായ എണ്ണം പ്രവർത്തനം കുറയ്ക്കുകയോ താൽക്കാലികമായി അടച്ചുപൂട്ടുകയോ ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.
5: ചായ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ചില ഹോട്ടലുകൾ പ്രവർത്തിക്കുമ്പോൾ ചിലയിടത്ത് ഊണ് ഒഴിവാക്കുന്നു.
3: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ,
5: അങ്ങനെ ഇഷ്ടപ്പെട്ട പല മെനുവും ഒഴിവാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല നിലവിൽ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 20-25% ഹോട്ടലുകൾ ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല. പാചകവാതക ദൗർലഭ്യവും ഒപ്പം തന്നെ ഭക്ഷണ വിതരണ മേഖല അടക്കമുള്ള തൊഴിൽ മേഖല ഒരു പരിധിവരെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടത്തോടെ ഇവിടുത്തെ തൊഴിലാളികൾ മടങ്ങിപ്പോവുകയും വലിയൊരു തൊഴിൽ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ODI ബാങ്ക് ലോൺ അടക്കമുള്ളവ അടക്കേണ്ടത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ്, ലേബർ ലൈസൻസ് എല്ലാം പുതുക്കേണ്ടത്, നമുക്ക് അധികമായിട്ട് 50% സാമ്പത്തികം കണ്ടുപിടിക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്.
6: ആ ഘട്ടത്തിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഹോട്ടലുകാർ വളരെ ശക്തമായ ഒരു ശ്രമം നടത്തുമ്പോൾ കൂലിമേൽ കുരു എന്ന പോലെ പെട്രോളിയം കമ്പനിക്കാരും May 1 ₹1,000 ഒരു കുറ്റി ഗ്യാസിന് വില വർദ്ധിപ്പിക്കുമ്പോൾ അത് ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ രീതിയിലൊരു വില വർധനവും നമ്മുടെ ഹോട്ടലുകളിൽ സാധിക്കില്ല. ഒരു ചായക്ക് 2 രൂപ പോലും വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന സമൂഹമുള്ള നമ്മുടെ നാട്ടില് ഞങ്ങൾ എങ്ങനെയാണ്?

0: 50% 60% വില വർദ്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകത്തില്ല. ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയും മറ്റും നമ്മൾ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, അടിയന്തരമായിട്ട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് ഇന്നു മുതൽ മെയ് 6 പ്രതിഷേധാത്മകമായിട്ട് ഒരു സമരം നടത്തുവാനും അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിട്ട് സമരം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും.
1: ഇന്ധന പ്രതിസന്ധി ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല, മറിച്ച് വലിയ ആഗോള പ്രതിസന്ധികളുടെ ഒരു പ്രതിഫലനമാണ്. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ റൂട്ടുകളിലെ പരിമിതികളും LPG ലഭ്യതയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്.
2: ഇവിടുത്തെ ഹോട്ടലിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഗ്യാസ് ഭയങ്കര ഷോർട്ടേജ് ആണ്.
1: മുംബൈ അന്ധേരിയിൽ നിന്നുള്ള ഹോട്ടൽ സൂപ്പർവൈസർ സിദ്ധാർത്ഥൻ.
2: പിന്നെ ഞങ്ങളുടെ ഏരിയയിലേക്ക് പൈപ്പ് കണക്ഷൻ ഇല്ല, മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ഗ്യാസ് കണക്ഷൻ പൈപ്പ് കണക്ഷൻ ഉണ്ട്. ഇരട്ടി വില കൊടുത്തിട്ടാണ് ഇപ്പൊ ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകിട ഹോട്ടലുകളെല്ലാം വില കൂട്ടിയിട്ടുണ്ട്, ഇവിടെ അത് ചെയ്തിട്ടില്ല.
1: മധുരയിൽ റെസ്റ്റോറന്റ് നടത്തുന്ന ആബിത്ത്,
3: 1800 വാങ്ങുന്നത് ഇപ്പൊ 5000 കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അത് ഡെയിലി 4 ഗ്യാസ് വരുന്നത് ഇപ്പൊ 1-2 ഗ്യാസ് വരെ കിട്ടാനില്ല. ഐറ്റംസ് ചുരുക്കിയിട്ടാണ് ഇപ്പൊ ഹോട്ടൽ റൺ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയില്ല, കട റൺ ചെയ്യാൻ പറ്റോ ഇല്ലയോ. ക്യാഷ് എല്ലാം റോൾ എല്ലാം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കട പൂട്ടാൻ പറ്റില്ലല്ലോ. നമ്മള് 4000-5000 പർച്ചേസ് ചെയ്യുന്ന അതേ സമയം 15,000 നമുക്ക് ഡെയിലി ഏകദേശം 8,000 നമുക്ക് എക്സ്ട്രാ വരും. അതായത് മാസം 2,40,000 വ്യത്യാസം വരും.
1: കോയമ്പത്തൂരിലെ ഒരു റെസ്റ്റോറന്റ് സൂപ്പർവൈസർ അഷ്റഫ്,
4: ഗ്യാസിനൊക്കെ ഇറക്കി വില കൊടുക്കണമെങ്കിൽ ചെറിയ രീതിയിൽ കൂടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള രക്ഷയില്ലല്ലോ. പിന്നെ ഒന്നാമത് നമുക്കിത് പെട്ടെന്ന് ക്ലോസ് ചെയ്തിടാൻ പറ്റില്ല, ഇത്രയും പണിക്കാർ. പിന്നെ ഒരു പണിക്കാരൊക്കെ തട്ടിമുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ വിഷമം. പിന്നെ മറ്റേ ഞങ്ങളിവിടെ വെച്ചാൽ ഇപ്പോഴും മറ്റേ വിറകിന്റെ ഒരു അടുപ്പുണ്ടല്ലോ, റോക്കറ്റ് അടുപ്പ്. പിന്നെ അങ്ങനെയൊക്കെ കൂടിയാണ് പോകുന്നത്.
1: നിലനിൽപ്പിനായി പല സ്ഥാപനങ്ങളും മെനുവിലെ വൈവിധ്യം കുറയ്ക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. സ്ഥിരമായ സേവനം ഉറപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് ഉപഭോക്താക്കളുടെ വിശ്വാസം കുറഞ്ഞുവെന്ന് കടയുടമകൾ ആവലാതിപ്പെടുന്നു.
5: സിലിണ്ടർ പോലും നമുക്കിപ്പോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ാലും ഒന്നുകൂടെ ക്രൈസിസ് വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: എറണാകുളത്ത് നിന്നുള്ള കടയുടമ ആൽഫിൻ,
5: സ്റ്റാഫിന്റെ ഭയങ്കര ഷോർട്ടേജ്, സാധനങ്ങളുടെ ഭയങ്കര വിലക്കയറ്റം, പാഴ്സൽ കണ്ടെയ്നർ, നമ്മൾ ബിരിയാണിയൊക്കെ പാക്ക് ചെയ്യുന്ന കണ്ടെയ്നറിന് 10 രൂപയാണ് ഒരു കണ്ടെയ്നറിൽ തന്നെ കൂടിയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോണ് ചിട്ടികൾ അങ്ങനെ ഡെയിലി ഇറങ്ങി പോകുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നപ്പം ഐറ്റങ്ങൾ ഒരുപാട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഷവർമ പോലുള്ള ഗ്യാസ് നിർബന്ധമായിട്ടും വേണ്ട കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ഞങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ൂഡിൽസ് അങ്ങനെ അവ ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതനുസരിച്ച് സെയിൽസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഡിക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇത്രയും സ്റ്റാഫിനെ നമുക്ക് പറഞ്ഞുവിടാമല്ലോ, നമ്മളെ പ്രതീക്ഷ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കൊരു ബേർഡൻ ആയിട്ട് തലയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അതൊരു പഴയ സ്ഥിതിയിലേക്ക് പോയാൽ പോലും ഇതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. അത് ഓവർകം ചെയ്ത് വരാൻ ഒത്തിരി ടൈം എടുക്കും.
1: LPG ക്ഷാമത്തിനിടയിൽ കേരളത്തിലുടനീളം കരിയുടെയും വിറകിന്റെയും ആവശ്യം ഏറിയിട്ടുണ്ട്. എന്നാൽ ഈ മാറ്റം കൊണ്ടുവരുന്ന സങ്കീർണതകൾ ചില്ലറയല്ല.
6: അൽഫാം, തന്തൂരി റൊട്ടി, കബാബ്, അതേപോലെ ചിക്കൻ ടിക്ക, ഇങ്ങനത്തെ ഈ തുർക്കീസ് ഡിഷും, അതേപോലെ നമുക്ക് അറേബ്യൻ അൽഫാമിനും വേണ്ടിയിട്ടാണ് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് ചാർക്കോളിന്റെ ഉപയോഗം.
1: ചാർക്കോൾ ഡീലർ റഫീഖ്,
6: നമ്മളെ ഏരിയയിലേക്ക് ഏകദേശം 40% ഹോട്ടൽ ക്ലോസ് ആണ്. നിവർത്തില്ലാത്ത കുറച്ച് ഹോട്ടലുകളിൽ വെറും അൽഫാം മന്തി മാത്രം വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കരി ഇപ്പൊ സാധാരണ നിലയിലത്തിന് ഒരു 20% കച്ചവടം കുറവാണ്. വിറകിന് ഡിമാൻഡാണ്. വിറക് വന്നപ്പോ വിറകൊണ്ടാണ് ഇപ്പൊ ഏകദേശം പൊറോട്ട, അതേപോലെ നമ്മളെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ വിറകിന് ക്ഷാമമാണ്. അപ്പൊ ഈ വിറകിന് ക്ഷാമവും ഗ്യാസിന് ക്ഷാമവും ആകുമ്പോൾ ഹോട്ടലുകാരും മാക്സിമം അവർ കൺട്രോൾ ചെയ്യും. കച്ചവടമുള്ള സ്ഥലത്ത് മാത്രം ഇവർ ഗ്രില്ല് ചെയ്യാനും ചാർക്കോൾ കരിന്റെ ഉപയോഗം ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇപ്പം കച്ചവടം കുറവാണ്.
1: മലപ്പുറത്ത് നിന്നുള്ള വിറക് വ്യാപാരി ഇംതിയാസ്,
7: ഗ്യാസ് കിട്ടാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് നമുക്ക് വിറകിന് അത്യാവശ്യം ക്ഷാമം വരുന്ന സാഹചര്യമാണുള്ളത്. സ്ഥാപനത്തിലേക്ക് വിറക് കിട്ടുന്നില്ല, അത്രയല്ല നല്ല റേറ്റുമാണ് വരുന്നത്. 1500 രൂപ അല്ലെങ്കിൽ 2500 രൂപ റേറ്റിലായിരുന്നു നമ്മൾ ടെണ്ണിന് വാങ്ങിയിരുന്നത്. ഇന്ന് അത് 5000 വരെ ഹെവി റേറ്റ് ആയിട്ടാണ് ഇപ്പൊ അധികരിച്ചിട്ടുള്ളത്.
1: ഉയർന്ന ഇന്ധനക്ഷമതയും കുറച്ച് പുകയും മാത്രമുള്ള റോക്കറ്റ് സ്റ്റവ് പോലുള്ള ഇതര പാചക സാങ്കേതിക വിദ്യകളെ കുറിച്ച് ചർച്ചകൾ ഏറി വരികയാണ്.
8: ഞാനിപ്പോ LPG ക്ഷാമമൊക്കെ വന്നതുകൊണ്ട് ഒരു റോക്കറ്റ് സ്റ്റവ് ഒരെണ്ണം മാനുഫാക്ചറിങ് ചെയ്ത് ഇപ്പോ ഹോട്ടൽ മേഖലയിൽ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട്.
1: മൂന്നാർ നിന്നുള്ള സംരംഭകൻ സുരേഷ്,
8: ഇത് 200 ഗ്രാം വിറകുണ്ടെങ്കിൽ ഒരു 5 പേർക്കുള്ള കറി ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 15-20 മിനിറ്റ് മതി. 40 മിനിറ്റും കൊണ്ട് എല്ലാ പരിപാടിയും തീർത്തെടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ബ്ലോവർ സിസ്റ്റത്തിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഈ ബ്ലോവർ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഒരു ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ട് ഒരു ചാർജിങ് സംവിധാനം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 3 മണിക്കൂർ ചാർജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 14 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നതാണ്. പോർട്ടബിൾ ടൈപ്പും ആണ്. പിന്നെ ഗ്യാസിനെ സംബന്ധിച്ച് ഗ്യാസ് നമുക്കിപ്പോ ഒരു 14 kg സ്റ്റവിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു 150 കിലോ വിറക് മതി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ സ്മോക്ക് എന്ന് പറയുന്ന സാധനം തീരെ വരില്ല, കാരണം ബ്ലോവർ ഫുൾ ടൈം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്സിജൻ ശരിക്കും കിട്തും. 2000 RPM തൊട്ട് 7000 RPM നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. 7000 RPM ഇടുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ ഈക്വൽ തന്നെ നിൽക്കുന്നത്.

0: നിധി വിതരണത്തിൽ സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും തൊഴിലാളികൾ കുറഞ്ഞതും ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ദുർബലമായതും ഈ മേഖലയുടെ തിരിച്ചുവരവ് മന്ദഗതിയിലാക്കുമെന്ന് കരുതുന്നു.
1: ഈ റെസ്ട്രിക്ഷൻസ് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുകയോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അവർക്ക് പറ്റിയിരുന്നില്ല.
0: ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ കേരള സർക്കിൾ ജനറൽ സെക്രട്ടറി സനൽ കുമാർ.
1: അപ്പൊ അതിന്റെ ഫലമായിട്ട് പാനിക് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. അതായത് ഗ്യാസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിനെയാണ് പാനിക് ബുക്കിംഗ് എന്ന് പറയുന്നത്. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സിലിണ്ടർ ഞങ്ങൾ അങ്ങ് ബുക്ക് ചെയ്തേക്കെ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ ഓൾ ഇന്ത്യ ബുക്കിംഗ് എല്ലാവരും വന്നപ്പോൾ ഒരൊറ്റ പോയിന്റിലേക്കാണ് ഈ ബുക്കിംഗ് മുഴുവൻ പോകുന്നത്. 35 ലക്ഷം ആവറേജ് ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ അത് 75 ലക്ഷം ആയിട്ട് വരും. അതാണ് സോഫ്റ്റ്വെയർ പെട്ടെന്ന് ക്രംബിളാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇത്രയും ഒരുമിച്ചുള്ള ഹിറ്റ്സ് സോഫ്റ്റ്വെയറിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതാണ് ആദ്യത്തെ ഇനീഷ്യൽ പീരീഡിൽ ബുക്കിംഗ് കയറുന്നില്ല എന്നുള്ള പരാതി കസ്റ്റമേഴ്സിന് ഉണ്ടായത്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു അപര്യാപ്തതയാണ്, ഒരു ഇന്നഡിക്വസിയാണ്. അവർ നേരത്തെ ഇ കോമേഴ്സിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന നിലയിൽ ഇത് ഡെവലപ്പ് ചെയ്തപ്പം ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അതിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. അതാണ് ആദ്യത്തെ ഒരു 2-3 ആഴ്ച ജനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ മുഴുവൻ വട്ടം ചുറ്റിയത് ആ ഒരു സമ്പ്രദായത്തിലാണ്. അപ്പൊ ഇതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് ഈ ആൾക്കാർ മുഴുവൻ തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാൻ തുടങ്ങി. കാരണം ഈ സിസ്റ്റത്തിലെ ആകെപ്പാടെ LPG ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ആ പാടുള്ള ഒരു വിസിബിൾ ഫേസ് എന്ന് പറയുന്നത് ഈ LPG ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയും അവിടുത്തെ സ്റ്റാഫും മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ സിസ്റ്റത്തിന്റെ മുഴുവൻ വെയിറ്റും 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ വ്യക്തികളിലെ തോളിലേക്ക് വന്നു വീണു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഉടനെ പരിഹരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾക്ക് ആവശ്യമുള്ള മുഴുവൻ LPG ഖത്തറിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 90% ഓഫ് അവർ ഇമ്പോർട്ട്സ് ഖത്തറിൽ നിന്നാണ് വന്നു. അപ്പൊ ഖത്തറിന്റെ നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ട് ടെർമിനൽ മുഴുവൻ അവർ ബോംബെയിൽ നശിപ്പിച്ചു കയറാൻ. ഇനി അത് തന്നെ 4 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ആ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഇനി പുനർനിർമ്മിക്കാനായിട്ട് 4 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് LPG ഷോർട്ടേജ് ഒരു 2-3 വർഷത്തേക്കൊക്കെ കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അർജന്റീനയിൽ നിന്നൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അർജന്റീന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ളതിന്റെ 5-8 ദൂരമുണ്ട് അർജന്റീനയിലേക്ക് പോകാനായി. അർജന്റീനയിൽ നിന്ന് LPG കൊണ്ട് മാത്രമേ LPG കോസ്റ്റ് കൂടും, ഷിപ്പിംഗ് ചാർജസ് കൂടും. അമേരിക്കയിൽ നിന്ന് USA നിന്ന് കുറച്ച് വരുന്നുണ്ട്, അർജന്റീനയിൽ നിന്ന് വരുന്നുണ്ട്, അൾജീരിയയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു പർച്ചേസിനുള്ള സൗകര്യം ഖത്തർ പോലെ വേറെ ഒരിടവും ഉണ്ടായിരുന്നില്ല.
0: ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നതും ഊർജ്ജ വൈവിധ്യവൽക്കരണത്തിന്റെ അഭാവവും ആകസ്മിക സാഹചര്യങ്ങളിൽ അവശ്യ സേവന സാധനങ്ങൾക്കായുള്ള ആസൂത്രണത്തിന്റെ അഭാവവും ഈ പ്രതിസന്ധി തുറന്നു കാട്ടുന്നു. തട്ടുകടകളിൽ മുതൽ 5-നക്ഷത്ര ഹോട്ടലുകൾ വരെ തിങ്ങിനിറഞ്ഞ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭക്ഷ്യവ്യവസായത്തെ എങ്ങനെ പിന്തുണയ്ക്കുകയും നിലനിർത്തുകയും ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം അത്യാവശ്യമാണ്. കാരണം ഇത് വെറും വ്യവസായം മാത്രമല്ല, പലർക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഉപാധി അത്രേ.
2: ഇന്നത്തെ പ്രഭാത ഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണിവരെ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 57 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ബിജെപി ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബിജെപി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ ബിജെപി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും ബിജെപി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബിജെപി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും പിഐബി അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത 2 നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 ആയി വർദ്ധിപ്പിക്കാനാണ് ബിൽ.

ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മദ്യനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ സിബിഐ കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29-ന് വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം. ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് FCയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500-ഓളം റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന 2 പേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആനക്കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താല എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു.
ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന

0: ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം വിയത്നാം ദേശസ്യ രാഷ്ട്രപതിനാ ടോലാം ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരോ ദ്വൈപാക്ഷിക സംബന്ധേഷു അപി ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിസ്തൃതം ചർച്ചാം കരിഷ്യതഃ. വിയത്നാം ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഹ്യഃ നവദില്യാം സംപ്രാപ്തവാൻ. തേന സഹ വിയത്നാം സർവകാരസ്യ അനേകേഷാം മന്ത്രിണാം വരിഷ്ഠാധികാരിണാം ച ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അസ്തി. സഹൈവ ഏകം പ്രബലം വാണിജ്യ പ്രതിനിധിമണ്ഡലമപി സമൂഹേന സഹ അസ്തി. അസ്മിൻ വർഷേ അപ്രൈല മാസേ വിയത്നാം ദേശസ്യ രാഷ്ട്രപതിരൂപേണ നിർവാചനാനന്തരം രാഷ്ട്രപത്യുഃ ടോലാം വര്യസ്യ ഭാരതസ്യ ഏഷാ പ്രഥമാ രാജകീയ യാത്രാ അസ്തി. ഭാരതസ്യ കർപ്പാസക്ഷേത്രസ്യ ബാധായാഃ നിവാരണായ വികാസേ ന്യൂനതായാഃ സമാധാനായ ഗുണവത്തായാഃ ചിന്തയൈ ച കേന്ദ്രീയ മന്ത്രിമണ്ഡലേന കർപ്പാസ ഉത്പാദകതാ അഭിയാന കപാസ കാന്തി ഇത്യസ്യ കൃതേ 600,000,000,000 രൂപ്യകാണി സ്വീകൃതാനി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവഃ അവദത് യത് ഇദം അഭിയാനം സർവകാരസ്യ ഫോം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ ഇതി 5F വിഷയൈ സഹ സംരേഖിതമസ്തി. കർപ്പാസസ്യ ഉത്പാദകതാം വർദ്ധയിതും ച കേന്ദ്രിതമസ്തി. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ആപത്കാലീന ഋണ രേഖാ പ്രത്യാഭൂതി യോജന 0.5 അനുമോദിത. യോജനായാഃ അന്തർഗതം MSME ഇത്യേതേഷാം കൃതേ 100% ഋണ പ്രത്യാഭൂതിഃ പ്രദീയതേ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ഭാരത സെമികണ്ടക്ടർ മിഷൻ ഇത്യസ്യാന്തർഗതം ഇതോപി ദ്വേ സെമികണ്ടക്ടർ പരിയോജനേ അനുമോദിതെ.
2: दो नए सेमीकंडक्टर यूनिट्स, अब तक 10 सेमीकंडक्टर यूनिट्स का अप्रूवल हुआ है इंडिया सेमीकंडक्टर मिशन में. उसमें से दो में कॉमर्शियल प्रोडक्शन ऑलरेडी स्टार्ट हो गया है. एक 31 मार्च को प्रधानमंत्री जी ने उसका इनॉग्रेशन किया था, एक 30 अप्रैल को उसका सेकेंड वाले का. और अच्छी बात यह है कि दोनों के दोनों प्लांट्स की फुल कैपेसिटी बुक हो चुकी है, मतलब जितना मैन्युफैक्चर करे वो फुल्ली उसकी बुकिंग हो चुकी है.
1: एतेषु सेमीकंडक्टर पैकेजिंग सौकर्येण सह गैलियम नाइट्राइड तंत्रज्ञानस्य आधारे देशस्य प्रथमा वाणिज्य लघु माइक्रो LED प्रदर्शन सौविध्यम अंतर्भवति. केंद्रीय मंत्रिमंडलेन सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या संशोधन विधेयकं 20-26 संसदि उपस्थापयितुं प्रस्तावोपि स्वीकृतः. ശ്രീ വൈഷ്ണവ അവദത് യത് ഏതത് വിധേയകം സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാ അധിനിയമ 59-56 ഇത്യസ്യ സംശോധനം കർത്തും പ്രയതതേ.
2: 2014 से अगर हम देखें तो 25 सुप्रीम कोर्ट के जजेस थे और आज 33-37 किया, यानी करीब करीब 50% जजेस की संख्या में वृद्धि की है. क्योंकि जस्टिस डिलीवरी बहुत इम्पोर्टेंट है. टोटल जो 92,000 केसेस पेंडिंग है उसके पॉइंट ऑफ व्यू से बहुत जरूरी है कि हम जजेस बढ़ाएं, और ये जजेस बढ़ाए गए.
1: പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബനർജി മുഖ്യമന്ത്രി പദാത് സ്വത്യാഗപത്ര പ്രദാനായ നിരാകൃതവതി. തസ്യാഹ അനുസാരം മതാനി ബലാത് ലുണ്ഠിതാനി, മതദാന പ്രക്രിയായാം ച കപടം അഭവത്. പശ്ചിമബംഗസ്യ നിവർത്തമാന മുഖ്യമന്ത്രി മമതാ

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ വിഷയങ്ങളിൽ സ്റ്റൈപ്പൻഡോടുകൂടി 8 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നു. കാർഷിക സാങ്കേതിക വിദ്യകളിലുള്ള സംരംഭകത്വ പരിശീലനത്തിന് 7 ഒഴിവുകളുണ്ട്. യോഗ്യത +2. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 15,000 രൂപ. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം ഈ മാസം 7 രാവിലെ 9 മണിക്ക് കായംകുളം CPCRIയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ ഈ പരിശീലനങ്ങൾക്ക് അർഹരല്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0479244216. നമ്പർ ഒരിക്കൽ കൂടി: 0479244216. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായകമാണ്. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടത്തുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മികച്ച മണ്ണ് പ്രദർശനശാലയുണ്ട്. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയുവാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേക്ഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധന ലബോറട്ടറിയുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471254177. മലപ്പുറം തവനൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ സന്തുലിത വളപ്രയോഗവും കമ്പോസ്റ്റിംഗും എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന ക്ലാസ് ഈ മാസം 8-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ നടത്തുന്നു. താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് 8547193685 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 50 സീറ്റുകൾ മാത്രമുള്ളതിനാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠന കേന്ദ്രം കാഡ് ഉപയോഗിച്ചുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഈ മാസം 11 മുതൽ 15 വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5 മണിവരെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പരുകളിൽ വിളിക്കുക: 0478238565 8537837256 9495 9435. കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് കാർഷിക സാങ്കേതിക വിദ്യകളിലെ നൈപുണ്യ വികസനത്തിനായി 15,000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡോടുകൂടി 8 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നു. 3 ഒഴിവുകളുണ്ട്. +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18 മുതൽ 40 വയസ്സുവരെ. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും ഈ മാസം 8 രാവിലെ 9 മണിക്ക് കായംകുളം CPCRIയിൽ നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും കായികക്ഷമതാ പരിശോധനയുടെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി നടത്തിയ

0: പരിശീലനത്തിൽ പങ്കെടുത്തവർ ഈ പരിശീലനത്തിന് അർഹരല്ല. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 7. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479244421. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
3: ഇന്ന് May 6, ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനി അറിയാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: മനോവിശ്ലേഷണ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് 1856 May 6 ജനിച്ചത്. മനുഷ്യ മനസ്സിന്റെ അബോധ തലങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പഠനങ്ങൾ മനഃശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. മനുഷ്യന്റെ പെരുമാറ്റത്തിന് പിന്നിലെ മാനസിക പ്രേരണകളെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് അദ്ദേഹം ലോകത്തിന് നൽകി. 1939 September 23 ഈ വിഖ്യാത ശാസ്ത്രജ്ഞൻ അന്തരിച്ചത്. മനുഷ്യ സാധ്യമാകില്ലെന്ന് ലോകം കരുതിയിരുന്ന ഒരു റെക്കോർഡ് 1954 May 6 റോജൻ ബാനിസ്റ്റർ തകർത്തു. ഒരു മൈൽ ദൂരം 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഓടിത്തീർത്ത ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ വെച്ചായിരുന്നു 3:59.4 അദ്ദേഹം ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. കായിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തങ്ങളിൽ ഒന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. കഠിനാധ്വാനത്തിലൂടെ ഏത് വലിയ ലക്ഷ്യവും നേടാമെന്ന് അദ്ദേഹം ലോകത്തിന് തെളിയിച്ചുകൊടുത്തു. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ 1994 May 6 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ മിത്രാങ്ങും ചേർന്നാണ് ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം ലോകത്തിന് തുറന്നുകൊടുത്തത്. ഇംഗ്ലീഷ് ചാനലിനടിയിലൂടെയുള്ള ഈ തുരങ്കം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രയും വ്യാപാരവും അതീവ ലളിതമാക്കി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടലിനടിയിലെ തുരങ്കങ്ങളിൽ ഒന്നാണിത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തു തെളിയിച്ച ഒരു നിർമ്മിതിയാണിത്. ഹോളിവുഡിലെ വിഖ്യാത നടനും സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോർജ് ക്ലൂണി 1961 May 6 ജനിച്ചത്. 2 ഓസ്കാർ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവുമായ മോത്തിലാൽ നെഹ്റു 1861 May 6 ജനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷനായി 2 തവണ സേവനമനുഷ്ഠിച്ച അദ്ദേഹം നെഹ്റു റിപ്പോർട്ടിലൂടെ ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് അടിത്തറപാകി. അഭിഭാഷകൻ എന്ന നിലയിൽ വലിയ പ്രശസ്തി നേടിയ അദ്ദേഹം പിന്നീട് തന്റെ സമ്പത്തും ജീവിതവും രാജ്യത്തിനായി ഉഴിഞ്ഞുവെച്ചു. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1931 February 6 അദ്ദേഹം അന്തരിച്ചത്. മുംബൈ ഭീകരാക്രമണ കേസിലെ ഏക പ്രതിയായിരുന്ന അജ്മൽ കസബിന് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചത് 2010 May 6. പിന്നീട് 2012 അദ്ദേഹത്തെ തൂക്കിലേറ്റി. 2008 ആ ഭീകരാക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട കേസിന്റെ വിധി രാജ്യത്തിന് നീതി ലഭ്യമാക്കുന്നതായിരുന്നു. ഭാരതീയ നിയമവ്യവസ്ഥയുടെ കരുത്തും സുതാര്യതയും ഈ വിധിയിലൂടെ ലോകം ദർശിച്ചു. ആധുനിക ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളിയുടെ നിയമപരമായ പരിസമാപ്തിയായിരുന്നു ഇത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീ സഹതായുടെ ഓർമ്മ പെരുന്നാൾ
9: May 7-8 തീയതികളിൽ
8: ചന്ദനപ്പള്ളി

0: ഏവർക്കും സ്വാഗതം.
1: ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജങ്ക് ഫുഡ്സും ജീവിതശൈലീ രോഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
3: ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളിയിലൊന്നാണ് ജങ്ക് ഫുഡ്സിന്റെ അമിത ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളും. വേഗത്തിൽ തയ്യാറാക്കാവുന്നതും രുചികരവുമായ ഭക്ഷണങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ നെട്ടോട്ടം ആരോഗ്യകരമായ ഒരു തലമുറയെ രോഗികളാക്കി മാറ്റേണ്ടി വരികയാണ്. നാവിനെ സന്തോഷിപ്പിക്കുക, ശരീരത്തെ നശിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഭക്ഷണ സംസ്കാരം. ജങ്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപയോഗശൂന്യമായി കളയുന്ന വസ്തു എന്നതാണ്. വളരെ ഉയർന്ന തോതിൽ കലോറി അടങ്ങിയതും ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, പൂരിത കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിവ അടങ്ങിയതും, എന്നാൽ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ തുടങ്ങിയ പോഷകങ്ങൾ തീരെ കുറഞ്ഞതുമായ ഭക്ഷണമാണ് ജങ്ക് ഫുഡ്സ് എന്ന് വിളിക്കുന്നത്. പിസ്സ, ബർഗർ, ചിപ്സ്, ശീതളപാനീയങ്ങൾ, മൈദ ചേർത്ത പലഹാരങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ആകർഷകമായ നിറവും രുചിയും നൽകുന്നതിനായി ഇവയിൽ ചേർക്കുന്ന കൃത്രിമ രാസവസ്തുക്കൾ ശരീരത്തിന് ഏറെ ദോഷം ചെയ്യുന്നതാണ്. ജങ്ക് ഫുഡ് ഒരിക്കലും വയറ് നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതേയില്ല. ആയതിനാൽ നമ്മൾ ആവശ്യത്തിലധികം കഴിക്കുന്നു. തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം ഇവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജങ്ക് ഫുഡ്സിലെ ഉയർന്ന കലോറിയും കൊഴുപ്പും ശരീരഭാരം അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നു. ഇത് മറ്റു പല രോഗങ്ങളുടെയും പ്രവേശന കവാടമാണ്. പ്രമേഹം, മധുര പലഹാരങ്ങളുടെയും മൈദ വിഭവങ്ങളുടെയും അമിത ഉപയോഗം രക്തത്തിലെ ഇൻസുലിന്റെ അളവിനെ ബാധിക്കുകയും ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഹൃദ്രോഗങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളിലെ ട്രാൻസ് ഫാറ്റ് രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദയാഘാതത്തിനും വഴിതെളിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ, നാരുകൾ കുറഞ്ഞ ആഹാരം, മലബന്ധം, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ജങ്ക് ഫുഡ്സിന് ഏറ്റവും വലിയ ഇരകൾ ഇന്നത്തെ കുട്ടികളാണ്. പരസ്യങ്ങളുടെ സ്വാധീനത്താൽ പോഷക സമൃദ്ധമായി വീട്ടിലെ ഭക്ഷണത്തെക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പുറത്തെ ഭക്ഷണങ്ങളാണ്. ഇത് കുട്ടികളിൽ ഏകാഗ്രത കുറയ്ക്കുവാനും അലസതയ്ക്കും കുട്ടിക്കാലത്തെ അമിതവണ്ണത്തിനും കാരണമാകുന്നു. ആരോഗ്യം സംരക്ഷിക്കുക എന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വീട്ടിൽ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുക. ജങ്ക് ഫുഡ്സിന് പകരമായി സാലഡുകൾ, പഴങ്ങൾ, നട്സ് എന്നിവ ശീലമാക്കുക. ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക. പഞ്ചസാര അടങ്ങിയ കോളകൾക്ക് പകരം സംഭാരം, കരിക്കിൻ വെള്ളം, ശുദ്ധജലം എന്നിവ കുടിക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശരീരത്തിലെ അനാവശ്യ കലോറി ഇരിച്ചു കളയുവാൻ സഹായിക്കും. ഭക്ഷണം ആസ്വദിക്കുന്നതിന് മാത്രമുള്ളതല്ല, മറിച്ച് ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള ഇന്ധനമാണ്. നാവിലെ രുചിയേക്കാൾ ശരീരത്തിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു സംസ്കാരം നാം വളർത്തിയെടുക്കണം. ജങ്ക് ഫുഡ് സംസ്കാരത്തോട് വിട പറഞ്ഞ് ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്നാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ജങ്ക് ഫുഡ്സും ജീവിതശൈലി രോഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.

0: തൊഴിൽ ദർശനം.
1: വിവിധ കാറ്റഗറികളിലായി PSC വിജ്ഞാപനം. കാറ്റഗറി നമ്പർ 21/2026 ഇലക്ട്രിസിറ്റി വർക്കർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ: തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32. പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം.

0: കൂടാതെ ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ്. കാറ്റഗറി നമ്പർ 20/2026 ജൂനിയർ അസിസ്റ്റന്റ്, കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. ഒഴിവുകളുടെ എണ്ണം 10. പ്രായപരിധി 18-40 വയസ്സിനും ഇടയിൽ. യോഗ്യതകൾ: ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കുറഞ്ഞത് 6 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3. പാലക്കാടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനലോഗ് എഞ്ചിനീയറുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുണ്ട്. യോഗ്യത: ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷനിലുള്ള ബിടെക്, എം ടെക്, BSc, MSc അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 31 വയസ്സ് കവിയരുത്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST/OBC വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ഉണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitpkd.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitpkd.ac.in. കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സീനിയർ പ്രോഗ്രാം ലീഡർ, ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ലൈബ്രറി അറ്റൻഡന്റ്, റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 8 ഒഴിവുണ്ട്. സീനിയർ പ്രോഗ്രാം ലീഡ് ഡിജിറ്റൽ ലേണിംഗ്, ഒഴിവ് 1. യോഗ്യത: ബിരുദാനന്തര ബിരുദം, MBA, PGBM. ബന്ധപ്പെട്ട മേഖലയിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 8. ജൂനിയർ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, ഒഴിവ് 3. യോഗ്യത: ലൈബ്രറി സയൻസിലുള്ള ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യവും. യോഗ്യത: 2022-23 നേടിയതായിരിക്കണം. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 10. ലൈബ്രറി അറ്റൻഡന്റ്, ഒഴിവ് 2. യോഗ്യത: +2 ജയം അല്ലെങ്കിൽ തത്തുല്യം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 14. റിസർച്ച് അസിസ്റ്റന്റ്, ഒഴിവ് 2. യോഗ്യത: MA കൾച്ചറൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ജോഗ്രഫി, ആന്ത്രപ്പോളജി, എൻവയൺമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ MBA, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അനുബന്ധ വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 14. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimk.ac.in.
1: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
2: എഴുത്തിൽ ചില പദങ്ങളുടെ സങ്കുചിത രൂപം സ്വീകരിക്കാറുണ്ടെങ്കിലും വാമൊഴിയിൽ പൂർണ്ണരൂപമേ ഉപയോഗിക്കാറുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ഉദാഹരിച്ചാൽ ഇത് കുറെ കൂടി വ്യക്തമാകും. കുറേ കാര്യങ്ങൾ എണ്ണിപ്പറയാനുണ്ടാകുമ്പോൾ അവയിൽ ഏതാനും എണ്ണം മാത്രം പറഞ്ഞ ശേഷം മുതലായവ, ആദിയായവ, മറ്റും എന്നൊക്കെ അർത്ഥം വരുന്ന എക്സെട്ര എന്ന പദത്തിൻ്റെ സങ്കുചിത രൂപമായ ഇ ടി സി എന്നെഴുതുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ വാമൊഴിയിൽ ഇ ടി സി എന്നല്ല എക്സെട്ര എന്ന് തന്നെയാണ് പ്രയോഗിക്കുക. മലയാളത്തിൽ നിന്ന് അളവിനെ സംബന്ധിക്കുന്ന ചതുരശ്ര മീറ്റർ എന്ന പ്രയോഗം ഉദാഹരിക്കാം. വരമൊഴിയിൽ അതിൻ്റെ സങ്കുചിത രൂപമായ ച മീ എന്നാണ് എഴുതുന്നത്. എന്നാൽ സംസാരിക്കുമ്പോൾ നമ്മൾ ച മീ എന്ന് പറയുന്നില്ല. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇംഗ്ലീഷിൽ ഒരു വിഷയം ഉദാഹരിച്ച് കാട്ടുന്നതിന് ഫോർ എക്സാമ്പിൾ എന്നെഴുതിയിട്ട് ഉദാഹരണം നൽകുകയാണ് ചെയ്യുന്നത്. വരമൊഴിയിൽ എക്സംപ്ലി ഗ്രാഷ്യ എന്ന ലാറ്റിൻ പദത്തിൻ്റെ സങ്കുചിത രൂപമായ ഇ ജി എന്ന് പ്രയോഗിക്കും. വാമൊഴിയിലാകട്ടെ ഇ ജി എന്നല്ല ഫോർ എക്സാമ്പിൾ എന്നോ ഫോർ ഇൻസ്റ്റൻസ് എന്നോ ആണ് പറയുക. ഈ രീതി തന്നെയാണ് മലയാളവും പിന്തുടരുന്നത്. എഴുത്തിൽ ഉദാഹരണത്തിന് എന്നെഴുതുന്നതിന് പകരം അതിൻ്റെ സങ്കുചിത രൂപമായ ഉദാ എന്നെഴുതും. എന്നാൽ സംസാരിക്കുമ്പോൾ ആരും ഉദാ എന്ന് പറയുന്നില്ല. മലയാളത്തിൽ വരമൊഴിയിൽ പ്രയോഗിക്കാത്തതും വാമൊഴിയിൽ പറയുന്നതുമായ കുറേ പദങ്ങളുണ്ട്. എപ്പം എന്നൊരു ഗ്രാമ്യപദം ആരെങ്കിലും എഴുത്തിൽ ഉപയോഗിക്കുമെന്ന് കരുതുന്നില്ല. അതുതന്നെയാണ് ഇപ്പം എന്ന പദത്തിൻ്റെ കാര്യവും. നിങ്ങൾ എപ്പം വന്നു എന്ന ചോദ്യത്തിന് ഇപ്പം വന്നേയുള്ളൂ എന്ന ഉത്തരം പ്രതീക്ഷിക്കാം. എപ്പോൾ, ഇപ്പോൾ എന്നീ പദങ്ങളുടെ പ്രാകൃത രൂപങ്ങളാണ് എപ്പവും ഇപ്പവും. അപ്പോൾ എന്നതിന് അപ്പം എന്നും പറയും. പക്ഷേ എഴുത്തിൽ അപ്പോൾ എന്നേ വരൂ. അതേപടി എന്നതിന് അപ്പടി എന്ന് പറയും. ഇതിന് അപ്പിടി എന്ന പാഠഭേദവുമുണ്ട്. എമ്പുരാൻ എന്നൊരു പ്രയോഗമുണ്ട്. എൻ്റെ നാഥൻ എന്നും എംബ്രാൻ എന്നുമുള്ള പ്രയോഗങ്ങൾക്ക് പഴയ മലയാളത്തിൽ എമ്പുരാൻ എന്ന് പറഞ്ഞിരുന്നു. എൻമാൻ എന്നൊരു പ്രയോഗവും പഴയ മലയാളത്തിലുണ്ടായിരുന്നു. എന്നു പറയാൻ എന്നതിൻ്റെ പ്രാകൃത രൂപമാണത്. ആചാരമല്ല എന്മാൻ എന്തുമൂലം എന്ന് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആചാരമല്ലെന്ന് പറയാൻ എന്തടിസ്ഥാനമാണുള്ളത് എന്നാണ് ചെറുശ്ശേരി ഉദ്ദേശിച്ചിരിക്കുന്നത്. നളചരിതത്തിൽ ഉണ്ണായി വാര്യർ ഈ പദം അതിമനോഹരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. കുണ്ടിനത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ദമയന്തി. നളൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ദമയന്തി സുദേവബ്രാഹ്മണനെ ഋതുവർണ രാജധാനിയിലേക്ക് അയക്കുന്നു. ഋതുവർണ രാജധാനിയിലെത്തിയിട്ട് താൻ എന്തു പറയുമെന്ന് സുദേവൻ ദമയന്തിയോട് പറയുന്നതാണ് സന്ദർഭം. ആളയച്ചിട്ടുണ്ടന്മാനില്ല ഇല്ലന്മാനില്ല, നീള നിന്നു വന്നു കളിയല്ല. ആളകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും വാളുമാടമ്പുള്ളോരെത്തി വേളി നാളെയെന്നും ചൊല്ലാം. ആളയച്ച് അന്വേഷിച്ചതിൽ നളനുണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവില്ല എന്നാണ് ഉണ്ടന്മാനില്ല ഇല്ലന്മാനില്ല എന്ന പ്രയോഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയം. പരിവാരങ്ങളോടും മേളവാദ്യ ഘോഷങ്ങളോടും കൂടി രാജാക്കന്മാരെത്തിക്കഴിഞ്ഞു. നാളെയാണ് വേളി എന്നുകൂടി പറയാമെന്ന് സുദേവൻ അറിയിക്കുന്നു.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ ബി രഘുനാഥൻ നായർ.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോ ലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോ ലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാകക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാകക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന

0: മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മണ്ണാടിപ്പേട്ട MLA തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി BJP ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ വിജയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की MSP थी 1800 रुपए क्विंटल और मार्केट प्राइस थी 1200 रुपए क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 रुपए क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45,000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും.

0: നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു.

0: കാലം സാക്ഷി.
1: അക്കാമ ചെറിയാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരവനിത, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാൻ 1909 ഫെബ്രുവരി 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അവർ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കി. ഉത്തരവാദിത്വ ഭരണത്തിനായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നടത്തിയ പോരാട്ടങ്ങളിൽ ആകൃഷ്ടയായ അവർ സംഘടനയുടെ ഭാഗമായി പ്രക്ഷോഭ രംഗത്തേക്കിറങ്ങി. 1938 നിരോധനാജ്ഞ ലംഘിച്ച് കവടിയാർ കൊട്ടാരത്തിലേക്ക് നടന്ന ചരിത്ര പ്രസിദ്ധമായ മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനായിരുന്നു. 1939 അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1948 മുതൽ 51 വരെ തിരുവിതാംകൂർ നിയമസഭയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് അംഗമായി സേവനമനുഷ്ഠിച്ചു. 1967 സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പെൻഷൻ ഉപദേശക സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചു. ജീവിതം ഒരു സമരം എന്ന ആത്മകഥയും അവർ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അക്കാമ ചെറിയാന്റെ സ്മരണാർത്ഥം പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ ഉജ്ജ്വല വ്യക്തിത്വമായ അക്കാമ ചെറിയാൻ 1982 May 5 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് അക്കാമ ചെറിയാന്റെ ശബ്ദം.
2: 114 തുലാം 7 വെളിച്ച ആയപ്പോഴത്തേക്ക് ശുഭ്ര ഖദർ വസ്ത്രധാരികളും ഗാന്ധി തുപ്പിയും ധരിച്ച ആയിരക്കണക്കിന് വോളണ്ടിയർമാർ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ഒഴുകി വന്നു. 12 പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഞാനും എന്റെ സഹോദരി റോസമ്മയും എന്റെ സഹോദരൻ വർക്കിയും ഒന്നിച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തീവണ്ടി മാർഗം മധുര വഴി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് തമ്പാനൂർ മൈതാനം നിരന്തപുരമായിരുന്നു. ജനങ്ങളോട് ഒരു ചെറു പ്രസംഗം ചെയ്ത ശേഷം പ്രസംഗത്തിന്റെ ചുരുക്കം ഇതായിരുന്നു: മഹാരാജാവിനെ കാണുവാൻ നാം ജാഥയായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. നേതാക്കന്മാരെ വിമുക്തരാക്കിയതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടുന്നില്ല. പരിപൂർണ ഉത്തരവാദിത്വ ഭരണമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് ജാഥയായി കൊട്ടാരത്തിലേക്ക് നീങ്ങാം. അങ്ങനെ ഞങ്ങൾ വെട്ടിമുറിച്ച കോട്ടവാതുക്കളിലേക്ക് നീങ്ങി. അവിടെ ആ ഗേറ്റിൽ ചെന്നപ്പോൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു. ഉദ്ദേശം അറിയിച്ചു. 10 മറുപടി പറയാമെന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് പോയി. അപ്പോഴാണ് പട്ടാള മേധാവിയായ കേണൽ വാട്ട്കിസ് കിഴക്കേ കോട്ടവാതുക്കൽ നിന്ന് നടന്ന് എന്റെ അടുത്ത് വന്നത്. മഹാരാജാവിനെ കാണാൻ പോവുകയാണെന്നും ഞങ്ങളുടെ ഉദ്ദേശം രാജാവിനെ അറിയിക്കാമെന്നും അദ്ദേഹം ഏറ്റു. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ പട്ടാള ലോറി ജനങ്ങൾക്കിടയിലേക്ക് കയറി വന്നു. വോളണ്ടിയർമാർ കവിഴ്ന്ന് കിടന്ന് പ്രവേശനത്തെ തടഞ്ഞു. ലോറി ഇവരുടെ പുറത്തുകൂടി ഓടിക്കുമെന്നുള്ള നിലയായി. എല്ലാവരും വളരെ ഉത്കണ്ഠാപരിതരായി വേദനയോടുകൂടി നോക്കിയിരുന്നു. പക്ഷേ ആ ലോറി അവിടെ നിന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് വാട്ട്കിസ് ഇറങ്ങി വരുന്നത്. വാട്ട്കിസ് ഇറങ്ങി വന്ന് പറഞ്ഞു, മഹാരാജാവിനെ കാണാൻ നിവൃത്തിയില്ല, മുൻകൂട്ടി അപേക്ഷ കൊടുത്ത് അതിന്റെ അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ രാജാവിനെ കാണാൻ നിവൃത്തിയുള്ളൂ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ വലത്തുവശത്ത് തൂക്കിയിരുന്ന ആ റിവോൾവറിൽ കൈവച്ചുകൊണ്ട് പിരിഞ്ഞു പോയില്ലെങ്കിൽ എന്ന നിലയ്ക്ക് ഐ വിൽ ഷൂട്ട് ദ ക്രൗഡ് ആൻഡ് ഡിസ്പേഴ്സ് ദം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം ലീഡിങ് ദം, ഷൂട്ട് മീ ഫസ്റ്റ് ആൻഡ് ദെൻ ഷൂട്ട് മൈ വോളണ്ടിയേഴ്സ്. അപ്പോൾ അയാളുടെ കൈ റിവോൾവറിൽ നിന്ന് എടുത്തിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വളരെ മര്യാദയോടുകൂടി അതേക്ക് കയറിപ്പോയി.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് അക്കാമ ചെറിയാന്റെ ശബ്ദം.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: മനോയാനം. തിരക്കേറിയ ഒരു മാളിലോ ഉത്സവ പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിലൊന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വെച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്തു വെച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടുതന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങൾ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് മറഞ്ഞു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരു ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നതിന് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൌണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലും ഒക്കെ ഏറെ പ്രായോഗികമായ മറ്റൊരു വഴികൂടെ പറയാം. കുട്ടികളുള്ള മറ്റൊരു അമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരു അമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കലുണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെക്കൊണ്ട് ഇത് പരിശീലിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്നും അധികം ദൂരേക്ക് മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ, അങ്ങനെ എവിടെയെങ്കിലും നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായമാകും. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട് എന്നത്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വച്ച് വിളിച്ചു പറയുന്നത് അത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സാങ്കേതിക വിദ്യകളുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കണം എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്ത ബോധമാണ് ഉണ്ടാക്കുന്നത്. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുചന്ദ്രൻ.

0: ഗ്രാമകേരളം പടിയിറങ്ങുന്ന എള്ള് കൃഷി.
1: മലയാളികളുടെ കാർഷിക സംസ്കാരത്തിൽ പഴയകാലം മുതൽ പ്രാധാന്യമർഹിക്കുന്ന എള്ള് കൃഷി പടിയിറങ്ങുന്ന കാലത്തിലാണ് നാം ഇന്നുള്ളത്. വിരിപ്പൂ നിലങ്ങളിൽ കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും കഴിഞ്ഞ് മകരം മുതൽ മേടം വരെയുള്ള മാസങ്ങളിൽ പാടങ്ങൾ തരിശായി ഇടാതെ നടത്തിയിരുന്ന എള്ള് കൃഷി പാടത്തെ ഹരിതാഭമാക്കിയിരുന്നു. പഴമക്കാർ എള്ള് കൃഷിയുടെ കഥകളെപ്പറ്റി ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ അക്കാലത്തെ ബാല്യകാല സ്മരണകളാണ് മനസ്സിൽ ഓടിയെത്തുന്നത്. മകരക്കൊയ്ത്തിന് ശേഷം കച്ചികൾ നിറഞ്ഞ പാടം ഉഴുതുമറിച്ച് വൃത്തിയാക്കുന്നു. കച്ചിക്കുറ്റികൾ ചെറിയ പട്ടിക കഷ്ണം കൊണ്ട് തട്ടിച്ചുടച്ച് കൂട്ടിയിട്ട് കത്തിക്കുന്നു. പിന്നീട് ഈ ചാരം പാടത്ത് നിരത്തുന്നു. ഇങ്ങനെയുള്ള പാടത്താണ് എള്ള് കൃഷിക്ക് തുടക്കമിടുന്നത്. പൂട്ടിയിളക്കിയിട്ടിരിക്കുന്ന പാടങ്ങളിൽ എള്ള് വിതറും. നല്ല നനവുള്ള പാടങ്ങളിൽ എള്ളിനോടൊപ്പം ധാരാളം കളകളും കിളിർത്തു വരാറുണ്ട്. ഇവയൊക്കെ പറിച്ചു കളയുന്നത് കുടുംബാംഗങ്ങളെല്ലാം ചേർന്നാണ്. മിക്കപ്പോഴും വെയിലാറുന്ന സായാഹ്നങ്ങളിലാണിത് നടത്തിപ്പോരുന്നത്. എള്ളിനോടൊപ്പം വളരുന്ന കളകൾക്ക് ഏതാണ്ട് എള്ളിന്റെ അത്ര രൂപസാദൃശ്യമാണുള്ളത്. അവയെ ഇടിത്തൂമ്പ എന്ന് വിളിക്കുന്ന ചെറിയ തൂമ്പ കൊണ്ട് കിളച്ചു മാറ്റുന്നതിന് പ്രത്യേകം പരിചയമുണ്ടായിരിക്കണമെന്നുണ്ട്. കൂടുതൽ പാടങ്ങളുള്ളവർ തൊഴിലാളികളെ നിർത്തി രാവിലെ മുതൽ കിളപ്പിക്കുന്നു. ഏതാണ്ട് വൈകുന്നേരമാകുന്നതോടെ എള്ളു ചെടികൾ മാത്രമാകുന്നു. കളകളുടെ തൈകൾ പാടത്ത് കിടന്ന് നല്ല സൂര്യപ്രകാശത്താൽ ഉണങ്ങിക്കരിയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മകരത്തിലെ മഞ്ഞുതുള്ളികൾ നിറഞ്ഞ എള്ളിൻ ചെടികളിലെ ഇലകളിൽ ചാരവും നന്നായി ഉണക്കിയ ചാണകപ്പൊടിയും പൊടിമണലും കൂട്ടിച്ചേർത്ത് വാരി വിതറി ഇലകളിലൂടെയുള്ള പോഷണത്തിന് കളമൊരുക്കുന്നു. പിന്നീട് എള്ളിന്റെ വളർച്ചയുടെ കാലഘട്ടമാകുന്നു. ആഴ്ചകൾക്കുള്ളിൽ വളരെ വേഗത്തിൽ വളരുന്ന പാടത്തിലൂടെ ഗ്രാമീണർ നെടുകയും കുറുകയും സഞ്ചരിക്കുന്ന പാതകൾ രൂപം കൊള്ളുന്നു. വെള്ളമില്ലാത്ത പാടത്തുകൂടി കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എള്ളിൻ ചെടികൾ വകഞ്ഞു മാറ്റി സഞ്ചരിക്കുന്നതും രസകരമായ കാഴ്ചകളായി ഓർമ്മകളിൽ അവശേഷിക്കുന്നു. എള്ളിൽ ഏഴുവഴി, നെല്ലിന് നാലുവഴി എന്ന പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്. നല്ല വളക്കൂറുള്ള പ്രദേശങ്ങളിൽ ഒരാൾ പൊക്കത്തിൽ ശാഖോപശാഖകളോടെ ഇവ വളർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ കൗതുകമേറും. കാറ്റുവന്നാൽ ഒരേ ദിശയിൽ ഇവ വളഞ്ഞു നിന്ന് നിവരുന്നതും കാണാം. വളർച്ച പകുതിയാകുമ്പോൾ മുതൽ എള്ളിൻ ചെടികളിൽ തൂവെള്ളപ്പൂക്കൾ നിറയുന്നു. വളരെ മൃദുലമായ ദളപുടങ്ങളുള്ള ഇവയെ കവികൾ സുന്ദരിമാരുടെ നാസികയോട് ഉപമിക്കാറുണ്ട്. എള്ളിൻ പാടത്തുകൂടിയുള്ള കുറുക്കു വഴികളിൽ പതുങ്ങിയിരുന്ന് കള്ളനും പോലീസും കളി കുട്ടികളുടെ വിനോദമായിരുന്നു. ചെടികളുടെ പൂക്കാലത്ത് വിവിധ നിറങ്ങളിലുള്ള ശലഭങ്ങൾ കൊണ്ട് നിറയുന്ന പാടത്ത് അവയെ കണ്ട് ആസ്വദിക്കുന്നതിനും ധാരാളം കുസൃതി കുരുന്നുകൾ അവിടെ ചെന്നെത്താറുണ്ട്. പൂക്കാലം കഴിയുന്നതോടെ ചെടികളുടെ ഇലകളോട് ചേർന്ന തണ്ടിൽ എള്ളിൻ കായ്കൾ നിറയുന്നു. ആഴ്ചകൾക്കുള്ളിൽ എള്ളിൻ ചെടികളിൽ നിറയുന്ന കായ്കൾക്ക് മൂപ്പെത്തുന്നു. വിളഞ്ഞ എള്ളിൻ കായ്കൾ ചുവട്ടിൽ നിന്നും ചൂടുകൊണ്ട് പൊട്ടി വിടരുന്നതോടെ എള്ള് പാടത്തുനിന്നും പറിച്ചെടുത്ത് കുടഞ്ഞ് തഴപ്പായിലിട്ട് ഉണക്കുന്നു. ഇങ്ങനെ ഉണക്കുന്നതിനു മുൻപായി ഒന്ന് രണ്ട് ദിവസം അവ കെട്ടുകളാക്കി പാടത്തുനിന്നും കൊണ്ടുവന്ന് സംഭരിക്കുന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ ഇലകൾ തല്ലി കുടഞ്ഞെടുക്കുന്നു. അതിനുശേഷമാണ് ഉണക്കുന്നത്. ഇതൊക്കെ കർഷക കുടുംബങ്ങളിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ സഹകരണത്തോടെയാണ് നടത്തിവന്നത്. ഇങ്ങനെ കാർഷിക വൃത്തിയുടെ മഹത്വം പുതിയ തലമുറയ്ക്ക് പഴമക്കാർ പകർന്നുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. ചെടികളുടെ ചുവട്ടിൽ നിന്നും ഏറ്റവും തുടമുള്ളതും വിളഞ്ഞതുമായ എള്ളാണ് കിട്ടുന്നതെങ്കിലും മുകൾ അറ്റത്തുനിന്നും അത്ര വിളയാത്ത എള്ള് ഉണങ്ങി പൂവലാകുന്നു. ആദ്യ ദിവസത്തെ ഉണക്കുകളിൽ തലയെള്ളും പിന്നീട് പൂവലെള്ളുമാണ് കിട്ടുന്നത്. തലയെള്ളുകൊണ്ടാണ് പോഷക സമൃദ്ധമായ എള്ളുണ്ടയും മറ്റുമുണ്ടാക്കുന്നത്. ശർക്കര വഴറ്റി എള്ളും ചേർത്തുണ്ടാക്കുന്ന ഈ പലഹാരം കുട്ടികൾക്ക് വൈകുന്നേരത്തെ വേളകളിൽ വിശിഷ്ട ഭോജ്യമായിരുന്നു. തലയെള്ളിന്റെ ഒരു ഭാഗം നന്നായി ഉണക്കി ചക്കിലിട്ടാട്ടി എള്ളെണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നതിൽ ഈ പ്രദേശങ്ങൾ മുൻപന്തിയിലായിരുന്നു. ഓണാട്ടുകര എള്ള് ലോക പ്രശസ്തമാണ്. എന്നാൽ രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളിലായി ഹരിപ്പാടിനടുത്തുള്ള ചേപ്പാട് കേന്ദ്രമാക്കിയുള്ള എള്ളിൻ കൃഷിപ്പാടങ്ങളൊക്കെ അപ്രത്യക്ഷമായത് ഓണാട്ടുകര എള്ളിന്റെ ഉൽപ്പാദനത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കിയിരിക്കുന്നു. മറ്റു കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതുപോലെ എള്ള് കൃഷിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നത് ദുഃഖകരമായ സത്യമാണ്. എള്ളെണ്ണ ആരോഗ്യപ്രദമായതിനാൽ ഗാർഹിക ആവശ്യത്തിനും ആയുർവേദ മരുന്നുകൾക്കും ലേപനങ്ങൾക്കുമൊക്കെ ഏറെ ആവശ്യമുണ്ട്. എള്ളിന്റെ കാർഷിക സംസ്കാരവും മൂല്യവുമൊക്കെ പ്രചരണം നൽകി നെൽകൃഷി പോലെ പ്രോത്സാഹനം നൽകിയെങ്കിൽ മാത്രമേ ഈ പൂർവകാല മഹിമ നമുക്ക് വീണ്ടെടുക്കുവാനാവുകയുള്ളൂ.
0: പടിയിറങ്ങുന്ന എള്ള് കൃഷി, രചന സുരേഷ് മണ്ണാറശാല.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ജയചന്ദ്രനും മഞ്ചരിയും ചേർന്ന് പാടിയത് ചിത്രം മൈ ബോസ്.

നമുക്ക് ചുറ്റും. ജല അതോറിറ്റിയുടെ വെള്ളയമ്പലം ജലശുദ്ധീകരണശാലയിൽ ശുചീകരണം നടക്കുന്നതിനാൽ 13-നും 14-നും കുരിയാത്തി സെക്ഷൻ പരിധിയിൽ ജലവിതരണം മുടങ്ങും. തമ്പാനൂർ, ഫോർട്ട്, ശ്രീവരാഹം, ചാല, വലിയശാല, മണക്കാട്, ആറ്റുകാൽ, വള്ളക്കടവ്, വലിയതുറ, ചാക്ക, കമലേശ്വരം, കളിപ്പാങ്കുളം, പെരുന്താന്നി വാർഡുകളിലും പാറ്റൂർ സെക്ഷനിൽ ശ്രീകണ്ഠേശ്വരം, പാൽക്കുളങ്ങര വാർഡുകളിലും ശുദ്ധജല വിതരണം ഭാഗികമായി തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. 2026-27 അധ്യയന വർഷത്തെ MBA പ്രവേശനത്തിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയായ കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രവേശന പരീക്ഷയ്ക്ക് ഈ മാസം 10-ന് വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആക്കുളം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ പ്ലസ് വൺ കൊമേഴ്സ് സ്ട്രീമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഈ മാസം 11-ന് മുൻപ് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-1266 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഹരികൃഷ്ണനും മഞ്ജരിയും ചേർന്ന് പാടിയത് ചിത്രം നാദബ്രഹ്മം.

0: നോവൽ സഞ്ചാരം.
1: ഉറൂബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
2: ഒന്നുകൊണ്ടും മാസ്റ്റർക്ക് ഒരു പോരായ്മയില്ല. ആ തറവാട്ടമ്മ ഒന്ന് നിർത്തി. മാസ്റ്റർ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഞാൻ പറയേണ്ടത്? എന്തു പറഞ്ഞാലും എനിക്ക് അലോഹ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്കേറെ സങ്കടം. ഇതൊരു പഴയ തറവാട്. മുഖം നോക്കിയാൽ പോരാ, കുലവും നോക്കണം എന്നാണ് പഴയ ആളുകളും പറയാറ്. തെറ്റോ ശരിയോ ഇപ്പോ വെച്ചിട്ട് അതൊക്കെ അങ്ങ് മാറ്റാനും പ്രയാസം. പറയാൻ നന്നേ സങ്കടമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പുരുഷന്മാരാവുമ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം തോന്നലും ചോദിക്കലുമൊക്കെ സാധാരണയാണ്. അതിലൊന്നും തെറ്റില്ല. പക്ഷെ ഒരു കുടുംബത്തിൽ എന്തെല്ലാം മർമ്മം നോക്കണം! ബന്ധുക്കളും സിൽബന്ധികളും. ഏ ശരിയാണ്, ഇതിലും നല്ലൊരാളെ അവൾക്ക് കിട്ടില്ല. എനിക്കറിയാം. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. പറയാം, സ്വത്തുണ്ടാവേയിരിക്കും. സ്വഭാവം അത് വില കൊടുത്താൽ കിട്ടില്ലല്ലോ. ഒരു നെടുവീർപ്പോടെ ആ അമ്മ തുടർന്നു. എന്ത് ചെയ്യാം? ഏതായാലും അലോഹ്യം തോന്നരുത്. ആ ഏടങ്ങോട്ട് മറിക്കൂ. ആ ഏട് മാത്രമല്ല, അതിനോടനുബന്ധിച്ച പല ഏടുകളും മറിക്കണമെന്നായി മാസ്റ്റർക്ക്. അന്നു രാത്രി മുഴുവൻ ആലോചിച്ചു. ഇനി അവിടെ നിൽക്കുക സാധ്യമല്ല. പ്രഥമ അനുരാഗത്തിന്റെ ശ്മശാനത്തിൽ വീട് കെട്ടി പാർക്കാൻ വയ്യ. ഒരു മാസത്തിനുള്ളിൽ അയാൾ അവിടെ നിന്ന് കെട്ടുകെട്ടി. മാസ്റ്റർ എന്തിനാ പോണേ? കുഞ്ചുകുട്ടിയമ്മ ചോദിച്ചു. വേറെ ഒരു സ്കൂളിൽ ജോലി കിട്ടും, ശമ്പളവും കുറച്ച് ജാസ്തി. പിന്നെ പട്ടണം അടുത്തായതുകൊണ്ട് ട്യൂഷൻ കിട്ടിയെന്നും വരും. സമ്പാദ്യം അധികരിക്കുമെന്ന് വെച്ചാൽ പോണം. പക്ഷേ ഞങ്ങളെ മറക്കരുത്. ഞങ്ങളും മറക്കില്ല. ഇത് മാസ്റ്ററുടെ വീടാണ്. അതെനിക്കറിഞ്ഞൂടെ. മാസ്റ്റർ പടിക്കിലേക്ക് നീങ്ങി. തുടുത്ത മുഖവുമായി സൂര്യൻ പടിഞ്ഞാട്ടിറങ്ങുകയാണ്. ഇരുട്ടിന് ഒഴുകിക്കൂടുവാനുള്ള വഴിച്ചാലുകൾ പോലെ നിഴലുകൾ കിഴക്കോട്ട് നീളുന്നു. ഭൂമി മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുന്നു എന്ന് മാസ്റ്റർക്ക് തോന്നി. ആകെ മൂകം. അയാൾ പടിക്കൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. പോക്കുവേലിൽ മുങ്ങിക്കൊണ്ട് ഒരാൾ വീട്ടിന്റെ പിൻപുറത്ത് നിൽക്കുന്നുണ്ട്. നനഞ്ഞ രണ്ട് കൺകോണുകൾ, അവ എഴുത്താണി തലപ്പുകൾ പോലെ അയാളുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങി. അവിടെ എന്തൊക്കെയോ എഴുതി വയ്ക്കുകയും ചെയ്തു. മാസ്റ്റർ തലതാഴ്ത്തി. ഒരൊറ്റ നടത്തം, ഒരു പന്നിപ്പാച്ചിൽ. ഹാവൂ ഗുരുവായൂരപ്പാ! അടുത്തുനിന്ന് പുറപ്പെട്ട ഈ ഞരക്കം മാസ്റ്ററെ വർത്തമാനകാലത്തിലേക്ക് പിടിച്ചെടുത്തു. അയാൾ ആ സ്ത്രീയെ ആകെ ഒന്ന് നോക്കി. ആ കുഞ്ചുകുട്ടിയാണോ ഇത്? എത്താറായി! ആ വെളിച്ചം കാണുന്നതാണ് വീട്. അവർ വേച്ചു വേച്ചു നടന്നു. ചുറ്റും ഇരുട്ട്. പ്രപഞ്ചം ഒരു കരിക്കട്ട പോലെയായിരിക്കുന്നു. അതിന്മേലൂടെ രണ്ടാത്മാക്കൾ അരിച്ചുപോയി. അവർ പടികടന്നു. ആ സ്ത്രീ നിന്ന് കിതച്ചു. മാസ്റ്റർ ഉറക്കെ വിളിച്ചു, മാധവി വാതിലൊന്ന് തുറക്കൂ. ശ്രീത്വമുള്ള ഒരു തറവാട്ടമ്മ വന്ന് വാതിൽ തുറന്നു. ഇതാ ഇവരെ അങ്ങോട്ട് പിടിച്ചോളൂ. പറയാം, അങ്ങോട്ട് അകത്തേക്ക് കിടത്തു. ആ സ്ത്രീ ആകെ ഒന്ന് നോക്കി. എന്നിട്ട് കുഞ്ചുകുട്ടിയമ്മയെ താങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷത്തിനുള്ളിൽ അകത്തു നിന്നൊരു കൽപ്പനയും കേട്ടു. എളിപ്പെണ്ണേ, വടക്കേലെ ഭാർഗവിയമ്മയെ ഒന്നിങ്ങോട്ട് വിളിക്കേ. മണ്ണെണ്ണ വിളക്കുമായി ഒരു പെൺകുട്ടി വടക്ക് വശത്തേക്ക് നീങ്ങി. വഴിയെ ഒരു നാലഞ്ച് പെണ്ണുങ്ങളും, നീങ്ങലും പരുങ്ങലും ഞരക്കങ്ങളും. ഇതിനിടയിൽ മാധവിയമ്മ ഉമ്മറത്തേക്ക് ഓടിയെത്തി. പതിഞ്ഞ സ്വരത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, ആരാ? വലിയടത്തെയായിരുന്നു, നിരത്തിൽ കിടക്കുന്നു. എന്റെ ഈശ്വരന്മാരെ, കണ്ടുകൊണ്ടു പോരാനാവൂ. ഏതായാലും ഒക്കെ കഴിയട്ടെ. വീണ്ടും ഞരക്കം, വിതുമ്മിക്കരച്ചിൽ. മാധവിയമ്മ അകത്തേക്കോടി. മാസ്റ്റർ ഉമ്മറത്തുലാത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, ഈശ്വരാ.
1: ഉറൂബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ആകാശവാണി സ്മൃതിമധുരം.

ദിക്കുകൾ വാക്കുകളായി വരുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യം ഒ എൻ വി കുറിപ്പ് എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, എന്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

ചക്രവാകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതാ രാജുവും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. വയലാറിന്റെ വരികൾ, ശങ്കർ ഗണേഷിന്റെ സംഗീതം.

0: പോകാൻ വഴിയേത്?
1: ആറ് കടലിന് പടിഞ്ഞാറ്. ഒന്നാം കടലിൽ പത്തിപ്പാമ്പ്. രണ്ടാം കടലിൽ നാഗരാജാവ്.
0: അയ്യോ.
1: മൂന്നാം കടലിൽ കടൽ കിഴവൻ. പിന്നെ നാലാം കടലിൽ ഭൂതത്താൻ.
0: അയ്യോ. അഞ്ചാം കടലിൽ

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ ആനന്ദാസനത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
2: യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങുന്നവർ പ്രാരംഭത്തിൽ വളരെ ലളിതമായ ആസനങ്ങളാണ് പരിശീലിച്ചു തുടങ്ങേണ്ടത്. നിന്നും ഇരുന്നും മലർന്നുകിടന്നും നിവർന്നുകിടന്നും ചെയ്യാവുന്ന ആസനങ്ങളുണ്ട്. എല്ലാ രീതിയിലും ചെയ്യാവുന്ന ലളിതമായ ആസനങ്ങൾ മനസ്സിലാക്കി ശരീരത്തിന് യോജിച്ച ആസനങ്ങൾ ഇത്തരത്തിലുള്ളവർ തിരഞ്ഞെടുക്കണം. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയതാണ് അനന്താസനം. ബാല്യകാലത്ത് കുട്ടികൾ ഒരു വശത്തേക്ക് ചരിഞ്ഞുകിടന്നിട്ട് കൈകൊണ്ട് കാൽപാദങ്ങൾ പിടിക്കുന്നതും മുഖത്തോടടിപ്പിച്ച് കിടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. വളരെ ലാഘവത്തോടെയാണ് കുട്ടികൾ ഇത് ചെയ്യുന്നതും ഇത് കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷമായിരിക്കും തോന്നുന്നത്. ഇതിന്റെ മറ്റൊരു രൂപമാണ് യോഗയിലെ അനന്താസനം. ഇപ്രകാരം സ്ഥിതി ചെയ്യുമ്പോൾ അനന്താശയനത്തോട് സമാനത തോന്നുന്നതുകൊണ്ടാകാം അനന്താസനം എന്ന പേര് സിദ്ധിച്ചത്. ഇനി അനന്താസനം ചെയ്യുന്ന വിധം പരിചയപ്പെടാം. യോഗ മാറ്റിലോ കട്ടിയായുള്ള വിരിപ്പിലോ ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുക. കാലുകൾ രണ്ടും നീട്ടിവെച്ച് വലതുകാൽ ഇടതുകാലിന് മുകളിലേക്ക് മുട്ടുമടങ്ങാതെ കാലുകൾ നീട്ടിക്കിടക്കുക. ഇടത് കൈമുട്ട് മടക്കി ഇടത് ചെവിയോട് ചേർത്ത് തലയിണ പോലെ തലയ്ക്കടിയിൽ വയ്ക്കുക. വലത് കൈമുട്ട് മടക്കി ഇടത് നെഞ്ചിനോട് ചേർത്ത് തറയിൽ പതിച്ചു വയ്ക്കുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം വലതുകാൽ മുട്ടും മടക്കാതെ കഴിയുന്നത്ര മേലേക്ക് ഉയർത്തുക. സാധിക്കുമെങ്കിൽ സാധാരണ ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ തിരികെ കൊണ്ടുവരിക. ഇതുപോലെ 4-5 തവണ ആവർത്തിക്കാം. പിന്നെ വലതുവശത്ത് ഇതേ രീതിയിൽ ചരിഞ്ഞുകിടന്ന് ഇടതുകാൽ ഇതുപോലെ ഉയർത്തി ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ വണ്ണം കൂടിയവർക്ക് പ്രയാസമായാലും തുടരെയുള്ള പരിശീലനം കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. തുടക്കത്തിൽ കാൽ ഉയർത്തുന്നത് കഴിയുന്നത്ര മതിയാകും. തുടർ പരിശീലനത്തിൽ അതാത് വശത്തെ കൈവിരലുകൾ കൊണ്ട് കാൽപാദങ്ങളിലോ കാൽവിരലുകളിലോ പിടിച്ച് ആ സ്ഥിതിയിൽ തന്നെ അല്പസമയം തുടരാൻ ശ്രമിക്കണം. ശേഷം മലർന്നുകിടന്ന് ശവാസനത്തിലോ കമിഴ്ന്നുകിടന്ന് മകരാസനത്തിലോ സൗകര്യം പോലെ വിശ്രമിക്കാം. ഈ ആസനം യോഗയിലെ തുടക്കക്കാർക്കും അമിതവണ്ണമുള്ളവർക്കും പ്രായമുള്ളവർക്കും ലളിതമായി ചെയ്യാൻ കഴിയും. ഇത് ചെയ്യുന്നതുകൊണ്ട് ഇടുപ്പ് മുതൽ കാലുകൾ വരെയുള്ള പേശികൾക്ക് അയവ് കൈവന്ന് ശക്തമാവുകയും രക്തസഞ്ചാരം കൂടുകയും ചെയ്യുന്നു. അരക്കെട്ട് ബലപ്പെടുകയും ഒതുങ്ങി ഭംഗിയുള്ളതും ആകുന്നു. രാവിലെ ഉണർന്നെണീക്കുമ്പോൾ നല്ല കട്ടിയുള്ള മെത്തയാണെങ്കിൽ കിടക്കയിൽ കിടന്നുപോലും ഈ ആസനം ചെയ്യാൻ കഴിയും. അരക്കെട്ടിലെയും തുടകളിലെയും വണ്ണം കുറയുന്നു. കാലിലെ ഞരമ്പ് തടിക്കലിന് ഈ ആസനം ഫലപ്രദമാണ്.
1: അനന്താസനത്തിന്റെ ഗുണങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
3: ചേട്ടാ, ഇത് ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
4: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
3: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4321, 9496

5563321, 9494569321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായരെഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, സന്തോഷ് കേശവ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ.

0: അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചെപ്പ് ആരംഭിച്ചാലോ?
1: തുടങ്ങാം.
0: കളങ്ങളെല്ലാം വരച്ച് പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് അവരുടെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുകയാവും അല്ലേ?
1: അതെ.
0: എന്നാ പിന്നെ താമസിക്കണ്ട, തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: ഇന്ന് അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് പറയാം. പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങൾ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള ഒരു വാക്ക്.
0: ആ വാക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സൂചനയും കൂടെ പറയണ്ടേ?
1: വേണം.
0: സൂചന ഇതാണ്: ഉള്ളിലെ അല്ലെങ്കിൽ ആത്മാവിലെ ചിന്തകൾ, വികാരം, പറച്ചിൽ ഇവയെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഉള്ളിലെ അല്ലെങ്കിൽ ആത്മാവിലെ ചിന്തകൾ, വികാരം, പറച്ചിൽ ഇവയൊക്കെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ വാക്ക് കിട്ടുമായിരിക്കും അല്ലേ?
1: അതെ,
0: തീർച്ചയായിട്ടും ഈ വാക്ക് ഈ പാട്ടിനുള്ളിലുണ്ട്. പാട്ട് ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ, കേട്ടിട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: അടുത്ത വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 23, 24, 25 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനയും കൂടെ നമുക്ക് പറയണ്ടേ?
0: വേണം,
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പാത്രം എന്നാണ്. കൂടാതെ വിഭജിക്കൽ, പങ്കനുഭവിക്കൽ, ഇരിപ്പിടം അല്ലെങ്കിൽ ഒരാൾക്ക് അർഹമായത് എന്നീ അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പാത്രം എന്നാണ്. കൂടാതെ വിഭജിക്കൽ, പങ്ക് അനുഭവിക്കൽ, ഇരിപ്പിടം അല്ലെങ്കിൽ ഒരാൾക്ക് അർഹമായത് എന്നീ അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: ഇനി അടുത്തത് ഒരു പാട്ട് കൊടുക്കാം.
1: പാട്ടിനകത്തും അവർക്കുള്ള പങ്ക് ഉണ്ടാവും അല്ലേ?
0: ഉണ്ട്.

0: ഇടത്തു നിന്ന് വലത്തോട്ട് രണ്ട് വാക്കുകൾ നാം പൂരിപ്പിച്ചു കഴിഞ്ഞു. പൂരിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ അടുത്ത വാക്ക് പറഞ്ഞാലോ?
1: പറയാം.
0: അടുത്ത വാക്ക് വലത്തു നിന്ന് ഇടത്തോട്ടാണ് കേട്ടോ. 9, 8, 7 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 9, 8, 7 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
0: എന്നാൽ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയലുകളിലെ കണ്ടങ്ങളെ വേർതിരിക്കുന്ന നീളത്തിലുള്ള മൺതിട്ട എന്നതാണ്. അതിർത്തി, ഉയർത്തിയ തിട്ട, അണക്കെട്ട് അല്ലെങ്കിൽ പരിധി എന്നൊക്കെ ഇതിനർത്ഥം വരുന്നു. കൃഷിയിടങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്താനും നടന്നു പോകാനും ഇത് ഉപയോഗിക്കുന്നു.
1: സൂചനകൾ ഒത്തിരിയുണ്ട് അല്ലേ?
0: അതെ. എന്നാലും വലിയ പ്രയാസമില്ലാത്ത സൂചനയാണ്. പെട്ടെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഒരു വാക്കാണ് ഇതെന്ന് തോന്നുന്നു.
1: എങ്കിലും ഒരിക്കൽ കൂടി സൂചന പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയലുകളിലെ കണ്ടങ്ങളെ വേർതിരിക്കുന്ന നീളത്തിലുള്ള മൺതിട്ടയാണ്. അതിർത്തി, ഉയർത്തിയ തിട്ട, അണക്കെട്ട് അല്ലെങ്കിൽ പരിധി എന്നൊക്കെ ഇതിന് അർത്ഥം വരുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്താനും നടന്നു പോകാനും ഇത് ഉപയോഗിക്കാറുണ്ട്.
0: അപ്പോൾ പരിധിയില്ലാത്ത സന്തോഷത്തിനായി ഈ പാട്ട് കൂടി കേട്ടോളൂ. ഈ പാട്ടിൽ ഈ വാക്കുണ്ട്.

0: അടുത്ത വാക്കും വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ്. 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ഇനി 13, 12, 11 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതേണ്ട വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം മൃദുവായ, സൗമ്യമായ, കോമളമായ അല്ലെങ്കിൽ വളരെ മെത്തപ്പുള്ള എന്നൊക്കെയാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് പ്രധാനമായും ആർദ്രത, ദയ, സൗമ്യത എന്നീ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു.
1: കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമില്ലാത്ത ഒരു വാക്കാണ്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം മൃദുവായ, സൗമ്യമായ, കോമളമായ അല്ലെങ്കിൽ മെത്തപ്പുള്ള എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് പ്രധാനമായും ആർദ്രത, ദയ, സൗമ്യത എന്നീ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു.
0: അപ്പോൾ കോമളമായ ഈ വാക്ക് ഈ പാട്ടിലുണ്ടോ?
1: കോമളമായ ഈ വാക്ക് സൗമ്യമായ ഈ പാട്ടിൽ തന്നെയുണ്ട്.
0: അവർ കണ്ടുപിടിക്കട്ടെ.
1: അതെ.

0: വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ട് കേട്ടോ. വലത്ത് നിന്നും ഇടത്തോട്ട് 19, 18, 17 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഒത്തുചേരൽ, കൂടിച്ചേരൽ. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നദികൾ, ഒന്നിക്കുന്ന സ്ഥലത്തെയോ പ്രക്രിയയെയോ ആണ് ഈ വാക്ക് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആളുകൾ ഒന്നിച്ചുകൂടുന്ന പരിപാടിയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയട്ടെ. ഈ വാക്കിന്റെ അർത്ഥം ഒത്തുചേരൽ, കൂടിച്ചേരൽ എന്നൊക്കെയാണ്. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നദികൾ ഒന്നിക്കുന്ന സ്ഥലത്തെയോ പ്രക്രിയയോ ആണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആളുകൾ ഒന്നിച്ചുകൂടുന്ന പരിപാടിയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: വാക്കുകൾ കൂടിച്ചേരുന്ന പാട്ട് നമുക്ക് കേട്ടാലോ?
1: കേൾക്കാം.

0: ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് ശ്രദ്ധിച്ചോളൂ. 1, 6, 11 എന്നീ മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം മന്ദമായി ചലിക്കുന്ന, ഇളകുന്ന, ചാഞ്ചല്യം അല്ലെങ്കിൽ വിറകൊള്ളുന്ന എന്നൊക്കെയാണ്. ഇത് പ്രധാനമായും മന്ദമായ ചലനത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ മെല്ലെയുള്ള ചലനങ്ങളെ വർണ്ണിക്കാൻ മലയാള സാഹിത്യത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, മന്ദം വീശുന്ന കാറ്റ്. സൂചനകൾ കേട്ടുമല്ലോ, ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം മന്ദമായി ചലിക്കുന്ന, ഇളകുന്ന, ചാഞ്ചല്യം അല്ലെങ്കിൽ വിറകൊള്ളുന്ന എന്നൊക്കെയാണ്. ഇത് പ്രധാനമായും മന്ദമായ ചലനത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ മെല്ലെയുള്ള ചലനങ്ങളെ വർണ്ണിക്കാൻ മലയാള സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. ഉദാഹരണമായി, മന്ദം വീശുന്ന കാറ്റ്.
0: അപ്പോൾ ഈ സൂചനകളെല്ലാം ചേർത്ത് ഈ പാട്ട് കൂടി കേൾക്കുമ്പോൾ പതുക്കെ പതുക്കെ വാക്ക് പിടികിട്ടുമായിരിക്കും അല്ലേ?
1: പതുക്കെ പതുക്കെ വാക്ക് മന്ദമായി അവരുടെ മനസ്സിലേക്ക് വരും.
0: അതെ അതെ അതെ, പാട്ട് കേട്ടുകൊള്ളും, വാക്ക് എഴുതിക്കൊള്ളും.

0: മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കാണ് ഇനി
1: 4, 9, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: മുകളിൽ നിന്നും താഴേക്ക് 4, 9, 11 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം സൗന്ദര്യം, മനോഹാരിത, അഴക്, ചന്തം അല്ലെങ്കിൽ ആകർഷകത്വം എന്നൊക്കെയാണ്. ഇത് ശരീരത്തിന്റെ ഭംഗിയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. കാണാൻ ഭംഗിയുള്ളത് എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ,
0: ശ്രദ്ധിച്ചോളൂ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം സൗന്ദര്യം, മനോഹാരിത, അഴക്, ചന്തം അല്ലെങ്കിൽ ആകർഷകത്വം എന്നാണ്. ഇത് ശരീരത്തിന്റെ ഭംഗിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. കാണാൻ ഭംഗിയുള്ളത് എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: അപ്പോൾ ഗാനം കേട്ടോളൂ. ഈ ഗാനത്തിൽ നിന്നും ആ വാക്ക് കണ്ടുപിടിച്ച് പൂരിപ്പിച്ചോളൂ.

0: മുകളിൽ നിന്ന് താഴേക്കുള്ള രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. അതിലെ ആദ്യത്തെ വാക്ക് 22, 17 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 22, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ആ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂവ്, പുഷ്പം, മലർ എന്നൊക്കെയാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് അലർ, മനോഹരമായത് എന്നീ അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്.
1: ഈ വാക്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്.
0: എന്താണ് പ്രത്യേകത?
1: ചിലരുടെയൊക്കെ പേരായിട്ടും ഈ വാക്ക് ഉപയോഗിക്കാറില്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂവ്, പുഷ്പം, മലർ എന്നൊക്കെയാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്ക് അലർ, മനോഹരമായത് എന്നീ അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്.
0: ഈ പാട്ടിൽ ഈ പേരുണ്ട്. പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: താഴെ നിന്നും മുകളിലേക്ക് തന്നെയുള്ള വാക്കാണ്. 20, 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. 4 അക്ഷരങ്ങളുണ്ട്.
1: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 20, 15, 10, 5 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയട്ടെ. ഈ വാക്കിന്റെ അർത്ഥം കുടത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന വിളക്ക് എന്നാണ്. പുറത്തേക്ക് പ്രകാശം നൽകാത്ത, ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിവിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉള്ളിൽ പ്രകാശമുണ്ട് എങ്കിലും പുറം ലോകത്തിന് അത് പ്രയോജനപ്പെടുന്നില്ല എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കുടത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന വിളക്ക് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പുറത്തേക്ക് പ്രകാശം നൽകാത്ത, ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അറിവിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിലും പുറം ലോകത്തിന് അത് പ്രയോജനപ്പെടുന്നില്ല എന്നുകൂടി ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കാറുണ്ട്.
0: ഈ ഗാനത്തിൽ ആ വാക്കുണ്ട്.

0: അടുത്ത വാക്ക് ശ്രദ്ധിച്ചുകൊള്ളൂ. താഴെ നിന്ന് മുകളിലേക്കുള്ള അവസാനത്തെ വാക്കാണ് ഇന്നത്തെ അക്ഷരചെപ്പിലെയും അവസാനത്തെ വാക്കാണ് കേട്ടോ. 21, 16 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്കാണ് 21, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ

0: ഇതിന് മലയാളത്തിൽ പ്രധാനമായും കുഴൽ അല്ലെങ്കിൽ പൊള്ളയായ തണ്ട് എന്നൊക്കെയാണ് അർത്ഥം.
1: ഒരിക്കൽ കൂടി കേട്ടോളൂ സൂചന. ഈ വാക്കിന് പ്രധാനമായും മലയാളത്തിൽ കുഴൽ അല്ലെങ്കിൽ പൊള്ളയായ തണ്ട് എന്നാണ് അർത്ഥം.
0: അപ്പോൾ പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിനകത്തും ആ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
2: അടുത്തതായി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ശരിയുത്തരങ്ങൾ കേൾക്കാം.
3: കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരച്ചെപ്പിലെ ശരിയുത്തരങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ള ആദ്യത്തെ വാക്ക്, 7, 8, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഹർഷം.
2: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താടനം.
3: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മഞ്ചീരം.
2: അടുത്ത വാക്ക് വലത്തുനിന്നും ഇടത്തോട്ടായിരുന്നു എഴുതേണ്ടത്. 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രവാഹിനി.
3: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കില്ലാടി.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കോമരം.
3: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിർച്ചരി.
2: മുകളിൽ നിന്നും താഴോട്ട് തന്നെയായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 7, 12, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഹതാശ.
3: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 5, 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രാഗിലം.
2: അവസാനമായി പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് താഴെ നിന്നും മുകളിലേക്കായിരുന്നു. 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കോകിലം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി ഗോപിക BS, തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ഗോപികയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: ഗോപിക നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
4: നമസ്കാരം, എന്റെ പേര് ഗോപിക എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് താമസിക്കുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി ആണുള്ളത്. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്, അനിയത്തി +2 പഠിക്കുന്നു. ഞാൻ BEd വിദ്യാർത്ഥിനിയാണ്. 5ാം ക്ലാസ് മുതലേ എന്റെ അമ്മയോടൊപ്പം അക്ഷരച്ചെപ്പ് കേൾക്കുമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. എങ്കിലും പോസ്റ്റ് കാർഡ് വഴി ഒന്നും അയച്ചിട്ടില്ല. ഇപ്പോ വാട്സപ്പിലൂടെ അയക്കാം എന്ന് വന്നേ പിന്നെയാണ് അയച്ചു തുടങ്ങിയത്. ഇപ്പൊ എന്നെ വിജയിയായിട്ട് തെരഞ്ഞെടുത്തതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. എനിക്ക് ആകാശവാണിയിൽ അക്ഷരച്ചെപ്പ് വളരെയധികം ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. ഗാനോപഹാരം, അല്ലാതെ ചലച്ചിത്ര ഗീതങ്ങൾ തുടങ്ങിയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഇന്ന് ആകാശവാണിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാനത്തെ വെള്ളി ഗാനിച്ച കൊട്ടാരം എന്ന സോങ്ങാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ദേവിക.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണിവരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495963311, 9495563311, 9495563311. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ AC കൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
2: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
3: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: റിട്ടേൺ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഫലത്തിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥയിൽ പാമ്പ് കടിയേൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാമ്പ് കടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പാമ്പ് കടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വാർത്തകളിൽ നമ്മൾ പാമ്പ് കടി മരണങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി ഉണ്ടാകുന്ന ഈ ഇൻസിഡൻറ്റുകൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ കാരണത്താൽ മരണമടയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെപ്പറ്റി ഇന്ന് നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉഷ്ണം വളരെ കൂടി നിൽക്കുന്ന നേരമാണ്. കേരളത്തിലെ ചൂട് ക്രമാതീതമായി പണ്ടെങ്ങും ഇല്ലാത്ത പോലെ കൂടുന്നുണ്ട്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പ്രത്യേകിച്ചും പാമ്പുകളൊക്കെ അകത്ത് വന്ന് തണുപ്പ് തേടി അകത്ത് വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉള്ള ഒരു കാര്യമായി ഈ ഒരു അറിവാണ്. ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടുമ്പോഴേക്കും ഇത് കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാമ്പ് കടി എപ്പോഴും അപകടകരമാണോ? പാമ്പ് കടി ഉണ്ടായാൽ എന്ത് ചെയ്യാം? പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സഹായ സ്രോതസ്സുകൾ? എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി? സംശയങ്ങൾ തോന്നിയാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. തീർച്ചയായിട്ടും അടുത്ത് വരികയോ നമ്മുടെ നേരെ തിരിയുകയോ നമ്മുടെ നേരെ ചാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പേടിയാണ്. അപ്പോൾ പാമ്പുകൾ എല്ലാം കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം പാമ്പുകളും ഉണ്ട്. വിഷമില്ലാത്ത ഒട്ടേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേര, പച്ചില പാമ്പുകൾ, അങ്ങനെ ചെറിയ കുറേ പാമ്പുകൾ, വിഷമില്ലാത്ത ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതേസമയം പ്രശ്നം ഉണ്ടാകുന്നത് വിഷമുള്ള നാലഞ്ചിനം പാമ്പുകൾ ആണ് നമ്മൾ കരയിലെപ്പോഴും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പെന്നൊക്കെ പറയുമ്പോഴേക്കും കാട്ടുപ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ചൂടും പിന്നെ ഇപ്പോഴത്തെ ഈ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു, ആൾക്കാരുടെ ജീവിതശൈലികൾ മാറുന്നു, വനനശീകരണം നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, ഇങ്ങനെ പല പല കാരണങ്ങളാൽ സാധാരണ കാട്ടിലും അവിടെയൊക്കെ അടങ്ങിയിരുന്ന പാമ്പുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് പാമ്പിൻ്റെ ബ്രീഡിംഗ് സീസണാണ്, പാമ്പുകളുടെ മുട്ടകളൊക്കെ വിരിയുന്ന സീസൺ. അങ്ങനെ മുട്ട വിരിയുമ്പോഴേക്കും വളരെയധികം പാമ്പുകളാണ്. ഒരു പാമ്പ് സാധാരണ മുട്ടയിട്ട് 10-30 പാമ്പ് കുട്ടികൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, ഈ പാമ്പിൻ്റെ കുട്ടികൾ വലിയ പാമ്പ് കാണിക്കുന്ന ബിഹേവിയർ അല്ല അത്. ചിലപ്പോൾ ഈ എന്താണ് നമ്മൾ ആട്ടുംകുട്ടി ചാടി കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ഭാഗത്തോട്ടും ഇഴഞ്ഞു നടക്കാം. അപ്പോൾ സാധാരണ വലിയ പാമ്പുകൾ ഈ മനുഷ്യരെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോയി രക്ഷപ്പെടാനാണ് നോക്കുക. അണലി ഒഴികെ, അണലി ചിലപ്പോൾ അനങ്ങാതെ തന്നെ വഴിയിലൊക്കെ കിടന്നേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അറിവ്. ഇവിടെ നമുക്ക് വിഷമുള്ള പാമ്പുകൾ 3-4 ടൈപ്പാണ് ഉള്ളത് കേരളത്തിൽ. അത് പ്രധാനമായിട്ടും മൂർക്കൻ, പിന്നെ ഇപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്ന മൂർക്കൻ്റെ ഫാമിലിപ്പെട്ട അടുത്തൊരു വലിയ പാമ്പുണ്ട്, പിന്നെ അതുപോലെ അണലി എന്ന് പറയുന്ന വൈപ്പർ അതുണ്ട്, പിന്നെ ക്രെയ്റ്റ് എന്ന് പറയുന്ന 8-അടി വീരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കരയ്ക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഇനങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസും സബ് ഇനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. വെള്ളത്തിൽ കടൽപ്പാമ്പുകൾ പൊതുവെ വിഷമുള്ള ഇനങ്ങളാണ്. അത് പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലേന്ന് അറിയാൻ സിമ്പിൾ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുമായിരുന്നു, പൊതുവെ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ രണ്ട് പല്ലടയാളങ്ങൾ ഷാർപ്പായിട്ട് കാണുമെന്നും അതിൻ്റെ ചുറ്റും ചിലപ്പോൾ പെയിനും മറ്റ് റിയാക്ഷൻസ് എല്ലാം ലോക്കലായിട്ടുള്ള നീരും തടിപ്പുമൊക്കെ കാണും എന്ന് പറയാറുണ്ട്. പൊതുവെ നമുക്ക് കോബ്ര എന്നുള്ള മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് അടയാളങ്ങൾ കാണുക എന്നുള്ളത് സാധാരണയാണ്. പക്ഷേ അവിടെ ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല. അണലിയാണ് കടിക്കുന്നതെങ്കിൽ അവിടെ പൊതുവെ ലോക്കലായിട്ട് നല്ല വേദന, നീര് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ആ മുറിവ് കുറച്ചും കൂടെ ഒരു കീറിയ ടൈപ്പ് മുറിവായിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, കാരണം അതിൻ്റെ പല്ലിൻ്റെ രീതി അങ്ങനെയാണ്. ക്രെയ്റ്റ് എന്നുള്ള പാമ്പ് അല്ലെങ്കിൽ ശംഖുവരി അല്ല 8-അടി വീരം എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമാണ്. അടയാളങ്ങൾ ചിലപ്പോൾ തീരെ കണ്ടെന്നിരിക്കില്ല എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ

0: ാണ് നമ്മുടെ കോമൺ പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളാണ് സാധാരണ രണ്ട് സിംഗിൾ അടയാളങ്ങൾക്ക് പകരം ഒരു ഒരു പല്ലുകളുടെ ഒരു നിര ഒരു അടയാളം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഒരു അടയാളം കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ മൊത്തമായി നോക്കിയാൽ അടയാളങ്ങൾ മാത്രം നോക്കി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അത് വിഷമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചികിത്സ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുക? ഉടനെ തന്നെ ആ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വ്യക്തിയെ സമാധാനിപ്പിക്കുക. കാരണം ഭീതിപ്പെടുത്തോ എല്ലാവരും ചുറ്റും കൂടി വെപ്രാളം കൂട്ടാതെ സമാധാനിപ്പിച്ച് സ്വന്തമായി ഓടാനോ നടക്കാനോ സമ്മതിക്കാതെ നമ്മൾ ഇരുത്തിയോ കിടത്തിയോ തോളിലെടുത്തോ അങ്ങനെ ചലനങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ഓടുകയോ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ വ്യാപനം ശരീരത്തിൻ്റെ അകംഭാഗത്തേക്ക് കുറച്ചുകൂടെ വേഗം ഉണ്ടായി അപകട സാധ്യത കൂട്ടാം. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്ത്, അതായത് ചലനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഒരു സംഭവം അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൻ്റെ ഏർപ്പാട് ഒരു സൈഡിൽ ചെയ്യുക. പിന്നെ പണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചേരെന്ന് പറയും. വളരെ മുറുക്കിയുള്ള കെട്ടുകൾ മുകളിലും താഴെയൊക്കെ കെട്ടുന്നത് അത്ര നല്ലതല്ല. അഥവാ ഒരു ടൂർണിക്ക കെട്ടണ തന്നെ ലൂസായിട്ടുള്ളൊരു ടൂർണിക്ക മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ അതിന് പുറമേ നമ്മൾ ലോക്കലായിട്ട് പണ്ടൊക്കെ അവിടെ മുറിക്കുക, അതിൽ നിന്നുള്ള വിഷം നമ്മൾ ചപ്പിയെടുക്കുക, ഉരച്ച് കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കാരണം അതൊക്കെ ചിലപ്പോൾ വിഷം ഉള്ളിൽ വ്യാപിക്കുന്നതിൻ്റെ സാധ്യത കൂട്ടിയെന്നും കൂടെ ഇരിക്കും. അപ്പോൾ രോഗിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇനി പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാമ്പിനെയും കൂടെ പിടിച്ചു കൊണ്ടുവരേ ഡോക്ടർക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ച് പാമ്പിനെ പിടിക്കാനോ ചാക്കിൽ കെട്ടാനോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോളിവാലന്റ് ആൻറ്റിവെനമാണ്. എല്ലാ കോമൺ പാമ്പുകൾക്കും എതിരായിട്ടുള്ള ഒറ്റ മരുന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കാലതാമസം വരാം, ഡിലേ വരാം, അപകടവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏത് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ദിശാ സേവനങ്ങൾ ഉപയോഗിക്കാം. ദിശ 1056 അല്ലെങ്കിൽ 104 മുതലായ നമ്പറുകളിൽ വിളിച്ച് ഏതൊക്കെ ഏറ്റവും പരിസരത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതിലാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. വനം വകുപ്പിൻ്റെ ടീമുകളും സർപ്പ എന്നുള്ളൊരു ആപ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറേ അധികം ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മേജർ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ട് പരിശോധിക്കും, മുറിവിൻ്റെ രീതികൾ നോക്കും മുറിവുണ്ടെങ്കിൽ. പിന്നെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങൾ, പാമ്പുകടി ഏറ്റ ആൾക്കാർക്ക് ചിലപ്പോൾ മയക്കം വരാം, തലചുറ്റ് വരാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ഛർദി വരാം, വയറുവേദന വരാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തം പല സ്ഥലത്തുനിന്നും വാർന്നു വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാം, മൂത്രത്തിൻ്റെ കുറവുണ്ടാകാം, ലോക്കലായിട്ടുള്ള നീര് വ്യാപിക്കുന്നതായിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ലക്ഷണങ്ങളാണ്, ഒരു സിംഗിൾ ലക്ഷണമല്ല. അപ്പോൾ ഇത് രോഗിയുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ അതിന് പുറമേ രക്തത്തിലുള്ള ചില പരിശോധന ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു അനുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ആൻറ്റി സ്നേക് വെനം എന്ന് പറഞ്ഞ് പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സ. വ്യക്തമായിട്ടുള്ള ചികിത്സ അതാണ്. ഈ മരുന്ന് എല്ലാ ആശുപത്രികളിലും നമ്മൾ സൂക്ഷിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അലക്ഷ്യമായിട്ട് കൊടുക്കാനും സാധിക്കാത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉള്ളൊരു തീരുമാനത്തിലെത്തിയാണ് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മരുന്നിനകത്തും അതിൻ്റെ രീതി, ആ മരുന്നിൻ്റെ പ്രോട്ടീൻ സ്വഭാവം കാരണം ചില വ്യക്തികൾക്ക് പണ്ടുകാലത്ത് പെൻസിലിൻ മുതലായ മരുന്ന് കുത്തിവയ്ക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ മരുന്നിനെതിരായിട്ടും, അതായത് ജീവൻ രക്ഷാ മരുന്നിനെതിരായിട്ടും ചിലപ്പോൾ അപകടകരമായ രീതിയിലുള്ള റിയാക്ഷൻസ് ചിലർക്ക് ഉണ്ടാകാം. അത് ഡോക്ടർക്കോ മറ്റ് ആരോഗ്യ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ട്രീറ്റ് ചെയ്യുന്ന ടീമിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ റിയാക്ഷൻസും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കോടുകൂടി റിസ്ക് സാധ്യതയും കൂടെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സ തുടങ്ങുന്നത്. ലോക്കൽ ആശുപത്രികളിൽ സാധാരണ പ്രധാനപ്പെട്ട ഒരു മിഡ് ലെവൽ ആശുപത്രി അത് ചെയ്തിട്ട് അതിന് സൗകര്യങ്ങളും ഇല്ല, മെച്ചപ്പെട്ട സൗകര്യം വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റെഫർ ചെയ്യുകയും ചെയ്തു തന്നിരിക്കും കുറച്ചും കൂടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചികിത്സ തുടക്കം. തക്ക നേരത്ത് ഡിലേ ഇല്ലാതെ കാലതാമസം ഇല്ലാതെ ചികിത്സ തുടങ്ങിയാൽ ഒട്ടേറെ പാമ്പ് കടിയേൽക്കുന്ന വ്യക്തികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് നല്ല പോയിന്റ്. പക്ഷേ മറ്റ് വളരെ ചെറിയ ആശുപത്രികളിൽ ചെന്ന് പോയി നോക്കുക, മറ്റെവിടെയെങ്കിലും ചെറിയ ക്ലിനിക്കിൽ പോകുക, ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചുറ്റി നടക്കാൻ തുടങ്ങിയാൽ സമയമെടുക്കും, ഡിലേ വരും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായിട്ടുള്ള ചികിത്സ രോഗിക്ക് കിട്ടാൻ ആ വ്യക്തിക്ക് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വരും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശുപത്രിയിലേക്ക് നേരെ ഡിലേ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത്. അതുപോലെ ഇന്നും ചില അന്ധവിശ്വാസങ്ങൾ പ്രാബല്യത്തിലുണ്ട്. വിഷചികിത്സ അല്ലെങ്കിൽ വിഷഹാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ല് വെച്ച് ചികിത്സ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും വിശ്വാസം കൊടുക്കാതെ നമ്മൾ ആധുനിക ചികിത്സയ്ക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പൊതുവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്. ഇനി പാമ്പുകടി പ്രിവെൻ്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി വയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മുറ്റത്തും വീടിനോട് ചേർന്ന് മാളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിമെൻ്റ് ഇട്ട് അടയ്ക്കുക. പുറത്ത് ഈ സീസണിൽ കിടന്നുറങ്ങുന്നത് വരാന്തയിൽ കിടക്കുക. റെസ്റ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വരാന്തയിൽ കിടക്കുക, തറയിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. വാതിലൊക്കെ നമ്മളെപ്പോഴും പരിശോധിക്കണം, വാതിലും തറയും തമ്മിൽ ഗ്യാപ്പുണ്ടോ, ഇതിൽ കൂടെ വല്ല ചെറിയ പാമ്പുകൾക്കൊക്കെ, നമ്മൾ വലിയ പാമ്പല്ല ചെറിയ പാമ്പിനെ കൂടെ കരുതണം. അപ്പോൾ കുട്ടികൾക്കും വിഷമൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുട്ടികൾക്കും ചിലപ്പോൾ വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലവണ്ണം കാണും. അപ്പോൾ ഇഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാധ്യത എപ്പോഴും നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം ഇഴഞ്ഞു കയറാതെ. പിന്നെ വീടിനോടും ചുമരിനോടും ജനലിനോടൊക്കെ ചേർന്ന് കൊതുമ്പ് ചൂട്ട് മറ്റ് തടിക്കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൽ ഇഴഞ്ഞു കയറാനുള്ള കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചുറ്റുമുള്ള കാട് പടലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെത്തി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കാണും. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടേ പുറത്തിറങ്ങാവൂ. പടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിച്ച് കെയർലെസ്സായിട്ട് ഇറങ്ങാതെ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ പടിയിലോട്ടൊക്കെ രാത്രി, പ്രത്യേകിച്ചും രാത്രി ഏർലി മോർണിംഗ് ഒക്കെ വീട് തുറന്ന് ഇപ്പോൾ പേപ്പർ തീർക്കാനൊക്കെ ഇറങ്ങുക, അത് സൂക്ഷിക്കണം. പിന്നെ പുറത്ത് വെച്ച സഞ്ചികൾ, ബാഗ്, വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്ക്, അതിൻ്റെയൊക്കെ പെട്ടികൾ തുറക്കുമ്പോഴും അതിൽ കയറിയിരിക്കുന്ന മുമ്പേ ഒന്ന് സീറ്റും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതിൽ തൂക്കിയിട്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് പരിശോധിക്കുക. റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ആ റെയിൻകോട്ടിനകത്തൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാവൂ. രാത്രി അഥവാ നമ്മൾ കിടന്നുറങ്ങുന്ന മുമ്പേ നമ്മൾ മെത്ത ഷീറ്റ് പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് വീട്ടിനകത്ത് നല്ലത്. പിന്നെ കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലതെന്ന് പറയുന്ന കൂടെ തന്നെ മസ്കിറ്റോ നെറ്റ് ഇപ്പം നമ്മൾ കൊതുവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ലൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. കാരണം നെറ്റിട്ട് നമ്മൾ സൈഡിൽ അത് തിരികെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു ഇഴജന്തു ഉണ്ടെങ്കിലും അതിന് നെറ്റിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ് ഉപയോഗിച്ച് നല്ലോണം ഭദ്രമായിട്ട് അത് തിരികെ എല്ലാ സൈഡിലും തിരികെ വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് നടക്കുക, നമ്മൾ കാട് പിടിച്ച സ്ഥലത്തും കരിയിലയിൽ കൂടെയൊക്കെ നടക്കാതെ പറമ്പിലൊക്കെ എല്ലാം വൃത്തിയായി വയ്ക്കുക, അങ്ങനത്തെ ഒന്ന് ചവിട്ടി നടക്കാതിരിക്കുക, കവറിംഗ് ഉള്ള ചെരുപ്പിടുക, ഇങ്ങനെ വളരെ വളരെ സിമ്പിൾ സാമാന്യ അറിവുകൾ പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പാമ്പുകടിയെ വലിയ തോതിൽ പ്രിവെൻ്റ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്, എമർജൻസി സഹായങ്ങളോ സംശയങ്ങളോ ചോദിക്കാൻ ഏത് നേരത്തും ദിശ 10 56 104 എന്നീ നമ്പറുകളിൽ ദിശയിലേക്കൊരു ഫോൺ കോൾ കൊടുത്താൽ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള മെഡിക്കൽ ഉപദേശവും ഹെൽത്ത് എക്സ്പേർട്സ് തരുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂട് സീസണിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാന ആയുധം നമ്മുടെ കയ്യിലുള്ളത് ജാഗ്രതയാണ്. ഇപ്പോൾ പാമ്പുകളുടെയോ ഇഴജന്തുക്കളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേസമയം അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മൾക്ക് അപകടം വരാതെയുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മേൽനോട്ടം, പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് പ്രായമായവരുടെ ഭാഗത്തും കൂടെ കുറച്ച് എക്സ്ട്രാ മേൽനോട്ടമുണ്ട്, അവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അറിവ് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

രാഗാമൃതത്തിൽ ആദ്യം പട്ടാഴി ആർ പ്രഭാതും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യം മായാമാളവ ഗൗളരാഗത്തിൽ ദേവദേവ കലയാമിതേ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രൂപകതാളം

അടുത്തതായി ഉന്നയ്യല്ലാൽ വേറെ എന്നാരംഭിക്കുന്ന കല്യാണി രാഗത്തിലുള്ള കൃതി ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.

പട്ടാഴി ആർ പ്രഭാതും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അടുത്തതായി ചേർത്തല ആർ ഗോപാലൻ നായർ പാടിയ കൃതി കേൾക്കാം. ശങ്കരാചാര്യം എന്നാരംഭിക്കുന്നു. രാഗം ശങ്കരാഭരണം. സുബ്ബരാമ ദീക്ഷിതർ രചിച്ചത് ആദിതാളം.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9496565321, 9496593 1. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ACകൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
2: പിട്ടാപ്പിളി ഏജൻസീസ്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിയറ്റ്നാം പ്രസിഡന്റ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.

0: റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണും. നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ TVK പത്തിലധികം MLA പിന്തുണ ആവശ്യമാണ്. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂരിൽ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് രണ്ട് ദിവസത്തെ യോഗം ചർച്ച ചെയ്യും. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേനാ BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രൊജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. മേഖലയിലുള്ള വാണിജ്യ കപ്പലുകൾ സംഘർഷത്തിൽ കക്ഷികളല്ലെന്നും എന്നാൽ അവ ബാധിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഐക്യരാഷ്ട്രസഭാ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സമയം 11 കഴിഞ്ഞ് 5 മിനിറ്റ്. ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം MS ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഈ വർഷത്തെ മാതൃദിനം വരുന്നത് May 10 സൺഡേയാണ്. മാതൃത്വത്തിൻ്റെ സ്നേഹവും കരുതലും ത്യാഗവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ അല്പം വ്യത്യസ്തമായി എന്നാൽ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കാലം മാറുകയാണ്, ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പാരന്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ

0: വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാം, പെർഫെക്റ്റ് പാരന്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണെന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും എം ജി കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ ഈ പരിപാടിയിലൂടെ ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495563211. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496596311. ഇന്നത്തെ മാറുന്ന കാലത്ത് നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അതായത് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ എങ്ങനെ കുറയ്ക്കാം, പുതിയ തലമുറയെ കരുതലോടെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. സ്വാഗതം മാഡം.
1: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ ഇന്നത്തെ ദിവസ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് പുതിയ മാറുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം.
0: ഇപ്പോൾ കുടുംബം എന്നതൊരു ടീമാണല്ലോ, അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരമ്മയ്ക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആശ ചോദിച്ചിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയിൽ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർ എല്ലാ കാര്യവും അയ്യോ അതെൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലും ആകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 മാസം തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് വരികയല്ല. ഈ 9 മാസക്കാലം ദൈവം അറിഞ്ഞു തന്നെയാണ് 9 മാസം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് വളരുന്ന കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് അച്ഛനാകുന്ന ആ ഒരു പുരുഷൻ്റെ, കുടുംബനാഥൻ്റെ, അയാളും ഈ 9 മാസം കൊണ്ട് വെറും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഫ്രീ ബേർഡ് എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയും പതുക്കെ പതുക്കെ അച്ഛൻ്റെ റോളിലോട്ട് ആ വ്യക്തിയും വളർന്നു വരേണ്ടതുണ്ട്. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞ കുറച്ച് പേര്. പക്ഷേ എത്രയൊക്കെ കുടുംബത്തിലെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും വിശ്വാസവും സ്നേഹവും എല്ലാം അറിഞ്ഞു തന്നെ വളരേണ്ട ഒരു കുട്ടിയായതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം വളരെ നല്ലതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ ഉള്ളൂ.
0: മാഡം, നമുക്ക് ഒരു കോളുണ്ട്, വിഷയത്തിലോട്ട് കോളിന് ശേഷം തിരികെ വരാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് അച്യുത രാജീവ് എന്നാണ്.
0: എവിടെ നിന്നാണ്? സ്ഥലം കൂടെ പറയണേ.
2: ഓക്കെ,
0: സംസാരിച്ചോളൂ.
1: ഹലോ, പറഞ്ഞോളൂ.
2: നമസ്കാരം മാഡം.
1: നമസ്തേ.
2: ഞാൻ ചോദിക്കാൻ കാരണം പാരന്റിങ് രീതികൾ മാറി വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ നമ്മൾ ക്രഷിലൊക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് പൊതുവെ.
1: അതെ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ രീതിയിലുള്ള ഇപ്പൊ മാതാവിന്റെ സ്നേഹം, പരിപാലനം, ശ്രദ്ധ, കെയർ ആദ്യം ഇപ്പോഴത്തെ കൃഷിയിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 5-10 അല്ലെങ്കിൽ 10-15 കുട്ടികളെയൊക്കെ നോക്കുന്ന കൃഷികൾ ഉണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്ന ഇതല്ലാതെ മറ്റു രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ പോകുന്ന ഒരു അവസരമാണിപ്പോ. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നും. പലരും ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നു. അപ്പൊ അത് അത് ആ വ്യത്യാസത്തിന് ഈ പഴയ രീതിയും തമ്മിൽ നട എങ്ങനെ കാണുന്നു, അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ?
1: അല്ല, ഓക്കെ, താങ്കൾ ചോദിച്ചില്ല പരിഹാരമുണ്ടോ, രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്, കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പൊ സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയിൽ ഒരു വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. രണ്ട്, കുടുംബത്തിലെ മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിൻ്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന് സഹായിക്കാം, അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു 3 മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. ഇപ്പം നമ്മുടെ ഈ അച്ഛനും ഈ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരൻസിനും ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒരു സെർവൻറ്റിൻ്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്ന ിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റ് കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റേത് വീട്ടിൽ ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടെ, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ അത് പിന്നെ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാർ കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ഇടപെടലുകൾ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പം നമ്മളങ്ങനെ ആദ്യം പിടിക്കണ്ട കേട്ടോ, കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. അപ്പം ആ നമ്മൾ ഒരു ഒരിക്കലും ഒരു കുറ്റബോധത്തോടു കൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റൂല. അപ്പൊ താങ്കളുടെ സത്യം അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, കൃഷിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷിന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടു കൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കണം, കാരണം അവർ വേറെ എന്തോ രീതിയിൽ അവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ അത് നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും അവിടെ മറ്റു കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പാരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷിയിൽ വിടുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ, കാരണം സാഹചര്യം അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരന്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
1: തീർച്ചയായിട്ടും ഒന്ന് പറയട്ടെ, ഞാൻ എനിക്ക് 2 മക്കളാണുള്ളത്, മുതിർന്ന 2 മക്കൾ. എനിക്ക് ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്. പക്ഷേ എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് ആണോ. അല്ല, അങ്ങനെ ഒരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് കുട്ടി, ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്. അങ്ങനെ ഒരു കുറ്റബോധം വേണ്ട. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ, 100% നമുക്ക് നല്ല അമ്മയാവാൻ പറ്റില്ല, കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ലൈഫിൽ എന്താണ്, പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്സ്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളൂ, IT ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്, ഒരു കറക്റ്റ് ടൈമിലൊന്നുമല്ല അവർ അവരുടെ വർക്ക്. ചിലർ രാവിലെ 5 മണിക്ക് വർക്ക് തുടങ്ങി എത്രയോ 2 മണിക്ക് 3 മണിക്ക് തീരും, ചിലർ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും, അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരൻസും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറേ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവർ പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മയും വിഷമിക്കാനേ ഇല്ല.
0: ഓക്കെ മാഡം, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ.
1: നമസ്തേ.
3: പുതിയ തലമുറ എന്ന് പറയാം, പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വളർന്നു വന്ന് കുറച്ചാള് കഴിയുമ്പോൾ അവർക്ക് വിവാഹ പ്രായമൊക്കെ എത്തി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്വന്തം തള്ളയും തന്തിയനെ ഒക്കെ മറക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്, വളർത്തു ദോഷമാണോ അതോ അവരുടെ സ്വഭാവ ദോഷമാണോ?
1: രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും അറിയാം, ആ ഇന്ന ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് ആ കുട്ടിയോട് ചെന്ന കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ആൾക്കാർക്ക് അവർ മിണ്ടാൻ സമയമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു PTA മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചർ രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും, പ്രത്യേകിച്ച് അമ്മമാർ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാർ PTA മീറ്റിംഗിൽ പോകാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും, അവർ തന്നെ പോകണം. പോയി വായന കേൾക്കുമ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട. അപ്പോൾ ഒരു മാതൃസ്നേഹം ഒഴുകുന്നുകൊണ്ട് അവർ ചെയ്തു പോകുന്നതായിരിക്കും. അവർക്ക് കേൾക്കാനുള്ള മടി ഉണ്ടായിരിക്കും. പക്ഷേ ടീച്ചർ, ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പോൾ തന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലെത്തി, ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറേ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞ് അച്ഛൻ എന്താ പറയുന്നത്, ആ സാറേ രണ്ടടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ അടിയുടെ പേടി, പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേയില്ല. പഴയ കാലത്ത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നെങ്കിൽ പഠിക്കാത്തതിന് അല്ലെങ്കിൽ കുസൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണോ ഓടിപ്പോയി മരിക്കാൻ പോയത്, ഇല്ലേ ഇല്ല. ഇന്നങ്ങനെയല്ല, അച്ഛൻ വഴക്ക് പറയില്ല, അമ്മ വഴക്ക് പറയില്ല, അപ്പൂപ്പനും അമ്മമ്മയും പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ കുട്ടികൾ, കാരണം എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പാരൻസും പറയുന്നത് എൻ്റെ മോൻ മെടുക്കനാണ്, എൻ്റെ മോള് മെടുക്കിയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കൾ മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ച് പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ 2-3 സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പോൾ അവർ, എനിക്ക് വിഷമം തോന്നിയ കാര്യം, അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാനവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇതും കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷനൊക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ സ്കൂളിൽ? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. ആ 1 മണിക്കൂർ അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാൻറ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടി പോലും, മുടിച്ചുരുൾ പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം കുട്ടിയുടെ ദോഷം എന്ന് ഞാൻ പറഞ്ഞല്ലോ, വളർത്തു ദോഷം എന്നൊരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹ കൂടുതൽ കാരണം ചില ഇത് ചെയ്യും. അപ്പം തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ അടിക്കണം ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവർ ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒന്ന് ഒരു കൊട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടിയെടുത്ത് അടിച്ചേക്കരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക, മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. LKG-യിലും UKG-യിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. മോൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരൻസിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
1: പൊതുവേ കണ്ടുവരുന്ന ഒരു ശീലം, ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയ കാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്ക ചീത്തയൊക്കെ പറഞ്ഞ് 2 അടിയൊക്കെ പൊട്ടിക്കും, അതിലൊന്നും അപ്പുറത്തുള്ളവൻ വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. പക്ഷെ ഇപ്പോഴ് അമ്മമാർ തന്നെ, ഇപ്പം അച്ഛൻ അമ്മയോട്, അതേ ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് ഞോ പറഞ്ഞ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. അപ്പം ഇത് കണ്ടാണ് കുഞ്ഞുവാവ വളരുന്നത്. അപ്പോൾ പിന്നെ കുട്ടിയെ ഇപ്പം എല്ലാവരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും. കുഞ്ഞുങ്ങൾക്കൊരു പ്രൈവസി ഇല്ല. കുഞ്ഞ് മൂത്രമൊഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പം എല്ലാവരും ഇത് കാണും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററിൽ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ

0: ങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പൻ്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്കും അതൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കിയത് ഓ ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കും, അതങ്ങ് നിർത്തും. ഇത് അതിനു പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് തന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും, കാലം മാറി ഈ രക്ഷിതാക്കളുടെ മുഖത്ത് ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുന്നു നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം, അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ. ആവശ്യമില്ലാതെ ഗാഡ്ജറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ വയലൻ്റ് ആകും. അപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ നോ പറയുക. അതും ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പുതിയ വീട് പാലികാച്ചൻ നമ്മൾ പോയി, അവിടെയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടിയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്, പക്ഷെ ചെടി മേടിച്ച് വെച്ചവൻ്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ അത് അച്ഛൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ആലപ്പുഴ, ഉദയകുമാർ കൃഷ്ണപുരം.
1: ആ, സംസാരിച്ചോളൂ.
0: നമസ്തേ, പറയൂ.
2: ആ സാറേ, ഞാൻ ആലപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരത്തു വിളിക്കുന്നത്.
0: ആ,
2: എന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്തെങ്കിലും 5-6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം 15 വയസ്സ് കഴിയുമ്പോൾ ഒരു ദോഷമല്ലേ കുഞ്ഞുങ്ങൾക്ക്? സംശയമാതെ.
0: തീർച്ചയായിട്ടും
2: മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് പറയാതെ എന്റെ ഒരു ഉപദേശം. എന്താണ് ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
0: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായമായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. താങ്കൾക്ക് എത്ര പ്രായമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈൽ ഞെക്കണം അല്ലേ. ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോകും, എന്നിട്ട് അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ, അച്ഛനൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഈ
2: പലയിടത്തും ചെല്ലുമ്പോഴും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും, എന്താനും കളിക്കാനും ഒക്കെ. ഞാൻ അപ്പൊ തന്നെ പറയാം, മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, 15 വയസ്സ് കൊടുക്കരുത്, പലയിടത്തും ചെന്ന് പറയും. ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെടും.
0: പക്ഷെ നമ്മളിത് പറഞ്ഞ് ഇഷ്ടപ്പെടില്ല. നമ്മളിത് പറഞ്ഞ അപ്പൊ എന്തിനാണ് നമ്മൾ മിണ്ടാതിരുന്ന നമുക്ക് കൊള്ളാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബെന്നോ എന്തൊക്കെയോ ആണ് അവർ സ്വന്തം അച്ഛനെ വിളിക്കുക. 5 വയസ്സുള്ള കുട്ടി അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാൾ എൻ്റെ പ്രായത്തിൽ ഞാനിതൊന്നും വിളിച്ചിട്ടില്ല, സി എന്നെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
2: സത്യം പറഞ്ഞാൽ ഈ 15 വയസ്സ് വരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു.
0: അതെ, പക്ഷേ കോവിഡ് വന്നോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ? പഠനം മൊബൈലിൽ കൂടിയായി, തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെൻറ്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത്

0: വിദ്യാഭ്യാസ അതെ തീർച്ചയായിട്ടും ഇനി ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സും ചേർന്ന് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൽ മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
1: ആ പറഞ്ഞു പക്ഷേ ഞാൻ നമ്മളപ്പൊ ചിന്തിക്കുന്ന ഒരു പോയിന്റ് അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലെ മനസ്സടുത്ത് പോകും അത് കാണുമ്പോൾ.
0: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാല് നമ്മളെ പറയും സോഷ്യൽ പോലീസിങ് ആണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു വീട്ടില് പല ഇപ്പം എൻ്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും ഓ അങ്ങേരുടെ മകൾ ചീത്തയായത് മക്കൾ ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കൂട്ടുകാർ കൂട്ടുകെട്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്, ഇപ്പോൾ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. പണ്ടൊക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് നമ്മൾ കാണിക്കില്ല അല്ലേ, മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യൂ. അപ്പം പൈസ ഉള്ളവർ പൊതുവെ അതങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി സാമ്പത്തികം ഉള്ളവരാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഫുൾ എടുത്തിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേര് കാണും കൊച്ചു കുട്ടികൾ തൊട്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം അല്ല. അപ്പോൾ അതിന് രക്ഷിതാക്കൾ നിസ്സഹായരാണ്. അവർ പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതാ കോളേജ് സ്കൂൾ തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല പഠിക്കാനായിട്ട്. കാരണം ഈ ബാഗ് മേടിക്കൽ എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
2: ഇപ്പം ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവര സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല, പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: ആ തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്? ചില വ്യക്തികൾ വളരെ സജസ്റ്റബിളാണ്, അവരാണ് തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
3: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ MG കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നടക്കുകയാണ്. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321.
2: ഇപ്പോൾ നമുക്ക് പരിപാടി തുടരാം. ചില പാരൻസെങ്കിലും ഓവർ പാരൻറ്റിങ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ വളരെ അധികമായിട്ട് കുട്ടികളെ സംരക്ഷിച്ച് നിർത്താറുണ്ട്. എന്ത് കാണിച്ചാലും എൻ്റെ മകനാണ് മകളാണ് എന്നതുകൊണ്ട് ഞാനത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് കുട്ടികളുടെ സ്വാശ്രയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് പറയാമോ?
0: അത് ക്വസ്റ്റിനെ തന്നെ നമുക്കറിയാം. ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും, അല്ലെങ്കിൽ കുട്ടി എന്ന നിലയിൽ ഞാൻ പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നില്ല. ഒരു ഒരു വയസ്സുള്ള കുഞ്ഞ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞു ബാബ ജനിച്ചിട്ട് 3 മാസത്തിൽ അവൻ്റെ ആദ്യത്തെ മൈൽസ്റ്റോണായ കമന്ന് വീഴും.

വീഴും അല്ലേ. ആ കമന്ന് വീഴുമ്പോൾ നമ്മളല്ലേ ആ മൂന്നായോ 3 മാസമായോ കുഞ്ഞ് കമന്നു എന്ന് ചോദിക്കും. അത് ജീവിതത്തിലെ ആദ്യത്തെ മൈൽ സ്റ്റോണാണ്. അങ്ങനെ പല മൈൽ സ്റ്റോണുകളുണ്ട്. അപ്പോൾ 1 വയസ്സ് വരെ കുഞ്ഞ് നടക്കുന്നു, വർത്തമാനം പറയാൻ തുടങ്ങുന്നു, അതൊക്കെ ഓക്കെയായി. പിന്നീട് 2 വയസ്സ് 3 വയസ്സ്, ഈ 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നിർബന്ധമായിട്ട് കുഞ്ഞ് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിപ്പിച്ചെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കൂ, 5 വയസ്സായ കുട്ടിയെ വരെ ഡയപ്പർ ഇട്ടാണ് അവർ വളർത്തുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പിന്നെ അത് ടോയ്ലറ്റ് ട്രെയിനിങ് പഠിക്കുന്നത്? 1 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഈ നാപ്കിൻ മാറ്റുക, പ്രത്യേകിച്ച് ഈ ഡയപ്പർ എന്നുള്ള ആ വൃത്തികെട്ട ഇതങ്ങ് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഡയപ്പറിൽ തന്നെ മൂത്രം ഒഴിച്ച് ബാക്കിയും കൂടെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വളരുന്ന ഒരു കുട്ടി പിന്നെ ജീവിതത്തിൽ മുതിരുമ്പോഴും അവനവൻ്റെ ശരീരത്തിൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ യാതൊരുവിധ വൃത്തികേടും തോന്നില്ല. കാരണം അവനെ അങ്ങനെയാണ് ശീലിപ്പിച്ച് വന്നത്. അപ്പം ദയവേത് അമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, എത്ര തിരക്കാണെങ്കിലും പഴയ അമ്മമാരെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതല്ലേ. അപ്പോൾ 1 വയസ്സ് വരെ മാത്രമേ നിങ്ങൾ ഈ ഡയപ്പർ ഇട്ട് കുട്ടികളെ വളർത്താവൂ. അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് പറയാൻ പഠിച്ചിരിക്കണം. അത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെയും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ അവൻ ചെയ്തിരിക്കും. പിന്നെ 2 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള സമയത്താണ് നമ്മൾ പ്ലേ സ്കൂളിൽ വിടും. അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ പ്ലേ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ 4 വയസ്സ് അല്ലെങ്കിൽ ലോവർ കെ ജി, അപ്പർ കെ ജി, ഈ എൽ കെ ജി, യു കെ ജി പോകുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടി പഠിച്ചിരിക്കണം. തന്നെത്തന്നെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അവനവൻ്റെ ഭക്ഷണം കുറേശ്ശെയാണെങ്കിലും കഴിക്കാൻ കുട്ടി പഠിക്കട്ടെ. ആദ്യമൊക്കെ താഴെ വീഴുമായിരിക്കും, പക്ഷെ അവൻ പഠിച്ചിരിക്കണം. എല്ലാം പെർഫെക്റ്റ് ആവണമെന്നൊന്നും വിചാരിക്കേണ്ട, ദേഹത്തെ ഒക്കെ വീഴ്ത്തും, പക്ഷെ അവനെ അത് പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഓരോ സ്റ്റേജിൽ പഠിച്ച് പഠിച്ച് വരുമ്പോൾ 10 വയസ്സ് 10-ാമത്തെ വയസ്സിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് 8 വയസ്സും 9 വയസ്സിലും സെക്ഷ്വലി മെച്യൂർ ആവുന്നുണ്ട്, പീരീഡ്സ് വരുന്നുണ്ട്. എന്നാലും അവരെ കുട്ടിയായിട്ട് കരുതി അമ്മമാർ അവരുടെ അടിവസ്ത്രങ്ങൾ നനച്ചു കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നത് വളരെ സങ്കടം തന്നെയാണ്. പഴയകാലത്ത് അങ്ങനെയൊന്നും ചെയ്യൂല. എന്നാണോ നമ്മൾ പ്രായപൂർത്തിയായത് അന്ന് തൊട്ട് നമ്മുടെ അടിവസ്ത്രങ്ങൾ, അത് ആണായാലും പെണ്ണായാലും, അത് തീർച്ചയായിട്ടും അവരത് അഭ്യസിച്ചിരിക്കണം. ഇത് അത് ചെയ്യുന്നില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല വീട്ടിൽ നിന്നാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ പഠനത്തെ മാത്രം ചുറ്റിപ്പറ്റി അവൻ ക്ലാസ് ഫസ്റ്റ് ആണ്, പക്ഷെ അവന് വീട്ടിൽ അവൻ്റെ ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകാൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെ വളർന്ന് നന്നായിട്ട് റാങ്ക് മേടിച്ച് പഠിച്ചു, ഉടനെ ജോലി കിട്ടി, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കണം. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ ഭാര്യയും ഭർത്താവും പ്രത്യേകം താമസിക്കുമ്പോൾ എൻ്റെ മകൾക്ക്, എൻ്റെ മകന് ഒരു വീട് മാനേജ് ചെയ്യാൻ അറിയോ? ഇല്ല. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. അവിടെ ചായ ഉണ്ടാക്കാൻ അറിയില്ല, അത് ഭാര്യ ഉണ്ടാക്കണമെന്ന് മാത്രമേ, അതല്ല ഞാൻ പറയുന്നത്, ഭർത്താവും അത് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ അല്ലാതെ എന്താണ് കല്യാണ ജീവിതം, വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സാമ്പത്തികമാകാം, നമ്മുടെ അടുക്കളക്കാരിയാകാം, ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ രീതിയിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ ഇതൊന്നും പഠിച്ചെടുക്കാതെ അവസാനം വരെ അമ്മ തള്ളി തള്ളി തള്ളി കൊണ്ടു കടന്ന് മകനെയും മകളെയും വളർത്തിയെടുക്കുന്നു. അങ്ങനെയുള്ളവരാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തകർന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെത്താനെ ചെയ്യിപ്പിക്കൂ. ഇനി ഈ അക്കാദമിക് ഇയർ എങ്കിലും കുഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സുകാരൻ്റെ ആദ്യത്തെ 1 ആഴ്ച മാത്രമേ നിങ്ങൾ കൂടെ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ടൈം ടേബിൾ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച് കൂടെ നിന്ന് ബുക്ക് എടുപ്പിച്ച് വയ്ക്കുക. ഒരു ദിവസമൊക്കെ മറക്കും, അതൊക്കെ സാധാരണമാണ്. സ്കൂൾ ടീച്ചേഴ്സും അത് മനസ്സിലാക്കട്ടെ, കുഞ്ഞുങ്ങൾ 1-ോ 2-ോ ദിവസം മറക്കാം. അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് എന്താ പറയുന്നത്, പിറകെ നടന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ, ഞാൻ ബുദ്ധിമാന്യെന്നൊന്നും അല്ല പറയുന്നത്, ചെറിയ ഒരു സ്ലോ ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തന്നെത്താനേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ

0: ചെയ്യട്ടെ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: മാഡം, ഞാൻ ബഷീർ റാവത്ത്, ചുനക്കര.
1: ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
0: ആ, നമസ്തേ, പറയൂ.
2: നമുക്ക് ഞാൻ ഒരു പഴയ പട്ടാളക്കാരനാണ്. എന്റെ വിഷയം എന്റെ കൊച്ചുമക്കളുടെ
0: കാര്യമാണ്.
2: ഞാൻ ഈ വെക്കേഷനായപ്പോ കുറെ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വെക്കേഷനിൽ വായിക്കണമെന്ന് വിചാരിച്ചു. അവര് ആദ്യം പറയുന്നത് എല്ലാം മൊബൈലിലുണ്ട്, ബുക്കിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല, ബുക്ക് വായിച്ചെങ്കിൽ മാത്രമേ മൊബൈലിനകത്ത് അത്യാവശ്യം എന്തെങ്കിലും നോക്കാനേ ഒക്കത്തുള്ളൂ. എല്ലാ മൊബൈലിനകത്ത് കാണുമോ?
0: അതെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, താങ്കൾ പറഞ്ഞു താങ്കൾ പഴയ കാലത്തെ പട്ടാളക്കാരനാണ്. ഞാൻ പഴയ കാലത്തെ ആയാലും പുതിയ കാലത്തെ ആയാലും ആർമി ആൾക്കാരെ ഞാൻ സല്യൂട്ട് ചെയ്യും. എ ബിഗ് സല്യൂട്ട് ഫോർ യു സർ. കാരണം നിങ്ങളെല്ലാം വെൽ ഡിസിപ്ലിൻഡാണ്. പിന്നെ ഒരു കാര്യം സങ്കടത്തോടുകൂടി പറയാം, ഒരു ബുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ബുക്ക് വായിക്കാറുണ്ടോ? ഇല്ലല്ലോ. പേപ്പർ വായിക്കുന്ന അച്ഛനെ കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛനും മൊബൈലിൽ തോണ്ടി, അമ്മയും മൊബൈലിൽ തോണ്ടി, ഒരു അടുക്കളയിൽ കയറി ഒരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞ അമ്മ ഉടനെ യൂട്യൂബ് നോക്കിയാലേ അമ്മയ്ക്ക് സാമ്പാർ വരുള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ കുട്ടികളെ അപ്പോൾ അത് ആദ്യമേ നമ്മൾ ബുക്ക് വായിക്കുന്നത് കണ്ടാൽ മാത്രമേ കുട്ടികൾ വായിക്കൂ. അതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ അച്ഛനും അമ്മയും ഇഷ്ടമില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലോ എപ്പോഴും അരമണിക്കൂർ അല്ലപ്പോ കുഞ്ഞുങ്ങള് താങ്കളുടെ കൂടെയാണോ? അല്ല, അതല്ല. അപ്പൊ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ കൂടെ താമസിക്കുന്നവര് അരമണിക്കൂർ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ജീവിതം തുടങ്ങുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുക, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ അമ്മ എന്തെങ്കിലും ബുക്ക് വായിക്കണ കുട്ടി കാണണം. ഇത് അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്, അത് വേണ്ട. എന്ത് ചെയ്യാനല്ലേ, കൂടുതൽ പറഞ്ഞാൽ വലിയ വഴക്കാകും. അതുകൊണ്ട് നമ്മളും
2: ഒറ്റ ഉദാഹരണം, ഒരു സെക്കൻഡ്. ഞാന് ചങ്കമ്പുഴ രമണൻ എന്ന ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തു.
0: അറിയാം, ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള,
2: വായിച്ച നല്ല രസമല്ലേ. ഞാൻ തള്ളമാർ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നീ ഉറക്കൊന്ന് വായി രണ്ട് ലൈൻ, എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞോട്, എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കും. കുഞ്ഞുങ്ങൾ വായിക്കണ്ടേ?
0: പണ്ടൊക്കെ ബാലരമ, പൂമ്പാറ്റ, തളിര്, ട്വിങ്കിൾ, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് വെക്കേഷനായ ഇഷ്ടംപോലെ ബുക്ക് കിട്ടും. മലയാളം എന്ന് പറഞ്ഞാൽ രാജാ രവിവർമ്മ, അല്ല, കേശവദാസിന്റെ ബുക്ക് വായിക്കണം, കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാലകൾ, അങ്ങനെ ഓരോ മതത്തിനും ഓരോ ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരം സന്ധ്യയ്ക്ക് നാമം ജപമുണ്ട്. എന്തിനാണ് നാമം ജപിക്കുന്നത്? ദൈവത്തിലോട്ട് ഓടിപ്പോകാനല്ല, പ്രൊനൗൺസിയേഷൻ. അതെ, ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള ഇത്. പിന്നെ ഒരു ഏത് മതമാണെങ്കിലും നമ്മൾ ആ മതത്തിന്റെ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു റിലാക്സേഷൻ. അത് മാത്രമല്ല, അടങ്ങിയിരിക്കാൻ അല്ലേ നമ്മൾ താഴെ ചമ്മണം. ഇപ്പൊ ആരാ, ഇപ്പൊ അവര് അമ്പലത്തിൽ പോട്ട് ഹായ് ബായ്, നമ്മളെ ബ്രോയാണ്, എല്ലാ ദൈവങ്ങളും ബ്രോയാണ്, ഒരു രക്ഷയില്ല. അപ്പം നമ്മള് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ വേറെ രീതിയിൽ കേൾക്കും. അതുകൊണ്ട് താങ്കളുടെ കൊച്ചുമക്കൾ നല്ല രീതിയിൽ വരട്ടെ. ആ കൊച്ചുമക്കളുടെ അമ്മയോ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഇനിയെങ്കിലും പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളൊന്ന് കാണട്ടെ. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലുള്ള പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരം മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം അമ്മമാരെ നമുക്ക് ഏത് രീതിയിലാണ് സഹായിക്കാനായിട്ട് പറ്റുക?
0: അവിടെ അമ്മ എന്ന് പറയുന്നത്, കാരണം അമ്മ ഇമോഷണലി, കാരണം തൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡിഫിസിറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് ഒരു ഡോക്ടർ ആദ്യമായിട്ട് പറയുമ്പോൾ അമ്മ തകരുകയാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ കുട്ടി നോർമലാകണം എന്ന ആഗ്രഹമുണ്ട്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ കുഞ്ഞിനെ നോക്കിയിട്ട് ഹാ സുന്ദരൻ സുന്ദരി, കാരണം ഭാവിയിൽ IAS തന്നെ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അതി കുറഞ്ഞൊരു ജോലി നമ്മുടെ മനസ്സിലില്ല. നമ്മൾ 5-ാം ക്ലാസ് വരെ പഠിച്ചാലും നമ്മൾക്കെല്ലാം നമ്മുടെ കുട്ടി അത്ര സൂപ്പർ പഠനം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ ഡയഗ്നോസ് ചെയ്ത് ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞത്. തകരണ്ട.

0: ഇപ്പോഴതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ബേബീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ആ ട്രെയിനിങ് കൊടുക്കുന്ന സെൻ്ററുകളിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലാതെ സാധാരണ രീതിയിൽ, ഇപ്പോൾ സാധാരണ സ്കൂളുകളിൽ നിങ്ങൾ വിട്ടോളൂ, പക്ഷേ മറ്റേ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ അവർ ഈ കുട്ടിയെ സ്പീച്ച്, ചില കുട്ടികൾക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, ലാംഗ്വേജിൽ ഒരു ചെറിയ പ്രശ്നം കാണും. അപ്പോൾ ഇവർ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് അത് ശരിയാക്കി എടുക്കും. നല്ല ക്ഷമ വേണ്ടുന്ന ഒരു സന്ദർഭമാണ് അത്. അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചലഞ്ചാണ്. ഈ അമ്മ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നല്ല സപ്പോർട്ട് വേണം. കാരണം മറ്റുള്ളവരുടെ കുട്ടികളെല്ലാം ഓടി നടന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടി ഓടുമായിരിക്കും. ഈ അറ്റൻഷൻ ഡെഫിസിറ്റുള്ള കുട്ടി കൂടുതൽ ഓട്ടക്കാരനാണ്, അവൻ അടങ്ങിയിരിക്കില്ല. അപ്പം നമ്മളവിടെ എവിടെ പോയാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അമ്മയെ മാത്രം ഓടാൻ വിടാതെ അച്ഛനും കൂടെ കൈകോർത്ത് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും കൈകോർത്ത് പിടിച്ച് പറയുക ഓടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സപ്പോർട്ട് കൊടുക്കുക. ഒരു ഈ രണ്ട് സിറ്റുവേഷനിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർ ശാരീരികപരമായും അവർ ടയർഡായിരിക്കും, മെൻ്റലി അവർ ഭയങ്കര.
1: പല സമയങ്ങളിലും കുഞ്ഞിന് ഇത്തരം പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാഡം പറഞ്ഞ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും തുല്യമായ ഒരു സപ്പോർട്ട് വേണ്ടുന്ന സ്ഥലത്ത് മിക്കവാറും അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അത് ചുരുങ്ങുന്നതും അല്ലെങ്കിൽ അമ്മ മാത്രം അത് ഡീൽ ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്.
0: അതെ, ചില സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കേസിൽ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ ഇട്ടിട്ട് അങ്ങ് പോയി മിടുക്കൻ. ഇനി എപ്പോഴെങ്കിലും കുഞ്ഞ് ശരിയാകുമ്പോൾ അച്ഛൻ വരുമായിരിക്കും. അപ്പോൾ എനിക്കത് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്ത് അച്ഛന് 2 അടി ഓടിപ്പിക്കുക നന്നായിരിക്കും എന്ന്. ഇത് കേട്ടോണ്ടിരിക്കുന്ന അച്ഛൻ എന്നെ ഇനി ഉപദ്രവിക്കാൻ വരട്ടെ. കാരണം ഞാനൊരു ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് പറയാം, അവർ തകർന്നു പോയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കൈത്താങ്ങുമില്ല മാനസികമായി. കാരണം രാത്രികളിൽ ഈ കുട്ടിയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആളില്ല അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഇനി സ്കൂളുകളിലാകട്ടെ, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അതിനെ അങ്ങ് വലുതാക്കും. PTA മീറ്റിങ്ങിലൊക്കെ അമ്മ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയെ ശരിക്കും പറഞ്ഞാൽ തൊല്ലി ഉരിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന കുറേ ടീച്ചേഴ്സുണ്ട്. അപ്പം ദയവേത് അധ്യാപകരോട്, ഇത് കേട്ടോണ്ടിരിക്കുന്ന അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ദയവേത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന അമ്മ നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്, അവരൊരു ജീവനാണ്. അവർ മാനസികമായിട്ട് കൊന്നു തിരിച്ചു വിടരുത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ സഹായിക്കാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളെയും ഇങ്ങനെ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഇപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹായ്, ഞാൻ ഷാനവാസ് ഓച്ചിറ.
1: സംസാരിച്ചോ.
0: നമസ്തേ.
2: ഹായ് ഡോക്ടർ. ഹായ് ഡോക്ടർ മാഡം. ഹായ് ഹായ്, ഗുഡ്
0: മോർണിംഗ്. ചോദിക്കൂ. ഗുഡ് മോർണിംഗ്.
2: ഞാൻ ഒരു ഗൾഫ് റിട്ടേണിയാണ്. ഒരു 6 മാസം മുമ്പ് ജോലി നഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പൊ അന്ന് ഞാൻ 2 കുട്ടികളുടെ പിതാവാണ്. 10th, ഒരു മോൻ 10th ഇപ്പൊ പാസ്സായി, ഒരു മോൻ 3rd-4th ആൺകുട്ടികളാണ്. അപ്പം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഞങ്ങള് 6 മാസമായിട്ട് ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സാമ്പത്തിക പ്രതിസന്ധിയും, എന്റെ ജോലി പോയിട്ടാണ് വന്നേ. വൈഫുമായിട്ട് ഞാൻ അത്ര സംസാരിക്കാറില്ല. ഓക്കെ, അപ്പൊ ഈഗോ രണ്ടുപേരും ഇത് അത് സംസാരി, അപ്പൊ അത് കുട്ടികളെ എങ്ങനെ അത് ബാധിക്കും എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം മാഡം പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു, മറ്റേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞപ്പോ, അപ്പൊ അവന് 10th സൈലം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ട്സ് ഒക്കെ, അത് ഒരുപാട് അവന് ഹെൽപ്പ് ചെയ്യും. അത് ഞാനും കണ്ടോ, ഞാനിവിടെ വന്നപ്പോ അവൻ നോട്ട്സ് ഒക്കെ അത് നോക്കിയാണ് അവൻ പഠിച്ചത്. അത് അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവനോട് ചോദിക്കുന്നത്, ഈ മൊബൈൽ ഇത് ഹെൽപ്പ് ചെയ്ത് എങ്ങനെ അപ്പൊ മൊബൈലിനെ തഴയാൻ പറ്റും, എന്തൊരു ഹെൽപ്പ് എന്നെ ചെയ്തു. ഇതാണ് 2 ക്വസ്റ്റ്യൻ ചോദിക്കണം.
0: ഒന്ന്, ഇപ്പം ഞാൻ ആദ്യം പറയട്ടെ, താങ്കൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, എനിക്കാ സിമ്പതി, അല്ല എനിക്കാ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിദേശത്തിരുന്ന ഒരു വ്യക്തി തിരിച്ച് നാട്ടിൽ വരുമ്പോൾ

0: അങ്ങയുടെ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ തിരിച്ചു വരുമ്പോൾ മെൻ്റലി ഒരു അപ്സെറ്റാണ്, ടെൻസ്ഡാണ്, നമ്മളാകെ ഒരു ശാന്തതയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരും നമ്മുടെ നാട്ടുകാരും. ആഹാ, എന്നാ ഇനി പോകുന്നേ, അല്ലെ പോകുന്നില്ലേ? അല്ല, താങ്കൾ ധൈര്യമായിട്ട് വെളിയിൽ ഇറങ്ങും, എന്നിട്ട് പറയണം അല്ല എനിക്ക് ജോലി തരുമോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അല്ല, ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കും, നമ്മളെന്താ അവരോട് പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇനി വൈഫായിട്ട് എന്താണ് സ്വരച്ചേർച്ച ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഫൈനാൻസ് അതേ, ഭർത്താവ് പോയിട്ട് വരുമ്പോ പിന്നെ ഭാര്യയുടെ സ്ട്രെസ് എന്നാ വെച്ചാൽ ഇനി ഞാൻ എങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് തല ഉയർത്തും? ഞാൻ ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് ഒരു പെണ്ണ് കേസിൽ പെട്ട് നാട്ടിൽ വന്നതല്ല, ധൈര്യമായിട്ട് തല ഉയർത്തി നിൽക്കൂ. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒന്നാമത് കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാര്യയോട് എനിക്ക് പറയാം, നിങ്ങളുടെ ഭർത്താവ് ജീവനോടെ തിരിച്ചെത്തി, അങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെട്ട് വന്നതല്ല, നമുക്ക് സമ്പത്ത് ഇനിയും തിരിച്ച് പിടിച്ചെടുക്കാം. അപ്പൊ കൂട്ടായ രീതിയിൽ മുന്നോട്ട് പോകൂ, കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരു വല്ലാത്ത ഒരു ഒന്നുമല്ലാത്ത സ്റ്റേജിൽ നിൽക്കുക. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ, അതും രണ്ട് ആൺകുട്ടികളാണ്, അവരെ അച്ഛനും അമ്മയും ബാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ശൈലം എന്നുള്ള രീതി, ആ ഒരു ആപ്പിൽ കൂടെ നിങ്ങളുടെ കുട്ടിക്ക് നോട്ട്സ് കിട്ടി, ഓക്കെ, ഞാൻ അതിനെ ഇതൊന്നും പറയുന്നില്ല. പഴയകാലത്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന നോട്ട്സ് വായിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ എളുപ്പ വഴിയിൽ അതെ, പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികൾ ഒട്ടും വായിക്കുന്നില്ല. ഇപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ 10 കഴിഞ്ഞല്ലോ അല്ലേ, 10 കഴിഞ്ഞു, ഇനിയിപ്പോ +1 +2 അതിലും ഞാൻ
1: അതെ.
0: അപ്പൊ അവിടെയും നമുക്കിപ്പോ തൊട്ട് കളിക്കാൻ പറ്റില്ല, കുട്ടി ആ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനും പറ്റൂല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ബുക്ക് വായിക്കൂന്ന് പറഞ്ഞ കുട്ടി ചെയ്യുമോന്ന് എനിക്കറിയില്ല. പക്ഷെ +1 ജോയിൻ ചെയ്യുന്ന സമയം വരെ പേപ്പർ വായിക്കാനായിട്ട് മോനെ എൻകറേജ് ചെയ്യൂ. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇപ്പൊ പിള്ളേർ പബ്ലിക് ലൈബ്രറികളിലൊക്കെ പോവോന്ന് എനിക്കറിയില്ല. മൊബൈലിൽ നിന്ന് ഷോർട്ട് സ്റ്റോറി എല്ലാം കിട്ടും, പക്ഷെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ സ്ട്രെയിൻ ആണ്. പേപ്പർ വായിക്കുന്ന ഒരു സുഖം കിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ മിസ്റ്റർ ഷാനവാസിനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും സോൾവ് ചെയ്യാൻ സാധിക്കട്ടെ.
1: ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, അവന് ലാപ്ടോപ്പ് വേണം, അവന് അവൻ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടായിക്കോളാം.
0: അത് അല്ല, അത് ഇപ്പൊ 16-17 വയസ്സല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. എത്രത്തോളം ഇപ്പൊ തുടക്കത്തിലെ ഈ 16 വയസ്സിലെ സാമ്പത്തികമായിട്ട് ബാങ്ക് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ മോനെടുത്ത് പറയൂ, മോനെ നീ 18 വയസ്സ് വരെ ഒന്ന് ക്ഷമിക്കേ, അറ്റ്ലീസ്റ്റ് ഒരു തെറ്റ് ചെയ്താൽ ജയിലിൽ കയറി കിടക്കാൻ പറ്റണ്ടേ? ഇതിപ്പോ പറ്റൂല കേട്ടോ, ജുവനൈൽ ഇതിൽ കൊണ്ടിടും. അതുകൊണ്ട് മോനെടുത്ത് പറ, 18 വയസ്സ് വരെ ക്ഷമിക്കുക, ഇഷ്ടംപോലെ കൊല്ലങ്ങളുണ്ട് നമ്മുടെ മുമ്പില്. അത് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാം യൂസ്ലെസ്, വെറും വേസ്റ്റ്. അവർക്ക് കുറച്ച് ഫ്രണ്ട്സ് എടുത്തുചാടി ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാ മതി. 18 വയസ്സ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും, നമുക്ക് അറിയാലോ അവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട്? പഴയ കാലത്ത് നമ്മൾ അടയ്ക്ക ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങും, പക്ഷെ ആ പയ്യൻ 8-ാം ക്ലാസ് തൊട്ടേ ബാപ്പയുടെ അപ്പൻ്റെ കൂടെ അടയ്ക്ക പെറുക്കി നടന്ന് ശീലമുണ്ട്. ഇതൊന്നും ചെയ്യാതെ സ്കൂളിൽ അമ്മ തരുന്ന ചോറും കൊണ്ടുപോയി കഴിച്ച് തിരിച്ച് വന്നിട്ട് എന്ത് ബിസിനസ് ചെയ്യും? അപ്പോൾ തൽക്കാലം അതിലോട്ടൊന്നും പോകണ്ട. എന്തായാലും എനിക്ക് വളരെ ഒരു ഇത് തോന്നിയത്, ഇന്ന് വിളിച്ച എല്ലാ അച്ഛന്മാരെയും അപ്പൂപ്പന്മാരാണ്, ഒരു അമ്മയുടെ കോളും ഞാൻ കേട്ടില്ല, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാലും വിളിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു പുതിയ നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ, നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ. നന്ദി.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാതൃത്വത്തെയും പാരൻറ്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാരൻറ്റിങ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല, മറിച്ച് അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കൂ.

0: പോകാൻ സാധിക്കും. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. അപ്പം അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം ഉണ്ടായിരുന്നത് MS ആശ.
2: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
3: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321 9495964321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. അതിഥി ചലച്ചിത്ര താരം സോന നായർ.
2: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ ദ്രോണ 2010 എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം വിനുദ, സംഗീത നന്ദു എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

യേശുദാസും ശ്വേതയും പാടിയ ഗാനം. ചിത്രം ഒരു കൊറിയൻ പടം. ഗാനരചന കൈതപ്രം, സംഗീതം വാസുദേവ ഷൺമുഖരാജ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി, കാർത്തിക് കൃഷ്ണ ജയറാം പാടുന്ന ലളിതഗാനങ്ങൾ. ഗാനരചന പി ശിവപ്രസാദ്, ഡോക്ടർ സിന്ധുമോൾ പള്ളോട്ട്. സംഗീതം എൽ പ്രമീള. പരിഭാഷ തേടുന്ന ഹൃദയങ്ങളെ എന്ന ആദ്യ ഗാനത്തിൻ്റെ രചന പി ശിവപ്രസാദ്.

കാർത്തിക് കൃഷ്ണ ജയറാം പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന പി ശിവപ്രസാദ്, ഡോക്ടർ സിന്ധുമോൾ പള്ളോട്ട്, സംഗീതം എൽ പ്രമീള, പശ്ചാത്തലത്തിൽ കീബോർഡ് വിനീത് ചീനിവിള, തബല മനോജ് ഗംഗാധർ, വീണ പല്ലവി കൃഷ്ണ, റിഥം മനു എസ് എസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350-ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ യുഡിഎഫ് സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണും.

0: പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും എൻഡിഎയുടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം എകെജി സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമുള്ള ആദ്യ യോഗമാണിത്. സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കുടുത്താനം ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നു. തൃക്കുടുത്താനം ഡിവിഷൻ അംഗവും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനു ജോബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. ആറുമാസത്തിനുള്ളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
1: അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നാല് മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടക്കും. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പങ്ക് ചർച്ച ചെയ്യും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതാണ് യോഗത്തിലെ മറ്റൊരു അജണ്ട.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃതസറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് പകൽ ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയതീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയതീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെ 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
0: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലുള്ള ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇടുക്കിയിലെ

0: ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന രീതിയിലാണ് പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ മലനിരകളിലെ തനത് പൂക്കൾക്കൊപ്പം വൈദേശിക പൂക്കളും മേളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 100,000-ത്തിലധികം ചെടികളിലായി 2,000-ത്തിലധികം പൂക്കളുടെ ശേഖരമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഉദ്യാനത്തിൽ പുതുതായി നിർമ്മിച്ച ഇടുക്കി ജില്ലയിലെ 2-ാമത്തെ ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റുകൾ, 12D തിയേറ്റർ എന്നിവയുൾപ്പെടെ സഞ്ചാരികൾക്കായി നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെയ് 10 വരെ നീളുന്ന പുഷ്പമേളയിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശന സമയം.
1: കണ്ണൂർ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച കാഴ്ച പരിമിതി നേരിടുന്ന BJ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതിയുള്ള വ്യക്തി നിയമിക്കപ്പെടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് നഷ്ടത്തിലും നിഫ്റ്റി നേട്ടത്തിലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം താൽക്കാലികമായി നിർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% കുറഞ്ഞ് ബാരലിന് 108.54 ഡോളറിലെത്തി. വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും എണ്ണവിപണി ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സംസാരിക്കുന്ന വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് PIB വസ്തുതാ പരിശോധന വിഭാഗം കണ്ടെത്തി. ഇത്തരം വീഡിയോകൾ വിശ്വസിക്കരുതെന്നും സംശയാസ്പദമായ ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ 8799-71-1259 എന്ന നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
4: എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്നത് മസ്തിഷ്കത്തിൽ നിന്നുള്ള വൈദ്യുത പ്രവർത്തനത്തിലുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ മൂലമുള്ള പുനരാവൃതമായ കട്ടവിളക്കുകളാണ് എന്നുള്ളതാണ്. അതായത് ഒരാളെ 24 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ 2 അതിലധികമോ തവണ അതിവേഗമായ അപ്രതീക്ഷിതമായ ഇലക്ട്രിക് പാസേജുകൾ പോലെ, കട്ടവിളക്കുകൾ പോലെ ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി എന്ന അവസ്ഥ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുഴുവൻ ഭാഗവും കമ്പനം കൊണ്ട് ചലിക്കുന്ന പോലെ അല്ലെങ്കിൽ ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറെ സമയം ചെറുതായി നോക്കിയിരിക്കലോ, അതായത് എങ്ങും അനങ്ങാതെ പുറത്തുള്ള സംവേദനങ്ങളുമായിട്ടൊന്നും പ്രതികരിക്കാത്ത രീതിയിൽ നോക്കിയിരിക്കലോ, പ്രതികരണം ഇല്ലായ്മയോ മറ്റൊരു ലക്ഷണമായി കാണുന്നു. പെട്ടെന്നുള്ള കുഴയൽ, തുമ്മൽ പോലുള്ള ശബ്ദങ്ങൾ ഇവയും മറ്റൊരു ലക്ഷണമാണ്. വായിൽ നിന്ന് നുരയും പതയും ഉണ്ടാവുക, ചുണ്ടുകൾക്ക് നിറമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഓർമ്മക്കുറവ്, അസ്വാഭാവികമായ പെരുമാറ്റം എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായി പറയുന്നു. എന്നിരുന്നാലും പ്രകടമായ രീതിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന ലക്ഷണമെന്ന് പറയുന്നത് കമ്പനം ഉണ്ടാകുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ്, അത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമോ ശരീരം മുഴുവനായിട്ടോ അത് ഉണ്ടായെന്നിരിക്കാം. ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് സിംറ്റം ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു മയക്കം അനുഭവപ്പെട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന രീതിയിലായിരിക്കും ഇവ ഉണ്ടാകുക. എപ്പിലെപ്സിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിലെ ചില കാരണങ്ങളെപ്പറ്റി വ്യക്തമാക്കാം. 1, ജന്മകാലത്തിൽ മസ്തിഷ്കം വളരുന്നതിലുള്ള തകർ

0: ഉണ്ടാവുക, അതായത് കൃത്യമായ രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകാത്ത രീതി. മസ്തിഷ്കത്തിലെ രക്തസ്രാവം, ട്യൂമർ അഥവാ ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അണുബാധ, ഇവയെല്ലാം മറ്റൊരു കാരണമാണ്. തലയ്ക്കുണ്ടാകുന്ന പരിക്ക്, അത് തുടർച്ചയായി തലയ്ക്ക് പരിക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ കാരണം തലയ്ക്കുണ്ടാകുന്ന പരിക്കോ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തെന്നിരിക്കാം, അതും മറ്റൊരു കാരണമാണ്. ജനിതക കാരണങ്ങളാലും എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം. ചില അവസ്ഥയിൽ പൂർവ്വ സൂചനകൾ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥയിലേക്കും വന്നിരിക്കാം. അത് അൺനോൺ ഫാക്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാറുണ്ട്. പൊതുവെ എപ്പിലെപ്സിയെ തിരിച്ചറിയാനായിട്ടുള്ള ചില ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇഇജി അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന ഒരു ഉപാധിയാണ്. തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. തലച്ചോറിന് ചുറ്റുമുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ചാർജസുകളുടെ സംക്രമണം, അതിലുണ്ടാകുന്ന വേരിയേഷൻസ് എന്നിവ ഈ രീതിയിലൂടെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് MRI അഥവാ CT സ്കാൻ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടുതലും ചികിത്സയ്ക്ക് മാത്രമായി എന്നുള്ളതിലുപരി തലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അണുബാധയോ വളർച്ചയോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമാണ് കൂടുതലും ഉപകരിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനായി ബ്ലഡ് ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ അസുഖം മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത് EEG എന്ന് പറയുന്ന പരിശോധന മാർഗം തന്നെയാണ്. ഇനി ചികിത്സാ മാർഗങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ, ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ രീതിയിലുള്ള ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളവരോ അതല്ലെങ്കിൽ പെട്ടെന്ന് മയങ്ങി വീഴുകയും അതിനുശേഷം തിരിച്ച് പ്രതികരണം ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള അവസരങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ, അത്തരം ആൾക്കാർ തൊട്ടടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചികിത്സ തേടേണ്ടത് വളരെ ആവശ്യമാണ്. ചികിത്സാ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഇവയെ തടയാനായേക്കും, സർജറി കൊണ്ട് തടയാനായേക്കും, നെർവ് സ്റ്റിമുലേഷൻ വഴി ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം പോലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി കണ്ടിന്യൂസ് ആയി വരുന്നതിനെ തടയാനും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ രോഗിയുടെ സവിശേഷതകൾക്കും സ്വഭാവ രീതികൾക്കും രോഗാവസ്ഥയുടെ പ്രകടനത്തെയും നിർണയിച്ചിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് രോഗത്തിന് എന്നതിലുപരി വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന തരം മരുന്നുകളായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗിയുടെ ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് വഴിയായിരിക്കും മരുന്നുകൾ നിശ്ചയിക്കപ്പെടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം മരുന്നുകൾ കഴിക്കണം. അതിനോടൊപ്പം ജീവിത സാഹചര്യത്തിലെ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലോടുകൂടി അപസ്മാരം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വെളിയിലേക്ക് വരാനായി സാധിക്കും. ആ പേഷ്യന്റിൽ വീണ്ടും എപ്പിലെപ്സിക്കുള്ള സാധ്യതകൾ ഉള്ളതിനെ തടയാൻ അയാളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന്, എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ചില സർജറികൾ ചെയ്തുകൊണ്ട് അവരുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ, ബിനൈൻ ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാവുന്ന രീതിയിലുള്ള മാലിഗ്നൻ ട്യൂമേഴ്സ് ആണെങ്കിൽ പോലും അത് കൃത്യമായി സർജറി ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് തടയാൻ സാധിച്ചെന്നിരിക്കും. മറ്റൊന്ന്, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ. വാഗസ് നെർവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്രേനിയൽ നെർവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെർവുകളിൽ ഒന്നാണ്. ശസ്ത്രക്രിയ വഴി ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാഗസ് നാഡിയെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ തടയാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മസ്തിഷ്കത്തിൽ സിഗ്നലുകൾ കൃത്യമായി അയച്ചുകൊണ്ട് ഈ എപ്പിലെപ്സിയുള്ള സാധ്യതകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന രീതിയിൽ സാധാരണയായി ചെയ്യുന്നത്. ഇനി ഡയറ്റിനെ പറ്റി നോക്കുമ്പോൾ, കൂടുതലുള്ള കൊഴുപ്പ് അടങ്ങിയ ഡയറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എപ്പിലെപ്സിയുടെ സാധ്യതകളെ ഒരു പരിധിവരെ മാറ്റി നിർത്തിയെന്നിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉറക്കം എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ അളവ് വളരെ കൃത്യമായ രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടത് ഈ അപസ്മാരമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അമിതമായ ശാരീരിക അധ്വാനം ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ഉറക്കവും കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, കൃത്യമായ അളവിലുള്ള വെള്ളം, ഇവയെല്ലാം അത്തരം രോഗികൾ കണ്ടിന്യൂ ചെയ്ത് ജീവിതശൈലിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി മരുന്ന് കഴിച്ച് എപ്പിലെപ്സി മാറ്റി നിർത്തുന്നതിനോടൊപ്പം പിന്നീട് ഒരിക്കലും ലൈഫിലേക്ക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടാവാതിരിക്കാനും ഈ ജീവിതശൈലി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കുട്ടികളിൽ ഫലപ്രദമായി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. രോഗനിയന്ത്രണത്തിന് നിർബന്ധമായും മരുന്ന് കഴിച്ച് അവരുടെ മരുന്നിന്റെ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അമിതമായ ചിന്ത കുറയ്ക്കുക. അമിതമായ ചിന്ത രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മെന്റൽ ടെൻഷൻ കൂട്ടും, ഉറക്കം കുറയ്ക്കും. അപ്പം ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ അവരുടെ ജീവിതശൈലിയിൽ ഒരു പരിധിവരെ മെന്റൽ ഹെൽത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധയും നിയമാനുസൃതമായ നിയന്ത്രണങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. ഒരു കാരണവശാലും മദ്യമോ പുകവലിയോ ഇത്തരം ആൾക്കാർ ഉപയോഗിക്കരുത് എന്നുള്ളതും പ്രധാനമായി പറയട്ടെ. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ചില കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നിയന്ത്രിക്കപ്പെടാതെ പോകുന്ന ചില പനികൾ അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ അപസ്മാരം തുടങ്ങുന്നത്. അത്തരം കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുകയും പിന്നീട് ഇടവിട്ടിടവിട്ട് ഇതുപോലുള്ള അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കുട്ടിക്ക് ഒരു എപ്പിലെപ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. വീണ്ടും പനി വരുമ്പോൾ അത്തരം കുട്ടികളിൽ എപ്പിലെപ്സി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ ഡോക്ടറിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും മരുന്നുകൾ അതിനുതകുന്ന രീതിയിലുള്ളതാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡോക്ടറെ കാണേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന അപസ്മാര സാധ്യതകൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. എപ്പിലെപ്സിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അയാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി ഡോക്ടറുമായി അത് സംസാരിച്ചിരിക്കണം. പെരുമാറ്റത്തിൽ ഓർമ്മയിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണപ്പെട്ടാലും ഡോക്ടറുമായി സംസാരിക്കുക തന്നെ വേണം. മരുന്നുകളും ചികിത്സകളും എന്നതിലുപരി ഫാമിലി കൗൺസിലിംഗും സെൽഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസും മാനസിക ആരോഗ്യ പിന്തുണയും ഇത്തരം ആൾക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. ഇത്തരം ആൾക്കാരെ ഒഴിവാക്കി നിർത്തപ്പെട്ടാൽ അവർ ഡിപ്രഷനിലേക്ക് പോവുകയും ആ ഡിപ്രഷനിൽ നിന്ന് ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ വരെ ഇത്തരം ആൾക്കാരിൽ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. അതുമല്ല, എപ്പിലെപ്സി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇത്തരം ആൾക്കാരിൽ ആവശ്യമുണ്ട്. കാരണം ബ്രീത്തിങ് ചെയ്യാനുള്ള എയർവേ, വായ്, നാക്ക്, മൂക്ക് എന്നിവ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എപ്പിലെപ്സി ഉണ്ടാകുമ്പോൾ. അത്തരം സാധ്യതകളെ മാറ്റാൻ എയർവേ ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ മൂന്നാമതൊരാളുടെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ളതോ കൂടെ ജോലി ചെയ്യുന്നതോ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കും ഇത്തരം കൗൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഉണ്ടാകുന്നത് അത് ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും വളരെ നന്നായിരിക്കും. പിന്നെ ഉള്ളത് മാനസികാരോഗ്യ പിന്തുണ, അത് ഫാമിലിയുടെ ഭാഗത്ത് നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നും സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും തീർച്ചയായും ഉണ്ടാവണം. ഹോമിയോപ്പതി മേഖലയെപ്പറ്റി നോക്കുമ്പോൾ പല എപ്പിലെപ്റ്റിക് കേസുകളും ഫലപ്രദമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളിൽ ഇടവിട്ടുണ്ടാകുന്ന എപ്പിലെപ്സി, അത് പനിക്കൊപ്പമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഉണ്ടാകുന്ന അപസ്മാര സാധ്യതകളെ വളരെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ ഹോമിയോപ്പതി മെഡിസിൻസിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ ഓർമ്മിക്കുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കേസുകൾ തീർച്ചയായും ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ സമീപിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ്.
1: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യാ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടി

0: കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. TVAക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് AADMKയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത MLAയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച BJP നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാക്കൾ രംഗത്തുവന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് NDA വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി JP നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് BJP നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC യെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി

നിർത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76,854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24,022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം യു എൻ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലുടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസുമായി ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള യുഎസ് സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് എസ്എംസിയുടെ ലക്ഷ്യം. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കട്ടുറുബിനും കാതുകുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന പന്തളം സുധാകരൻ, സംഗീതം കണ്ണൂർ രാജൻ.
1: സനി പനി സഗ സനി പനി സഗ സനി പനി.

നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജോൺസൺ. വേഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പൂജൽ ഖാദർ എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

കോരിത്തരിച്ച നാൾ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ.

കൊതി തീരും വരെ എന്ന ചിത്രത്തിൽ യേശുദാസും സുനന്ദയും പാടിയ ഗാനം. ഗാനരചന സത്യൻ കോട്ടപ്പടി, സംഗീതം കൊടകര മാധവൻ.

0: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495964321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അതിഥി ചലച്ചിത്ര താരം സോന നായർ.
1: ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം ചിത്രം ലക്ഷപ്രഭു. ഗാനശില്പികൾ P. ഭാസ്കരൻ, MS ബാബുരാജ്.

ഒരു ഗാനം കൂടി. ഏറ്റുമാനൂർ സോമദാസൻ എഴുതി, വി ദക്ഷിണമൂർത്തി ഇണം പകർന്ന് യേശുദാസും പി സുശീലയും പാടിയത്. ചിത്രം മകം പിറന്ന മങ്ക.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3-5 ഗാനോപഹാരത്തിൽ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി. നമസ്കാരം. സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്ന പ്രക്രിയയാണ് സെൻസസ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ജനസംഖ്യയുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക, വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, മെച്ചപ്പെട്ട പൊതുസേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സെൻസസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസാണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 2027 സെൻസസ്. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം 2026 ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഇതാദ്യമായാണ് സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലായി നടത്തുന്നത്. ആദ്യമായി സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം രേഖപ്പെടുത്തലിനുള്ള അവസരവും ലഭ്യമാകും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് സെൻസസ് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുക. കുടുംബത്തെ സംബന്ധിച്ച വിവരങ്ങൾ SE.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി എല്ലാവർക്കും സ്വന്തമായി സമർപ്പിക്കാവുന്നതാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ്, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിൽ ഏപ്രിൽ 1 മുതൽ 15 വരെ സെൽഫ് എന്യൂമറേഷൻ നടന്നു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസും നടക്കുകയാണ്. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് രാജ്യത്ത് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയുടെ സെൻസസ് പരമ്പരയിലെ 16-ാമത്തേതും സ്വാതന്ത്ര്യത്തിനുശേഷമുള്ള 8-ാമത്തേതുമാണ് 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. രാജ്യത്ത് സെൻസസ് നടത്തിപ്പ് സംബന്ധിച്ച് ആദ്യകാല പരാമർശങ്ങൾ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലും പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ജനസംഖ്യാ സെൻസസ് 1865 1872 ഇടയിലാണ് നടത്തിയത്. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് നടന്നില്ല. 1881 ഇന്ത്യ ആദ്യത്തെ സിങ്ക്രണസ് സെൻസസ് നടത്തി. 2027 ജനസംഖ്യാ സെൻസസ് നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ 2025 ജൂണിൽ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ഉൾപ്പെടുന്നു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർക്കാരുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുതോറുമുള്ള സെൻസസ് പ്രവർത്തനം നടത്തും. ഈ 30 ദിവസത്തെ കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 ദിവസമായിരിക്കും സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം. ഈ ഘട്ടത്തിൽ വീടുകളുടെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, വീട്ടുകാരുടെ കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏവരും സെൻസസ് പ്രക്രിയയിൽ പങ്കെടുത്ത് കണക്കെടുപ്പ് വിജയകരമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
2: ജനഗണന 2027 കോ ഡിജിറ്റൽ ബനായ ഗയാ ഹൈ, സാരി ജാൻകാരി സീധേ ഡിജിറ്റൽ മാധ്യമ മേ ദർജ് ഹോ റഹി ഹൈ. ഘർ ഘർ ജാനേ വാലേ കർമ്മചാരിയോ കേ പാസ് മൊബൈൽ ആപ്പ് ഹൈ, വേ ആപ്സേ ബാത് കർക്കെ ഉസി മേ ജാൻകാരി ദർജ് കരേംഗേ. സാഥിയോ, ഇസ് ബാർ ജനഗണന മേ ആപ്കി ഭാഗീദാരി ഭി ആസാൻ ബനായി ഗയി ഹൈ. ആപ് ഖുദ് ഭി അപ്നി ജാൻകാരി ദർജ് കർ സക്തേ. കർമ്മചാരി കേ ആനേ സേ 15 ദിൻ പെഹലേ ആപ്കേ ലിയെ സുവിധാ ശുരു ഹോഗി. ആപ് അപ്നേ സമയ കേ അനുസാർ ജാൻകാരി ഭർ സക്തേ ഹൈ. ജബ് ആപ് പ്രക്രിയ പൂരി കർത്തേ ഹൈ തോ ആപ്കോ ഏക് വിശേഷ ഐ ഡി മിൽതി ഹൈ. യേ ഐ ഡി ആപ്കേ മൊബൈൽ യാ ഇമേൽ പർ ആതി ഹൈ. ബാദ് മേ ജബ് കർമ്മചാരി ആപ്കേ ഘർ ആതാ ഹൈ തോ ആപ് യഹീ ഐ ഡി ദിഖാകർ ജാൻകാരി കി പുഷ്ടി കർ സക്തേ ഹൈ. ഇസേ ദോബാരാ ജാൻകാരി ദേനേ കി ജറൂരത് നഹീ പഡ്തി. സമയ ഭി ബച്ചതാ ഹൈ ഔർ പ്രക്രിയ ആസാൻ ഹോ ജാതി ഹൈ. സാഥിയോ, ജിൻ രാജ്യോ മേ സ്വഗണന കാ കാം പൂരാ ഹോ ഗയാ ഹൈ വഹാ ഗണന കർമ്മചാരി ദ്വാരാ घरों के सूचीकरण का कार्य भी शुरू कर दिया गया है। अब तक लगभग 1,20,00,000 परिवारों का मकान सूचीकरण का कार्य पूरा भी हो चुका है। साथियों, देश की जनगणना सिर्फ सरकारी काम नहीं है, यह हम सबकी जिम्मेदारी है। आपकी भागीदारी बहुत जरूरी है। आपकी दी गई जानकारी पूरी तरह सुरक्षित रहती है या गोपनीय रखी जाती है। डिजिटल सुरक्षा के साथ इसे सुरक्षित किया जाता है। आइए हम सब मिलकर इस प्रक्रिया में भाग लें, जनगणना 2027 को सफल बनाएं।
1: കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിൽ നടത്തും. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകാശ്മീരിലെയും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങി മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ രണ്ടാംഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ജാതി സെൻസസും നടപ്പിലാക്കും. രണ്ടാംഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ 1 മുതൽ 30 വരെ വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസും നടക്കും. 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ നടന്നു. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി ഉദ്യോഗസ്ഥർ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. ലക്ഷദ്വീപിൽ വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും 15 മുതൽ 16 വരെയാണ് നടക്കുന്നത്. വാസസ്ഥലം, ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ, കുടിയേറ്റം, പ്രജനന സവിശേഷതകൾ തുടങ്ങി സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ദേശീയ ആസൂത്രണത്തിനും വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. 2027 സെൻസസിനായി കേന്ദ്ര സർക്കാർ 11,718.24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ഓണറേറിയവും പരിശീലനവും നൽകുന്നതിനും ഐടി, അടിസ്ഥാന സൌകര്യങ്ങൾ, ലോജിസ്റ്റിക് മുതലായവയ്ക്കുമായി മതിയായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സെൻസസുമായി ബന്ധപ്പെട്ട വിവിധ ഫീൽഡ് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ഒരു പോർട്ടൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ രൂപീകരിക്കും. സ്വയം രേഖപ്പെടുത്തലിനായി താൽപര്യമുള്ള പൌരന്മാർക്ക് മൊബൈൽ നമ്പരും മറ്റ് അടിസ്ഥാന വിശദാംശങ്ങളും ഉപയോഗിച്ച് SE പോർട്ടലിൽ ലോഗിൻ ചെയ്യാനും അവരുടെ സൌകര്യത്തിന്

0: അനുസരിച്ച് സെൻസസ് വിവരങ്ങളുടെ രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാനും കഴിയും. വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് സന്ദർശന വേളയിലെത്തുന്ന ഉദ്യോഗസ്ഥന് നൽകേണ്ട സെൽഫ് എന്യൂമറേഷൻ ID സൃഷ്ടിക്കപ്പെടും. സെൻസസ് ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുന്നതിന് മുമ്പ് സ്വന്തം സൌകര്യത്തിനനുസരിച്ച് വിവരങ്ങൾ പൂരിപ്പിക്കുന്നതിന് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നൽകുന്നു. മുൻ സെൻസസുകളിലേതുപോലെ സെൻസസ് ഉദ്യോഗസ്ഥർ അവർക്ക് അനുവദിച്ച ബ്ലോക്കുകളിൽ വീടുതോറുമുള്ള കണക്കെടുപ്പ് നടത്തുന്നത് തുടരുമെങ്കിലും ഇത്തവണ ഒരുക്കിയിട്ടുള്ള അധിക സൌകര്യമാണ് സ്വയം രേഖപ്പെടുത്തൽ അഥവാ സെൽഫ് എന്യൂമറേഷൻ. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡാറ്റ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ ഡാറ്റ ലഭ്യമാകുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്ന് കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം മേധാവി കെ പ്രീതി ആകാശവാണിയോട് പറഞ്ഞു.
1: ഇപ്പോൾ നടക്കുന്ന സെൻസസ് ഇന്ത്യയിലെ 16-ാമത്തെ സെൻസസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ എണ്ണൽ പ്രക്രിയയാണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൊബൈൽ അധിഷ്ഠിത വിവരശേഖരണം, സ്വയം എണ്ണൽ പോർട്ടലുകൾ, തത്സമയ നിരീക്ഷണ ഡാഷ്ബോർഡുകൾ എന്നിവയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ഡാറ്റ പ്രോസസ്സിന്റെ സമയം കുറയ്ക്കുകയും അതുമൂലം പിഴവുകളില്ലാത്ത കൃത്യതയാർന്ന ക്രോഡീകരിച്ച വിവരങ്ങൾ താമസമില്ലാതെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. 2011 സെൻസസിന് ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ജനസംഖ്യാശാസ്ത്രം എന്നിവ കാര്യമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ കണക്കെടുപ്പിന്റെ ആവശ്യകത വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് നിലനിൽക്കുന്ന നയങ്ങൾ 2011 സെൻസസിലെ വിവരങ്ങളെ ആധാരമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതോടെ കുടിയേറ്റം, നഗരവൽക്കരണം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ തുടങ്ങിയ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആവശ്യമായ നയപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സാധിക്കുന്നതാണ്. 15 ശേഷമുള്ള ഈ സെൻസസ് വെറുമൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സർസൈസിനേക്കാൾ ഉപരി വികസനം, ക്ഷേമ വിതരണം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയുടെ പുനഃസജ്ജീകരണത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ്. ആയതിനാൽ തന്നെ വിശ്വസ്തവും കൃത്യവുമായ വിവരങ്ങൾ നൽകി നമുക്ക് ഏവർക്കും ഈ വിവരശേഖരണത്തിന്റെ ഭാഗമാകാം.
0: 2027 സെൻസസിന്റെ ഓരോ ഘട്ടത്തിലും വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ ഒരു ഡാറ്റ സുരക്ഷാ ചട്ടക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഡാറ്റ ശേഖരണം, സംഭരണം എന്നിവ ഉൾക്കൊള്ളുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, അനധികൃത ഇടപെടൽ തടയുന്നതിനുള്ള സുരക്ഷിത ട്രാൻസ്മിഷൻ പ്രോട്ടോകോളുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സർട്ടിഫൈഡും സുരക്ഷിതവുമായ ഡാറ്റ സെന്ററുകളിലാണ് ഡാറ്റ സൂക്ഷിക്കുന്നത്. ഇത് ഉയർന്ന സംരക്ഷണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നു. കൂടാതെ ഈ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ISO മാനദണ്ഡങ്ങളും പാലിക്കുന്നു. ഇതിനോടൊപ്പം സുരക്ഷാ ഓഡിറ്റുകൾക്കും വിധേയമാകുന്നു. സെൻസസിന്റെ ഒരു നിർണായക സ്തംഭമാണ് മനുഷ്യവിഭവശേഷി. 31 ലക്ഷം എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും 1 ലക്ഷത്തിലധികം സെൻസസ് പ്രവർത്തകരും ഈ പ്രക്രിയയുടെ ഭാഗമാണ്. സെൻസസ് പ്രക്രിയയിലുടനീളം ഉയർന്ന നിലവാരമുള്ള ഡാറ്റ ഗുണനിലവാരം, കൃത്യത, പ്രവർത്തന കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ ഘടനാപരമായ സമീപനത്തിന്റെ ലക്ഷ്യം. ഭാവി ഭരണത്തിനായുള്ള ഒരു അടിത്തറയാണ് സെൻസസ്. വിജ്ഞാനപ്രദമായ നയരൂപീകരണത്തിനും സമഗ്രമായ വികസനത്തിനും സമഗ്രമായ ഡാറ്റ നൽകുന്ന സെൻസസ് ഭരണത്തിന്റെ ഒരു നിർണായക സ്തംഭമായി തുടരുന്നു. ജനസംഖ്യാ പ്രവണതകളുടെ കൃത്യമായ വിലയിരുത്തൽ ഇതിലൂടെ പ്രാപ്തമാക്കുന്നു. ഭക്ഷണം, വെള്ളം, ഊർജം, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലുടനീളം ഫലപ്രദമായ ആസൂത്രണം ഉറപ്പാക്കാൻ ഇത് സഹായകമാകുന്നു. പ്രാദേശിക തലത്തിൽ സൂക്ഷ്മമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സർക്കാർ പദ്ധതികൾ കൃത്യമായ ലക്ഷ്യത്തിലെത്താനും സാധിക്കുന്നു. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ ഫീൽഡ് തലത്തിലെയും മറ്റ് സംസ്ഥാന ഉദ്യോഗസ്ഥരുടെയും നിയമനവും പരിശീലനവും ചോദ്യാവലി തയ്യാറാക്കലും ഉൾപ്പെടെയുള്ള പൂർണ്ണമായ റിഹേഴ്സൽ 2025 നവംബറിൽ രാജ്യത്തുടനീളമുള്ള 5,000 ബ്ലോക്കുകളിലായി നടത്തി. കൂടാതെ സെൻസസ് പ്രവർത്തകർക്കുള്ള പരിശീലനത്തിനായി വിപുലമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ 100 ദേശീയ പരിശീലകർക്ക് പരിശീലനം നൽകി. ഇവർ 2,000 മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. ഈ മാസ്റ്റർ ട്രെയിനർമാർ 45,000 ഫീൽഡ് ട്രെയിനർമാരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ 80,000 ബാച്ചുകളിലായി 31 ലക്ഷം എന്യൂമറേറ്റർമാരെയും സൂപ്പർവൈസർമാരെയും പരിശീലിപ്പിക്കും. സെൻസസ് പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാന സംവിധാനമായ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും സമയബന്ധിതമായി ഗുണനിലവാരമുള്ള ഡാറ്റ ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ പരിശീലന സാമഗ്രികളും പ്രാദേശിക ഭാഷകളിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണത്തിന് നിർണായക അടിത്തറയായാണ് സെൻസസ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവോടെ തീരുമാനമെടുക്കാൻ ഇതിലൂടെ സാധ്യമാകുന്നു. ജനസംഖ്യയുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളുമായി സംയോജിച്ചുള്ള നയരൂപീകരണത്തിന് സെൻസസ് ഡാറ്റ ഉപകരിക്കപ്പെടുമെന്നാണ് വിദഗ്ധ അഭിപ്രായം.

സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം പ്രവീൺ കുമാർ.

0: The IMD has forecast heavy rainfall at isolated places over Arunachal Pradesh, Assam, Meghalaya, Bihar, Kerala, Mahe, sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal today. The Met Department predicted thunderstorms accompanied with lightning and gusty winds at isolated places over Andaman and Nicobar Islands, Assam, Meghalaya, East Rajasthan, Haryana, Chandigarh and Delhi during the day. On to sports. In IPL cricket, hosts Sunrisers Hyderabad will take on Punjab Kings this evening. The match will begin at 7:30 p.m. Yesterday, Chennai Super Kings defeated Delhi Capitals by 8 wickets in Delhi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with President of Vietnam Tho Lam in New Delhi. Several MOUs exchanged in the fields of digital technology, rare earth and medical products regulations. Hectic parleys continue in Tamil Nadu among parties as TVK is set to stake claim for forming government despite lack of majority figure. Assam Chief Minister Hemanta Biswa Sarma tenders resignation. Swearing in ceremony of the new government to take place after 11th of May. India and European Union launch joint initiative to strengthen EV battery recycling capacity. IMD forecasts heavy rainfall over Assam, Bihar, Kerala, Tamil Nadu and Puducherry today. And in IPL cricket, hosts Sunrisers Hyderabad to take on Punjab Kings this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ, വിനോദ് കല്ലറ. സംവിധാനം പി എ ബിജു.
3: ദാരിദ്ര്യം മൂലം നിയമപഠനം നിർത്തിയ റസ്കോൾനിക്കോവ് എന്ന യുവാവ് റഷ്യൻ തലസ്ഥാന നഗരിയിലെ ഒരു പലിശക്കാരിയെയും സഹോദരിയെയും കൊല്ലുന്നു. മനസാക്ഷിക്കുത്തിൽ നീറുന്ന അയാൾ പലിശക്കാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും വിലപിടിച്ച വസ്തുക്കളും വിജനമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 ദിവസമായി അയാൾ പനിച്ചുകിടന്ന പിച്ചുംബെയും പറയുകയാണ്. താൻ ചെയ്തതുപോലുള്ള അതിക്രമങ്ങൾ മറ്റു പലരും വേറെ പലർക്കുമെതിരെ ചെയ്യുന്നതായി അയാൾ സ്വപ്നം കാണുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കുഴഞ്ഞുമറിയുകയാണ്. പരിചാരിക നസ്താസിയോടും സുഹൃത്ത് റസുമുഹിനോടുമൊക്കെ എന്തൊക്കെ അയാൾ വിളിച്ചു പറയുമോ ആവോ. നാടകം തുടർന്ന് കേൾക്കുക.
4: പേടിക്കണ്ട, ഞാനാണ് നസ്താസിയ. നിങ്ങൾ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പനി പിടിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിലും ദിവസം മുഴുവൻ പട്ടണത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നില്ലേ?
5: നസ്താസിയ, എന്തിനാണവർ വീട്ടുടമസ്ഥ അടിച്ചത്?
4: ആര് വീട്ടുടമസ്ഥ അടിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
5: ഇപ്പോഴേ അരമണിക്കൂർ മുമ്പ് ജലിയ പെട്രോവിച്ച് പോലീസ് സൂപ്രണ്ട് കോണിപ്പടിയിൽ വെച്ച് അയാൾ എന്തിനാണ് അവരെ ഭീകരമായി മർദ്ദിച്ചത്?
4: എന്താണ് നിക്കോ നിങ്ങൾ ഈ പറയുന്നത്? ആര് വന്നെന്നാണ്? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ഇവിടെ ആരും വന്നില്ലല്ലോ. നിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി?
5: വന്നു, ഞാൻ ശബ്ദം കേട്ടതാ.
4: വന്നില്ല, ഭ്രാന്ത് പറയാതെ.
5: അല്ല, എന്താണ് നീ എന്നെങ്ങനെ തുറിച്ചു നോക്കുന്നത്? രക്തം ഞാൻ കണ്ടതാണ്.
4: രക്തമോ? എന്ത് രക്തം?
5: അല്ല, അവരുടെ രക്തം

0: വീട്ടുടമസ്ഥ ആരും അടിച്ചിട്ടില്ല.
1: ഞാൻ കേട്ടതാ, ഞാൻ ഉറങ്ങിയായിരുന്നു, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു, ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു, പോലീസ് സൂപ്രണ്ട് ഇവിടെ വന്നിരുന്നു, എല്ലാ മുറിയിൽ നിന്ന് ആളുകൾ കോണിപ്പടിയിലേക്ക് ഓടി വന്നു.
0: ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് നിങ്ങളുടെ സ്വന്തം രക്തമാണ്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായതാണ്.
1: എന്തേ പറയുന്നേ?
0: അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോ അത് കട്ട പിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്ന് സങ്കൽപ്പിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ?
1: എനിക്ക് നല്ല ദാഹമുണ്ട്.
0: വെള്ളം.
1: വയ്യ വയ്യ, ഞാൻ ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോ പൊയ്ക്കോ.

0: നിങ്ങൾ ആരാണ്?
1: ഞാൻ രസ്മിഹിൻ. ഇത്രയും വേഗം മറന്നുപോയോ? നിന്റെ ചങ്ങാതി.
0: ഓ, രസ്മിഹിൻ.
1: എന്തൊരു മുറിയാണിത്! ശരിക്കും ഗുഹ തന്നെ. നീ ഇതിനെയാണോ ലോഡ്ജ് എന്ന് വിളിക്കുന്നത്? അല്ല, നിനക്ക് ബോധം വന്നു അല്ലേ?
0: ഇപ്പോ ഉണർന്നേ ഉള്ളൂ. ബോധം കെട്ടുറങ്ങിയായിരുന്നു. അല്ല, നിങ്ങള് ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ.
1: നിനക്ക് മനസ്സിലായി എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലെന്നോ? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? രസ്മിഹിൻ, ഞാനൊരു വിദ്യാർത്ഥിയും ഒരു മാന്യന്റെ പുത്രനുമാണ്. നിനക്കിപ്പോ മനസ്സിലായോ?
0: ശരി, കൂടെയുള്ളതാരാ?
1: ഇത് വ്യാപാരിയായ ഷെലോപ്പിന്റെ സഹായി. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാണ്.
0: അതെയോ? ഇരിക്കേ.
1: നിനക്ക് ബോധം കിട്ടിയതിൽ സന്തോഷം. കഴിഞ്ഞ 2-3 ദിവസമായി നീ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നിന്റെ ജോലിക്കാരി പറഞ്ഞു. നിന്നെ പരിശോധിക്കാനായി ഡോക്ടർ സോസിമോവിനെ ഞാൻ 2 പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ സോസിമോവിനെ? അയാൾ നിന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു. എന്നിട്ടും നിനക്കിപ്പോ എന്താണ് കുഴപ്പം?
0: ഇതാരാണ് കൂടെയുള്ളയാൾ? എന്തിനാ ഇവിടെ വന്നത്?
1: ഇയാൾ നിന്റെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുറച്ച് പണം നിനക്ക് തരാൻ വന്നതാണ്.
2: ഇപ്പോൾ സ്വബോധത്തോടെയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ എന്റെ കൈവശമുള്ള 35 രൂപൽ ഞാൻ തരാം. നിങ്ങളുടെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കൊടുത്തയച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തുകയാണിത്. നിങ്ങൾക്ക് കാര്യങ്ങളിപ്പോ മനസ്സിലായി കാണുമല്ലോ.
0: മനസ്സിലായി.
2: ഇതിലൊപ്പിട്ട് പണം വാങ്ങൂ.
1: നിക്കോ, നീ ഒന്ന് എണീറ്റിരിക്കേ. പേനയെടുത്ത് അയാൾക്ക് വേണ്ടി റസ്കോൾനിക്കോവ് എന്നെഴുത്. നിക്കോവ്, പണമാണ് നമുക്കിപ്പോ പ്രധാനം.
0: എനിക്ക് ആവശ്യമില്ല.
1: എന്ത്, പണം വേണ്ടെന്നോ?
0: ഇല്ല, ഞാൻ ഒപ്പിടില്ല.
1: ഒപ്പിടാതെ പിന്നെ നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്?
0: എനിക്ക് ആ പണം ആവശ്യമില്ല. എനിക്ക് വേണ്ട.
1: ഈ പണം വേണ്ടെന്നോ? നിക്കോ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്! ഞാൻ സാക്ഷി നിൽക്കാം. അമ്മ കൊടുത്തയച്ചതല്ലേ?
0: എനിക്ക് വേണ്ട.

0: പണം കൊണ്ടുപോയിക്കോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
1: ശരി, എന്നാൽ ഞാൻ മറ്റൊരു സമയം വരാം.
0: വേണ്ട, ഇനി വരികയേ വേണ്ട.
1: അല്ല, ഇവിടെ കൊടുത്തിട്ട് പോകാം, വന്നതല്ലേ.
2: നിക്കോ, നീ ഇയാളെ ഇവിടെ ഇങ്ങനെ നിർത്തി താമസിപ്പിക്കരുത്. ഇയാൾ കാത്തു നിൽക്കുകയാണ്. നീ ഈ പണം വാങ്ങ്.
0: ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പണം വേണ്ടെന്ന്?
2: അങ്ങനെ പറഞ്ഞ പറ്റില്ല, പണം വാങ്ങണം. ദേ, നീ ഈ പേന കൊണ്ട് ഒപ്പിട്.
0: ശല്യമായല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിട്ടോളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട.
1: ശരി, ഇതാ പണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
2: നിക്കോ, നീ അങ്ങനെ ചെയ്തത് നന്നായി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. എടാ, നിനക്ക് വിശക്കുന്നില്ലേ?
0: ഉണ്ട്.
2: ഇവിടെ സൂപ്പ് ഇരിപ്പുണ്ടോ?
0: ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ട്. നസ്താസി വന്നല്ലോ, അവളോട് ചോദിക്കാം. നീ എവിടെയായിരുന്നു?
3: ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു.
2: എനിക്ക് കുറച്ച് ചായ വേണം നസ്താസിയ.
3: ചായയോ സൂപ്പോ എന്താന്ന് വെച്ചാ കുടിക്കുക, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
0: എന്റെ മനസ്സിന് ചാഞ്ചല്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
3: ഇല്ല പോലും, രണ്ടു ദിവസമായി ബോധവും പൊക്കണോ ഇല്ലാതെ എന്തുമായിരുന്നു? എന്താണ് ആളുകളോട് പറഞ്ഞതെന്ന് വല്ല വെളിവോ ഉണ്ടോ നിങ്ങൾക്ക്?
2: അന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ പെരുമാറി തോർക്കുമ്പോ ഒരൊറ്റ തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. വിലാസം പോലും തരാതെ കടന്നു കളഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത കോപം വന്നു. എങ്ങനെയും നിന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ ഞൊടിയിട മതി നിക്കോവ്. നീ കരുതി ഞാൻ കണ്ടുപിടിക്കൽ നല്ലട. നീ ഏത് നരകത്തിൽ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും.
0: എന്നാലും പറ, നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു?
2: നീ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ.
0: അതെയോ, എങ്ങനെ? കേൾക്കട്ടെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ, കൂടാതെ വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹലോ, പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495 96

0: 4321 9494569 6931. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321 9496569 6931. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. അതിഥി ചലച്ചിത്ര താരം സോന നായർ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി അല്പസമയത്തുള്ളിൽ വാർത്ത ബുള്ളറ്റ്.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ വികസനത്തിനൊപ്പം പൈതൃകത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഔപചാരിക സ്വീകരണം നൽകിയിരുന്നു. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി

മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അജണ്ടയാക്കിയ യോഗത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്ന് 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 5 എംഎൽഎമാരാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസ് തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഡി എം കെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാലതാമസമില്ലാതെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ

അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ളൈ അതിയിൽ വിമാനം പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ളൈ അതിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം രാജേഷ് കൃഷ്ണനും ശ്വേതയും പാടിയ ഗാനം, ചിത്രം 72 മോഡൽ. ഗാനരചന സന്തോഷ് കുമാർ, സംഗീതം എം ജയചന്ദ്രൻ.

777 ചാർലി എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. സംഗീതം നോബിൻ പോൾ.

9 1 6 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. സച്ചിൻ രാജ്, ശ്രീജിഷ് സുബ്രഹ്മണ്യൻ എന്നിവർ പാടിയത്. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദൻ.

ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം വെള്ളനാട് നാരായണൻ്റെ വരികൾക്ക് ഈണം പകർന്നത് DS ശേഖർ.

എംപുരാൻ എന്ന ചിത്രത്തിലെ ഗാനം ജെയ്ക്സ് ബിജോയ് ആലപിച്ചത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ദീപക് ദേവ്.

പതിനെട്ടാം പടി എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ശ്യാംകൃഷ്ണ, സംഗീതം രാകേഷ് ബ്രഹ്മാനന്ദൻ. മച്ചാൻ്റെ മാലാഖ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും അഖില അനന്തും പാടിയതാണ് അടുത്ത ഗാനം. ഈ ഗാനം എഴുതിയത് സിൻഡോ സണ്ണി, സംഗീതം ഔസേപ്പച്ചൻ.

ടു സ്റ്റേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ഗാനരചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല, വാണിജ്യറം, വസന്ത എന്നിവർ പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം യേശുദാസ്.

ಡೀಲ್ ಗೊತ್ತ.

സ്വർണം എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കരൻ നമ്പൂതിരി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ശരത് വയലാർ, സംഗീതം മോഹൻ സിതാര. ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ലാൽ അമേരിക്കയിൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും മാണിജറാമും പാടിയ ഗാനം. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം മഹായാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ഔസേപ്പച്ചൻ.

അശോകന്റെ അശ്വതിക്ക് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന തകഴി ശങ്കരനാരായണൻ, സംഗീതം ജി ദേവരാജൻ. ഒരു ഗാനം കൂടി, അനഘ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് ജോസഫ് ഒഴുകയിൽ, സംഗീതം കോഴിക്കോട് യേശുദാസ്.

ചലച്ചിത്ര ഗാനങ്ങൾ മഴവില്ലിൽ തുടരുന്നു. മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. അപ്നാപൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ആദ്യം അനുരാധ പൊഡ്വാളും സംഘവും പാടിയത്.

മന്നവി മന്ത്രാലയ എന്ന കന്നഡ ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. യേശുദാസും ജാനകിയും സംഘവും പാടിയത്. കാതൽ ദേവത എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്.

0: മഴവില്ല ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനെല്ലൂരിലെ ഹിന്ദി അധ്യാപകനായ ശബരിനാഥ് വി പി. പഠിക്കുന്നത് ആരാധന നീള നായർ.
1: നമസ്തേ ഗുരുജി.
2: നമസ്തേ ബച്ചോ ജി, ആപ്കാ ശുഭനാം ക്യാ ഹേ?
1: മേ ആരാധന.
3: മേ നീള
2: ജി. അച്ഛ, ആജ് ഹം ദസ്വീ കക്ഷാ കെ ഇക്കായി പാഞ്ച് പ്രകാശ് കി ഓർ നാമക് യൂണിറ്റ് കെ പരി ലഡ്കി പാഠ് പഠനേ ജാ രഹേ ഹേ. തോ ഈസ് പാഠ് കെ ബാരേ മേ ആപ്കോ കുച്ച് ജാൻകാരി ദേക്കർ മേ ആജ് കി കക്ഷ ശുരു കർത്താ ഹും. ജി ബച്ച, ധ്യാൻ സേ സുന്ന, പേലേ മേ ആപ്കോ മലയാളം മേ ബത്താതാ ഹും. ജീവിതം നമ്മെ എന്തെല്ലാം പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്, അവ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. യുദ്ധസമയത്ത് ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഹർമൻ പിന്നീട് യുവാവായി നല്ല ജീവിതം നയിക്കുമ്പോഴും പഴയ ഓർമ്മകളുടെ തടവിൽ

0: ജീവിക്കുന്നതിനെക്കുറിച്ച് ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ കഥ പരിയിലടുക്കി മാലാഖ പെൺകുട്ടി എന്ന പാഠമാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഈ പരിയിലടുക്കി എന്ന പാഠം ഹിന്ദിയിലേക്ക് തർജ്ജമ നടത്തിയിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത എന്ന എഴുത്തുകാരനാണ്. ലോറി ഫ്രീഡ്മാൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. അതേസമയം ഇതിനെ ഹിന്ദിയിലേക്ക് അനുവാദം നടത്തിയ അരവിന്ദ് ഗുപ്ത കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ ഥാ ഓർ വേ ഭാരത് കെ ഖിലൗന ആവിഷ്കാരക് ഏവം വിജ്ഞാൻ പ്രസാരക് കെ റൂപ് മേ ഭി വേ പ്രഖ്യാത ഹെ വേ ഗാന്ധിവാദി വിചാർധാര കെ വ്യക്തി ഭി ഹെ ഓർ അരവിന്ദ് ഗുപ്ത അധ്യാപക് ഇഞ്ചിനീയർ ഓർ അനുവാദക് ഭി ഹെ തോ ഹം സീതേ പാഴിക്ക് ഓർ ജാത്തേ ഹെ പരിയിലടുക്കി മാലാഖ പെൺകുട്ടി. യുദ്ധം എല്ലാവരെയും ഭീതിയിലും ദുരിതത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയും വിഷമങ്ങളും പിന്നീട് നല്ല ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമാന്റെ കഥയാണ് പരിയിലടുക്കി. തോ പാഠ് ശുരു കർത്തേ ഹെ തോ ആരാധന ആ പഠിയെ പെഹലെ ഗദ്യാംശ്
1: മഹിളായി ബച്ചേ ദായ് ഓർ പുരുഷ് ബായ് ഓർ ജൂതെ ബജ്നെ ലഗേ ബന്ദൂക്കെ തന്നെ ലഗേ ആദേശ് ജാരി കിയെ ഗയേ ചീകെ ഊപ്പർ ഉട്ടി ഓർ ടണ്ടി സുബാ കി ഹവാ മേ ധുവേ കെ ഗുബാർ കി താര ഗായബ് ഹോ ഗയി മേ അപ്നെ ഉമ്ര കെ ഹിസാബ് സേ കാഫി ഊഞ്ചാ താ ലേക്കിൻ ഫിർ ബി മേ 11 സാൽ കാ ഏക് ലഡ്കാ താ മേ അബ് അപ്നി മാ കെ പത്ലി ശരീർ സേ ലിപ്ടാ ഗയാ മാ മേ തുമ്ഹാരെ സാഥി ചലൂഗാ മേ ഫുസ്ഫുസായാ പർ മാ നെ മുജേ അപ്നി ബഡി ഭായോ കി ഓർ ധകേൽ ദിയാ ഓർ വോ ഖുദ് ഏക് കുലി ട്രെയിൻ കി ബോഗി കി ഓർ ചൽ പഡി ആങ്കേ ആഗേ കി ഓർ ശരീർ അക്കടാ ഹുവാ സിർ ഊഞ്ചാ ഹർമൻ മാ നെ കഹാ अब समय आ गया है कि तुम्हारे एक आदमी बनने का वह आखिरी बार था जब मैंने अपनी माँ को देखा जब मेरी बारी आई तो मेरी ट्रेन तेजी से आगे बढ़ रही थी ट्रेन मुझे ली गई गर्म शरीर गर्म आंसू मुझे जगत रहे थे मेरा दिमाग शब्दों से भर गया माँ
0: अब आप शुरू करो
2: महिलाएं बच्चे दाई और पुरुष बाई और जूते बजले लगे बंदूकें तनने लगी ആദേശ് ജാരി കിയെ ഗയെ ചീങ്കേം ഊപ്പർ ഉടി ഓർ ഠണ്ടി സുബഹ് കി ഹവാ മേം ധുവേ കെ ഗുബാരേ കെ തരഹ് ഗായബ് ഹോ ഗയെ മേം അപ്നി ഉമ്ര കെ ഹിസാബ് സേ കാഫി ഊഞ്ചാ ദാ ലേക്കിൻ ഫിർ ബി മേം 11 സാൽ കാ ഏക് ലഡ്കാ ദാ മേം അപ്നി മാം കെ പത്ലെ ശരീർ സേ ലിപ്പട്ട് ഗയാ മാം മേം തുമാരെ സാഥ് ഹി ചലൂംഗാ മേം ഫുസ്ഫുസായാ
0: പുരുഷ് ബായി ഓർ സ്ത്രീകളും കുട്ടികളും വലതുവശത്ത് പുരുഷന്മാർ ഇടതുവശത്ത് ജൂത്തെ ബജനെ ലഗെ ബന്ദൂക്കേ തന്നെ ലഗി ബൂട്ടുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി തോക്കുകൾ വെടിയുതിർക്കാൻ തയ്യാറായി തുടങ്ങി ആദേശ് ജാരി കിയാ ജായ് ആജ്ഞകൾ തുടർന്നു വന്നു ചീഖേ ഊപ്പർ ഉഠി ഓർ ഠണ്ടി സുബകി ഹവാമേ ധുവേങ്കി ഗുബാർക്കി തരഹ് ഗായബ് ഹോ ഗയി നിലവിളികൾ ഉയരുകയും തണുത്ത പ്രഭാതത്തിലെ വായുവിൽ കാറ്റിൽ പറക്കുന്ന

0: തള്ളിവിടുകയും തുറന്നു കിടന്ന ഒരു ട്രെയിനിന്റെ ബോഗിയിലേക്ക് തനിയെ നടന്നു പോവുകയും ചെയ്തു. ആംഖേം ആഗേക്ക് ഓർ ശരീർ അക്കടാഹുവ സിർ ഊഞ്ച ഹർമൻ മാംനെ കഹ അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക്ക ആത്മീ ബെന്നേക്ക. കണ്ണുകൾ മുന്നോട്ട്, ശരീരം സ്തബ്ധമായി, തല ഉയർന്ന് ഹർമൻ അമ്മ പറഞ്ഞു, നിനക്കൊരു മനുഷ്യനാകാനുള്ള സമയമായി. ഞാൻ എന്റെ അമ്മയെ അവസാനമായി കണ്ടതായിരുന്നു അന്ന്. അബ് സമയ് ആകയാഹേ തുമാരെ ഏക്ക ആത്മീ ബെന്നേക്ക. വഹ് ആഖിരി ബാർധ ജബ് മേനെ അപിനി മാംകോ ദേഖ. ഞാൻ എന്റെ അമ്മയെ അവസാനമായി കണ്ടതായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ ഹർമൻ അമ്മയുമായി വേർപിരിയുന്ന ആ സമയമാണ്, ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക്ക ആത്മീ ബെന്നേക്ക തോ മാംനെ ഐസാ ക്യോ കഹാ ഹോക. അമ്മ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക്ക ആത്മീ ബെന്നേക്ക മാംനെ ഐസാ ക്യോ കഹാ ഹോക. ഹർമൻ സദാ മാംസെ ലിപട്കർ ചൽത്താഥ. ഹർമൻ എപ്പോഴും അമ്മയോട് ചേർന്ന് നടക്കുമായിരുന്നു. യുദ്ധസമയത്ത് അവന് ക്യാമ്പിൽ അയക്കാനായി യാത്രയപ്പ് നൽകിയപ്പോൾ അവനിൽ ഉത്സാഹം നിറയ്ക്കാനായിരിക്കാം ഉസ്മയും ആജ് ഉത്സാഹ് ഭർണേക്കേലിയെ മാംനേസ കഹാവുക. അവൻ എപ്പോഴും അമ്മയോട് ചേർന്ന് നടക്കുന്ന കുട്ടിയാണ്. യുദ്ധസമയത്ത് അവനെ ക്യാമ്പിൽ അയക്കാനായി യാത്രയപ്പ് നൽകിയപ്പോൾ അവൻ ഉത്സാഹം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ആരാധന ബതാ സക്തി ഹെ കി അബ് സമയ് ആകയാഹെ കി തുമാരെ ഏക്ക ആത്മീ ബെന്നേക്ക മാംനേസ ക്യോ കഹാ ഹോക.
1: ദേശ് മേ യുദ്ധ് കി ഭീഷണ സ്ഥിതി തി. ലോഗോ കാ ജീവൻ ബൂരി തരഹ പിട്ടാ താ. ഇസ് സ്ഥിതി മേ യഹ മാ അപ്നെ ബേട്ടെ ഹർമൻ കോ സംജാതി ഹെ കി തും അബ് കേവൽ 11 സാൽ കാ ലഡ്കാ നഹീ രഹ സക്തി. അർത്ഥാത് അബ് ഉസെ ബഡെ ലോഗോ കി തരഹ യുദ്ധ് കി പരിസ്ഥിതി കാ സാമനാ കർനെ കാ സമയ ആ ഗയാ ഹെ. അബ് വഹ അപ്നി മാ സേ ഭി അലഗ് ഹോനേ വാലാ ഹെ.
0: ജി അച്ഛാ ഒന്നുള്ള ബത്താവ് ആജ് സമയ ആകയാ ഹെ കി തുമാരെ ഏക്ക ആത്മീ ബെന്നേക്ക മാംനെ ഐസാ ക്യോ കഹാ ഹോക.
2: ഹർമൻ സദാ മാംസേ ലിപട് കർ ചൽത്താ താ. യുദ്ധ് കേ സമയ് ഉസെ ക്യാമ്പ് മേം ബേച്നേ കേ ലിയേ വിദാ വക്ത് ഉസ്മീം
0: ആഗ് ഭർണേ കേ ലിയേ. ആഗ് ഭർണേ കേ ലിയേ അവനൊരു ഉത്സാഹം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. തോ അഖിലേ ഗദ്യാംശിക്ക് ഓർ ഹം ജാത്തേ ഹെ. ആരാധന ശുരു കരോ.
1: ഗുരുജി ഉസ്കെ പെഹലേ മുജേ ഏക് സവാൽ താ ആപ്സേ പൂച്ഛ്നേ കേ ലിയേ.
0: ആ ജി പൂച്ഛോ.
1: മാ കേ ഇസ് ഫൈസലേ സേ ക്യാ ഭാവന പ്രകട് ഹോതി ഹെ.
0: ഇസ്മയും മാം കാ ത്യാഗ് ഓർ ബച്ചേ കെ ഭവിഷ്യ കേ ചിന്ത ഹമെ ദിഖായി ദേതി ഹെ. ദൂസര കോയി ശങ്ക ഹെ?
1: ഹാ ഏക് ഓർ. വ ആഖിരി വാർത്താ ഇസ് പങ്ക്തി കാ ക്യാ മഹത്വ ഹെ.
0: ഇസ് പങ്ക്തി മാം ബേട്ടേ കി അന്തിം മുലാഖാത് കോ ദർശാതി ഹെ ജോ ബഹുത് ഭാവുക് ഹെ.
1: ഓക്കേ സർ.
0: ജി അച്ഛാ തോ ആപ് അഗലെ ഗദ്യാംശ കോ പഠോ.
1: ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസി സേ ആഗേ ബഡ് രഹീ തി. ട്രെയിൻ മുജേ ലേ ഗയി. ഗർമ ശരീർ ഗർമ ആസു മുജേ ജഗത് രഹേ തേ. മേരി ദിമാഗ് ശബ്ദോ സേ ബർ ഗയാ. മാ മേ കഹാ ജാ രഹാ ഹൂ മാ. മുജേ ക്യാ കർനാ ഹേ മാ. മേരി ദേഖ്ഭാൽ കൗൺ കരേഗാ മാ. മേനെ ഇന്തജാർ കിയാ അപ്നി മാ കേ ജവാബ് കാ ഇന്തജാർ കിയാ.
0: ജി അച്ഛാ അബ് നിലാ ആപ് പഠിയേ.
2: ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ കേസി സേ ആഗേ ബഡ് രഹതി ദി. ട്രെയിൻ മുജേ ലേ ഗയേ. ഗർമ ശരീർ ഗർമ ആസു മുജേ ജഗഡ് രഹേ ദി. മേരെ ദിമാഗ് ശബ്ദോ ഉസേ ഫർ ഗയാ. മാം മേം കഹാ ജാ രഹേ ഹൂ മാം. മുജേ ക്യാ കർനാ ഹേ മാം. മേരി ദേഖ്ഭാൽ കോൻ കരേഗാ മാം. മേനെ ഇന്തസാർ കിയാ അപ്നി മാം കേ ജവാബ് കാ ഇന്തസാർ കിയാ.
0: ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസി സേ ആഗേ ബഡ് രഹീ തി. എന്റെ ഊഴം വന്നു. മേരി ട്രെയിൻ തേസി സേ ആഗേ ബഡ് രഹീ തി. എന്റെ ട്രെയിൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുജേ ട്രെയിൻ ലേ ഗയി. ഗർമ ശരീർ ഗരം ആസു മുജേ ജഗഡ് രഹേ തേ. മേരെ ദിമാഗ് ശബ്ദവും സേ ഭർ ഗയാ. ട്രെയിൻ എന്നെ കൊണ്ടുപോയി. ചൂടുള്ള ശരീരവും ചൂട് കണ്ണീരും എന്നെ വരിഞ്ഞു മുറങ്ങി. എന്റെ തലച്ചോറ് വാക്കുകളാൽ നിറഞ്ഞു. അമ്മേ മേനെ പൂച്ച മേ കഹാ ജാ രഹാ ഹൂ മാം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ? മുച്ചേ ക്യാ കർണാ ഹേ മാം. എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് അമ്മേ? മേരി ദേഖ്ഭാൽ കോൻ കരേഗ മാം. എന്നെ ആര് സംരക്ഷിക്കും അമ്മേ? മേനെ ഇന്തസാർ കിയ അപ്പിനി മാം കെ ജവാബ് ഖാ ഇന്തസാർ കിയ. ഞാൻ കാത്തിരുന്നു എന്റെ അമ്മയുടെ മറുപടി പ്രതീക്ഷിച്ച്. തോ ബാക്കി പഠോ.
1: ജബ് ട്രെയിൻ റുക്കി തോ ഗാട്ട്നെ മേരി ബാ പക്ടി ഉസ്നെ മുജേ അന്ധേരെ മേ ഉതാർ ദിയ. രാത് കി ഹവാ മേ ഗോലിയോ കി ആവാസ് ഗൂജ്നേ ലഗേ. മേരെ കപ്ഡേ ഉതാർ ദിയേ ഗയേ ഓർ മേരി തലാശി ലി ഗയി. മുജേ ഏക് യൂണിഫോം ഓർ കാം സോഫാ ഗയാ. ബാരക് മേ ജാവോ ഏക് ഗാർഡ് ചില്ലായ. മേരെ പേർ ആഗേ ബഡേ. മേരാ ശരീർ ആസൂ സേ ബഡ് ഗയാ. മേരെ ചാരോ ഓർ ചവിയ ഗൂം രഹീ തി. മേരി മാ കാനാ ബനാ രഹീ തി. മേരെ പിതാ പിയാനോ ബജാ രഹേ തേ. മേരാ കുത്താ മേരി ബഗൽ മേ ലിപ്ടാ ഹുവാ താ. മേനെ അപ്നെ ഭായി കോ കസ്കർ പക്കറ്റ് ലിയാ.
2: ജബ് ട്രെയിൻ രുക്കി തോ ഗാർഡ് നേ മേരെ ബാഹ് പക്ഡി. ഉസ്നെ മുജേ അന്ധേരെ മേം ഉദാർ ദിയ. रात

0: हवा में गोलियों की आवाज गूंजने लगी। मेरे कपड़े उतार दिया गया और मेरी तलाशी ली गई। मुझे एक यूनिफॉर्म और काम सौंपा गया। बैरक में जो एक गार्ड चिल्लाया, मेरे पैर आगे बढ़े, मेरे शरीर आसोम से
1: भर गया।
0: मेरे चारों ओर चेवियों आंखों रही दी। मेरी माम खाना बना रही दी। मेरे पिता पियानो बजा रही दी। मेरा कुत्ता मेरे बगल में लिपटा हुआ था। मैंने अपने
1: भाई को
0: कसकर पकड़ लिया।
1: जब ट्रेन रुकी तो गार्ड ने मेरी बाह पकड़ी। उसने मुझे अंधेरे में उतार दिया। ട്രെയിൻ നിന്നപ്പോൾ ഗാർഡ് എന്റെ കയ്യിൽ പിടിച്ചു. ഉസ്നെ മുച്ചെ അന്ധേരേമേ ഉതാർ ദിയ. അയാൾ എന്നെ ഇരുട്ടിൽ ഇറക്കി വിട്ടു. രാത്രിക്ക് ഹവാമേ ഗോലിയോങ്കി ആവാസ് ഗൂഞ്ചിനെ ലഗി. രാത്രിയിലെ കാറ്റിൽ വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. മേരെ കപ്പടെ ഉതാർ ദിയകേ, എന്റെ വസ്ത്രങ്ങൾ ഊരുകയും അവർ മേരി തലാശീലിയുകയും എന്നെ പരിശോധിക്കുകയും ചെയ്തു. മുച്ചെ ഏക യൂണിഫോം ഓർ കാം സൗംഭാഗ്യ, എനിക്ക് ഒരു യൂണിഫോമും അതോടൊപ്പം ജോലിയും എന്നെ ഏൽപ്പിച്ചു. ഉന്നോനെ കഹാ ബാരക് മെയിം ജാവോ, ഏ ഗാർഡിനെ ചില്ലായ. ഒരു ഗാർഡ് പറഞ്ഞു, ബാരക്കിലേക്ക് പോവുക. ഗാർഡിനെ ചില്ലായ. മേരെ പയർ ആകെ ബഡെ, മേരെ ശരീർ ആസോസെ ഭർഗ്യ. എന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി. എന്റെ കണ്ണുകൾ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു. മേരി മാ ഖാന ബനാ രഹീധി, മേരെ പിതാ പിയാനോ ബജാ രഹേധേ. എന്റെ അമ്മ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛൻ പിയാനോ വായിക്കുകയായിരുന്നു. മേരെ കുത്ത മേരെ ബഗൽ മേ ലിപ്പട്ടാ ഹുവാധ, എന്റെ നായ എന്റെ വശത്ത് ഇരിക്കുകയായിരുന്നു. മേനെ അപ്പിനെ ഭായിക്കോ കസ്കർ പകലിയ, ഞാൻ എന്റെ സഹോദരനെ മുറുകെ കെട്ടിപ്പിടിച്ചു. തോ ആഗെ പഠോ ആരാധന.
2: ഗുരുജി, മുജേ ഏക ഓർ ഡൗട്ട് താ, ഹർമൻ കി ഇൻ ചവിയും സേ ക്യാ ഭാവ് പ്രകട് ഹോതേ ഹേ?
1: തോ ഇസ്സേ ആപ്കാ സവാൽ ബഹുത് അച്ഛാ ഹേ. ഇസ്സേ ഉസ്കേ മൻ കാ ദുഃഖ്, അകേലാപൻ ഓർ പരിവാർ കേ പ്രതി പ്രേം ദിഖ്താ ഹേ.
2: ഓക്കേ ഗുരുജി,
1: അച്ഛാ ആഗേ പഠോ.
2: മേനേ അപ്നെ ഭായ് കോ കസ്കർ പകട് ലിയ, മേ ഗർ ജാനാ ചാതാ ഹൂ. മേരേ ഭായ് നേ ജവാബ് ദിയ. उसकी आवाज पतली सपाट थी. अब यही घर है. कैदी शिविर में मेरा दिन बोर से शुरू होते थे. हम कतार में खड़े होते, मार्च करते. कोई भोजन नहीं, ठंड से कोई सुरक्षा नहीं, केवल काम. मेरे हाथों से खून बहता था, मेरा पेट भूख से गुड़गुड़ाता था.
1: अच्छा नीला, अब आप पढ़ो.
0: मैं घर जाना चाहता हूँ, मेरे भाई ने जवाब दिया. उसकी आवाज पतली पाट थी. अब यही घर है. कैदी शिविर में मेरे दिन भोर से शुरू होते हैं. हम कतार में खड़े होते, मार्च करते. कोई भोजन नहीं, ठंड से कोई सुरक्षा नहीं, केवल काम. मेरे हाथों से खून बहता था, मेरे पेट भूख से
1: गुड़गुड़ाता था. जी अच्छा, तो इसके जो व्याख्या है मैं अगले क्लास में करता हूँ. तो आज हमने पाठ की शुरुआत की और इससे संबंधित दो तीन सवाल और उसके जवाब पढ़े, हमने उसके बारे में डिस्कस किया था. तो अगली कक्षा में आप अच्छी तरह पढ़ के आना. तो इसी के साथ आज की कक्षा हम इधर समाप्त करते हैं. धन्यवाद.
2: धन्यवाद गुरुजी.
3: हिंदी പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനെല്ലൂരിലെ അധ്യാപകനായ ശബരിനാഥ് വി.പി. പഠിച്ചത് ആരാധന, നിലാനായർ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ, ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 5:15.
1: പാട്ടുകളം തോറ്റമ്പാട്ട് അവതരിപ്പിക്കുന്നത് ജി രാമചന്ദ്രൻ നായരും സംഘവും.
2: മന്ത്രാ

പാട്ടുകളത്തിൽ തോറ്റമ്പാട്ട് അവതരിപ്പിച്ചത് ജി രാമചന്ദ്രൻ നായരും സംഘവും. പങ്കെടുത്തവർ ബിജു എം എസ്, ശരത് ബാബു.

0: ആകാശവാണി
1: മനോയാനം.
2: തിരക്കേറിയ ഒരു മാളിലോ ഉത്സവ പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിലൊന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്തു വെച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടുതന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങൾ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് മറഞ്ഞു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരു ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നതിന് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൌണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലും ഒക്കെ ഏറെ പ്രായോഗികമായ മറ്റൊരു വഴികൂടെ പറയാം. കുട്ടികളുള്ള മറ്റൊരു അമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരു അമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കലുണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെക്കൊണ്ട് ഇത് പരിശീലിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്നും അധികം ദൂരേക്ക് മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ, അങ്ങനെ എവിടെയെങ്കിലും നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായമാകും. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട് എന്നത്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വച്ച് വിളിച്ചു പറയുന്നത് അത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സാങ്കേതിക വിദ്യകളുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കണം എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്ത ബോധമാണ് ഉണ്ടാക്കുന്നത്. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്ത്.

0: ആകാശവാണി സമയം 5:45.
1: പ്രിയ ശ്രോതാക്കളെ, കടമനിട്ട മാർത്തോമ ചർച്ച് കോയർ അവതരിപ്പിച്ച് ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. മഹിയിൽ മനുഷ്യവേഷമെടുത്തു പുൽക്കൂട്ടിൽ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കടമ്മനിട്ട മാർത്തോമ ചർച്ചുകോയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പ്.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ജൈവ കർഷകയായ ശ്രീജ MSമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്രഗാനങ്ങൾ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ പ്രത്യേക പരിപാടി ചോദ്യം ശരിയാക്കാം, 9:30 അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഖട. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി, ടാഗോറിന്റെ ഗീതാഞ്ജലി, ജി ശങ്കർകുറുപ്പിന്റെ വിവർത്തനത്തിൽ നിന്നൊരു ഭാഗം, ആലാപനം കല്ലറഗോപൻ. 6:15 ഉദയഗീതം, KS സുദീപ് കുമാർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മണി മുതൽ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം തൊഴിൽ ദർശനം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 പുലർവട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:15 ഹലോ സന്ദേശഗാനം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, കൃഷ്ണവേണി കെ പാടുന്ന കൃതികൾ, AL മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചൽ AR അരുൾ മൃദംഗം, തുടർന്ന് രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ. 11:00 ഇന്നത്തെ സ്വർണവില, 11:02 വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 12:00 ശാസ്ത്രലോകം, കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ, എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പളും മാത്തമാറ്റിക്സ് പ്രൊഫസറുമായ ഡോക്ടർ ഇന്ദുലാൽ ജി നടത്തുന്ന പ്രഭാഷണം. 12:20 ലളിതഗാനങ്ങൾ രഞ്ജിനി സുധീരൻ പാടുന്നു, രചന ഡോക്ടർ ചേരാവള്ളി ശശി, സുധീർ സരോവരം, സംഗീതം സുനിൽ വീറ്റി. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ഷിഗല്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1 മണിക്ക് ഒരു വട്ടം കൂടി, 2:15 തുടർ നാടകം, ദസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 13, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി, 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് മായാമുദ്രകൾ, 4:30 മഴവില്ല്, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 തുടി താളം, കലാഭാരതി ദിനേശും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, ആശാ മേനോൻ പാടിയത്, 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കന്നുകാലി പരിചരണം, വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ശുഭ പരമേശ്വരനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, അശ്വൻ അവതരിപ്പിക്കുന്ന ലളിതഗാനം, രാമകൃഷ്ണൻ ഹരീഷ് അവതരിപ്പിക്കുന്ന ചെണ്ടവാദനം, 8:00 നേർമൊഴി, റിട്ടയർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ആർ നായർ പങ്കെടുക്കുന്നു, 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം, നജീന നാസർ സംസാരിക്കുന്നു, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ നാടോടി സംഗീത പരിപാടിയിൽ കെ ലക്ഷ്മി നരസമ്മ അവതരിപ്പിക്കുന്ന ലളിത സംഗീതം, ബന്ദരു കമ്പയ്യ കന്നഡ നാടോടി സംഗീതം, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി അറിയിപ്പുകളിൽ കാലാവസ്ഥാ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും, 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 37°C, കുറഞ്ഞ താപനില 27.1°C, പെയ്തു മഴ 7.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.6°C, കുറഞ്ഞ താപനില 27.1°C, പെയ്തു മഴ
7.8 മില്ലിമീറ്റർ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി സമയം 6:00 ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിജയ് യേശുദാസ് പാടിയത് ചിത്രം അയാൾ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് MD പ്രദീപ് കുമാർ, സംഗീതം മോഹൻ സിത്താര.

0: നിലമ്പൂർ നാടുകാണി ചുരംപാത മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മാസ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി സഹകരിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, മറ്റ് സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം മെഗാ ക്ലീനിങ്ങിൽ പങ്കെടുത്തു. ആനമറി മുതൽ നാടുകാണി അതിർത്തി വരെയുള്ള 11 കിലോമീറ്റർ ചുരംപാതയിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഡ്രൈവിൽ നീക്കം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളിലായി 500-ലധികം പേരാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുത്തത്. നീലഗിരി ജൈവ വൈവിധ്യ മേഖലയുടെ ഭാഗമായ നാടുകാണി ചുരംപാതയിൽ യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ച് വന്യമൃഗങ്ങൾ അപകടാവസ്ഥയിലാവുകയും താഴ്വാരത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന വിധം ജലസ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരിസ്ഥിതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ക്ലീനിംഗ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ഒരു വിദേശ പൗരനും ഉദ്യമത്തിൽ പങ്കാളിയായി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള മുണ്ടേരി വിത്തുകൃഷി തോട്ടത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ആരംഭിച്ചു. 33 തരം മാങ്ങകളുടെ വിളവെടുപ്പാണ് തുടങ്ങിയത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിച്ച വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള മാവുകളാണ് തോട്ടത്തിൽ വളരുന്നത്. ആവശ്യമുള്ളവർക്ക് മാങ്ങകൾ കൃഷി ഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ ലഭിക്കും. വിൽപ്പനയ്ക്ക് ശേഷമുള്ള മാമ്പഴങ്ങൾ പഴച്ചാറുകളാക്കി സംരക്ഷിച്ച് വിൽക്കുകയും ചെയ്യും. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാമ്പഴം തേടി ഇവിടങ്ങളിൽ എത്തുന്നുണ്ട്. തോട്ടത്തിലെ പ്രവൃത്തി സമയങ്ങളിൽ മാങ്ങയുടെ വിൽപ്പന നടക്കുമെന്ന് ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ടി രേഷ്മ പറഞ്ഞു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടിയുടെ ഭാഗമായുള്ള ആദര സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്നത്തെ ആധുനിക കേരളമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച കലാകാരിയാണ് നിലമ്പൂർ ആയിഷ എന്ന് സ്വരാജ് പറഞ്ഞു. മാപ്പിള അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഡോക്ടർ സുജ സൂസൻ ജോർജ്, ടി കെ ഹംസ, ബഷീർ ചുങ്കത്തറ, പുലിക്കോട്ടിൽ ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. മാപ്പിളപ്പാട്ടുകളും നാടകവേദികളും വിഷയത്തിൽ ഫൈസൽ എളേറ്റിൽ പ്രഭാഷണം നടത്തി. കോടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലൊളി അബ്ദുറഹിമാൻ ആയിഷയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, നാടക പ്രവർത്തക സംഗമം എന്നിവയും നടന്നു. സായി സ്നേഹതീരത്തിന്റെ ആഭിമുഖ്യത്തിൽ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച 5 ദിവസത്തെ താലോലം ക്യാമ്പ് സമാപിച്ചു. മുൻ എം എൽ എ വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുനിൽ പേഴുങ്കാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ചെറുകാട് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് 5 ദിവസത്തെ പരിപാടികൾ നടന്നത്. അനന്തു എന്ന തൂലിക നാമത്തിൽ ബാലസാഹിത്യങ്ങൾ എഴുതിയിരുന്ന അധ്യാപകനും പത്രപ്രവർത്തകനുമായിരുന്ന വി കെ ബാലചന്ദ്രന്റെ ഓർമ്മയ്ക്കായി കേരള കലാക്ഷേത്രയും അക്ഷയ സാംസ്കാരിക വേദിയും നൽകുന്ന 3ാമത് അനന്തു സാഹിത്യ പുരസ്കാരം ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ സമ്മാനിച്ചു. പെരിന്തൽമണ്ണയിൽ കേരള കലാക്ഷേത്രയുടെ 57-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗാനരചയിതാവ് പി അരവിന്ദിൽ നിന്ന് ഡോക്ടർ വിജയകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള ഫോക്ലർ അക്കാദമി അവാർഡും വയോജന മിത്ര അവാർഡും നേടിയ പൂതൻകളി ആശാൻ മക്കരപ്പറമ്പ് അമ്പലപ്പടി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് താങ്ങായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം തുടങ്ങി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റ് അഥവാ പി സി യുവിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഈ സേവനം നൽകിയിരുന്നെങ്കിലും വേഗത്തിൽ വസ്ത്രങ്ങൾ എത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രം മാത്രമല്ല, നിർദ്ധനർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിലും പി സി യു വളരെ സജീവമാണ്. അസത്ത് പദ്ധതിയുടെ ഭാഗമായി ഹോം കെയർ വളണ്ടിയർ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ നടത്തിവരുന്നുണ്ട്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ വീടുകളിൽ എത്തിക്കാനും പുനരധിവാസത്തിനുമായി ഷെൽട്ടർ ഹോമുകൾ കണ്ടെത്താനും പി സി യു സജീവമാണ്. ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം മെഡിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റെനി നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും, ജൈവ കർഷകയായ ശ്രീജ എം എസുമായുള്ള അഭിമുഖം കേൾക്കാം. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടിലും. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി ചോദ്യം ശരിയാക്കാം. രാത്രി 9:30 അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ചരചന്ദ്രൻ ഘടം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം മെയ് 7 നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര താരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 9495964321 നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 മറ്റൊരു നമ്പർ 9495964321 അതിഥി ചലച്ചിത്ര താരം സോന നായർ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ.

0: ഇതിനർത്ഥം ആവേദനപത്രം സമർപ്പയിഷ്യതി. യാവത് തമിഴ്നാടു രാജ്യ വിജയസ്യ നേതൃത്വേ ടിവികെ പ്രശാസനസ്യ സമർത്ഥനാർത്ഥം ദലാനാം മധ്യ അനൈക്യം വിസ്തൃതം ഭവതി സഹൈവ ഡിഎംകെ കോൺഗ്രസ് ദലയോര് ദീർഘകാലീനം മൈത്രിഭാവമപി സങ്കടഗ്രസ്തം അസ്തി. കോൺഗ്രസ് ദലസ്യ യസ്യ പഞ്ച വിധായകാ സന്തി ടിവികെ ദലസ്യ സമർത്ഥനം കർത്തും നിശ്ചിതാഹ തേ സന്തി. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. അസം രാജ്യസ്യ മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ്മ അദ്യ ഗുവാഹാട്ടി നഗരസ്യ ലോക്ഭവനെ രാജ്യപാല ലക്ഷ്മണ പ്രസാദ് ആചാര്യ മഹോദയായ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. വിധാനസഭാ നിർവാചന പ്രക്രിയയാ സമാപ്ത്യനന്തരം മുഖ്യമന്ത്രിണാ ഏതത് പദം ത്യക്തം. നിർവാചന പരിണാമാനാം ഘോഷണാനന്തരം രാജ്യേ നൂതന പ്രശാസനസ്യ നിർമ്മാണാർത്ഥം ഏതേന മാർഗഃ പ്രശസ്തഃ അഭവത്. ത്യാഗപത്ര സമർപ്പണാനന്തരം പ്രസാരമാധ്യമൈഃ സഹ സംഭാഷണം കുർവൻ ഡോക്ടർ ശർമ്മ അവദത് യത് രാജ്യപാലേന മന്ത്രി പരിഷദഃ ത്യാഗപത്രം സ്വീകൃതം, സഹൈവ ഹി വർത്തമാന വിധാനസഭാ വിഖണ്ഡിത. നൂതന പ്രശാസനസ്യ ശപഥഗ്രഹണ സമാരോഹഃ പ്രായഃ മെയ് മാസസ്യ ഏകാദശ ദിനാങ്കാനന്തരം ഭവിഷ്യതി. ആഗാമി മുഖ്യമന്ത്രിണഃ വിഷയെ പൃഷ്ടേ സതി സഹ സ്പഷ്ടീകൃതവാൻ യത് ഭാജപ വിധായക ദലം നേതൃത്വ വിഷയെ നിർണയം വിധാസ്യന്തി. തദനന്തരമേവ നൂതന മുഖ്യമന്ത്രി മന്ത്രിപരിഷദഃ നിർമ്മാണം ഭവേത്.
1: जब तक नया मंत्री सभा का गठन नहीं होते है तब तक मुझे और मेरा मंत्री सभा को केयर टेकर रूप से काम चलाने के लिए राज्यपाल महोदय ने निर्देश दिया. बीते 5 साल सरकार चलाने में हमारे राज्यपाल महोदय ने हमें जो मार्गदर्शन किया इसके लिए भी मैं राज्यपाल महोदय को धन्यवाद और हमारा ओर से अपना ग्रेटिट्यूड भी प्रस्तुत किया.
0: പശ്ചിമബംഗെ നൂതന ഭാജപേതി ദല പ്രശാസനസ്യ ശപഥഗ്രഹണ സമാരോഹഃ മെയ് മാസസ്യ നവമ ദിനാങ്കെ കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ക്ഷേത്രേ ആയോജിതോ ഭവിഷ്യതി. രാജ്യ ഭാജപാ അധ്യക്ഷഃ ശമീക് ഭട്ടാചാര്യഃ വാർത്താഹരൈഃ സഹ സംഭാഷണേ അവോചത് യത് സമാരോഹഃ പ്രാതഃ 10 വാദനേ ആരപ്സ്യതേ. അവധേയാസ്പദം വർത്തതേ യത് അസ്മിൻ കാര്യക്രമേ പ്രധാനമന്ത്രീ നരേന്ദ്രമോദീ, ഗൃഹമന്ത്രീ അമിതഷാഹ അപി ച ഭാജപാ ശാസിത രാജ്യാനാം അനേകേ മുഖ്യമന്ത്രിണഃ ഉപസ്ഥിതാഃ ഭവിഷ്യന്തി. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ അരുണാചല പ്രദേശ്, അസം, മേഘാലയ, ബിഹാർ, കേരളം, മാഹേ, ഉപഹിമാലയ, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാടു, പുതുച്ചേരീം സമേത്യ കരൈക്കല ക്ഷേത്രേ കതിപയേഷു സ്ഥാനേഷു അതിവൃഷ്ടേഃ പൂർവാനുമാനം വിഹിതം. ഋതുവിജ്ഞാന വിഭാഗേന സൂചിതം യത് അണ്ടമാൻ നിക്കോബാർ ദ്വീപ സമൂഹേഷു അസമേ മേഘാലയ പൂർവ രാജസ്ഥാനെ ഹരിയാണയാം ചണ്ഡിഗഢേ സഹൈവ ദില്ലിനഗരെ കതിപയേഷു സ്ഥാനേഷു വിദ്യുത്പാതേന സഹ ഝഞ്ഝാവാതസ്യ തീവ്രവായോഃ ച സംഭാവന വർത്തതേ. അപി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ദലയോർമധ്യേ ക്രീഡാ ഭവിഷ്യതി. സായം 7:30 ക്രീഡാ ആരപ്സ്യത്തെ. ഹ്യഃ ദില്യഃ അരുണ ജേറ്റലി ക്രീഡാംഗണേ ചെന്നൈ സൂപ്പർ കിങ്സ് ദലേന ദില്ലി ക്യാപിറ്റൽസ് ദലം 8 സ്തോഭൈഃ പരാജിതം. പുനരേകവാരം മുഖ്യാഃ വാർത്താഃ. നവദില്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രപതിന തോ ലാം ഇത്യമുനാ സഹ സംഭാഷണം വിഹിതവാൻ. ടിവികെ പ്രമുഖേന വിജയേന തമിഴ്നാടോഃ രാജ്യപാലേന സഹ കൃതം മേലനം. അസമരാജ്യസ്യ മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ്മ അദ്യ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. ഇതി വാർത്താഃ.
2: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി.

0: പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരുരാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ യുപിഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ, കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ ഹമാരാ സഹയോഗ് നയ സ്തര പർ പഹുചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലിട്രൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കേ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും യുഡിഎഫിന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്, മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെപിസിസി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഡി എം കെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ടി വി കെയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയും അറിയിച്ചിട്ടുണ്ട്. എ ഐ എ ഡി എം കെയിലെ ഒരു വിഭാഗം എംഎൽഎമാരും ടി വി കെയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9-ന് ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
2: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
1: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959, നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ്.

തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ദീപു എസ് എൽ. 2027 ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ 16-ാമത് സെൻസസിന്റെ ആദ്യഘട്ട നടപടികൾ 1 April ആരംഭിച്ചത്. ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് വിവരശേഖരണം. രാജ്യത്തിന്റെ ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക നില, വിദ്യാഭ്യാസം, തൊഴിൽ, താമസ സൗകര്യം തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്ന ഏറ്റവും വലിയ ദേശീയ സർവേയാണ് സെൻസസ്. കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപീകരിക്കാൻ സെൻസസ് ഡേറ്റ നിർണായകമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സെൻസസ് കൂടുതൽ വേഗത്തിലും തികച്ചും കൃത്യതയോടെയും നടത്തുക എന്നതാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും ഭാവി പദ്ധതികളുടെ രൂപീകരണത്തിനും അടിസ്ഥാന രേഖയാണ് സെൻസസ് സ്ഥിതി വിവര കണക്ക്. ലോകത്തിലെ മികച്ച സെൻസസുകളിൽ ഒന്നായ ഇന്ത്യയുടെ ജനസംഖ്യാ കണക്കെടുപ്പിന് സംശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത വിവരശേഖരണ പ്രവർത്തനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1948 സെൻസസ് നിയമമാണ് സെൻസസ് നടത്തുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം. ഗ്രാമം, നഗരം, വാർഡ് എന്നീ തലങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാഥമിക വിവര സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, ജീവിത സൗകര്യങ്ങൾ, ആസ്തി, മതം, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തൊഴിൽ, കുടിയേറ്റം, ജനന വിവരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഇത് വിശദമായ വിവരങ്ങൾ നൽകുന്നു. ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ സെൻസസാണ് നൽകുന്നത്. സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. 2 ഘട്ടങ്ങളായാണ് സെൻസസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 2026 April മുതൽ സെപ്റ്റംബർ വരെ 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുകൾ തോറും സെൻസസ് പ്രവർത്തനം നടത്തും. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം. വീടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കി വീടുതോറുമുള്ള സെൻസസ് നടത്തും. കെട്ടിടങ്ങളും വീടുകളും രേഖപ്പെടുത്തുന്നതിനൊപ്പം ജനവാസ കേന്ദ്രങ്ങളുടെ നിലവിലെ സ്ഥിതിയും പാർപ്പിടക്കുറവും വിലയിരുത്തും. അതിനു പുറമെ കുടുംബങ്ങളുടെ ആസ്തികളും ലഭ്യമായ സൗകര്യങ്ങളും സംബന്ധിച്ച പ്രധാന വിവരങ്ങളും ശേഖരിക്കും. 2-ാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പാണ്. ഇതിന്റെ ഫീൽഡ് വർക്ക് 2027 February-March രാജ്യമൊട്ടാകെ നടത്തും. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള മറ്റ് മേഖലകളിലേക്കാണ് ഈ തീയതി ബാധകമാകുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കിലും ജമ്മുകാശ്മീരിലും കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലും 2-ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. ഈ ഘട്ടത്തിൽ ഓരോ പൌരനെയും വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്ത് അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. കണക്കെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ജാതി സെൻസസ് നടത്തും. വീടുകളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 April സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം വീടിന്റെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരവും നൽകുന്നു. സെൻസസ് ഒരു സർക്കാർ കടമ മാത്രമല്ല, എല്ലാ പൌരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. സെൻസസ് പ്രക്രിയയിൽ സജീവമായി പങ്കുചേരുകയും സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിവരശേഖരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന നിലയിൽ ഈ സെൻസസ് ശ്രദ്ധേയമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൌരന്മാർക്കും അവരുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് സമയം ലാഭിക്കാനും കൃത്യമായ വിവരങ്ങൾ നൽകാനും വേഗത്തിലുള്ള ഡേറ്റ പ്രോസസ്സിംഗിനും സഹായിക്കും. സെൽഫ് എന്യൂമറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും എന്യൂമറേറ്റർമാർ വീട്ടിലെത്തും. പോർട്ടലിൽ നൽകിയ വിവരങ്ങൾ ആവശ്യമെങ്കിൽ അപ്പോൾ തിരുത്താം. മൊബൈൽ നമ്പർ വഴിയും മറ്റുമുള്ള വെരിഫിക്കേഷനോ സാക്ഷ്യപ്പെടുത്തലോ ഇതിലില്ല. ഇതിനു പുറമെ 2 ഘട്ടങ്ങളിലും സ്വയം രേഖപ്പെടുത്തലിനായി ഓൺലൈൻ വ്യവസ്ഥയും ഉണ്ടായിരിക്കും. ഇതിൽ പ്രാദേശിക ഭാഷകളിലും വിവരം നൽകാം. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാകും. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ June 16 to 30 നടക്കും. ഇതിൽ സ്വന്തം വിവരങ്ങൾ ഓൺലൈനായി നൽകാം. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ SE.census.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. സ്വയം രേഖപ്പെടുത്തുന്നതിനായി താൽപ്പര്യമുള്ള പൌരന്മാർക്ക് മൊബൈൽ നമ്പറും മറ്റ് അടിസ്ഥാന വിവരങ്ങളും ഉപയോഗിച്ച്

പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവരുടെ സൗകര്യമനുസരിച്ച് സെൻസസ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് പൂർത്തിയാക്കാൻ കഴിയും. വീട്ടിലെ ഏതംഗത്തിനും സ്വയം കണക്കെടുപ്പ് നടത്തി വീട്ടുവിവരങ്ങൾ നൽകാവുന്നതാണ്. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ വിജയകരമായി നൽകിക്കഴിഞ്ഞാൽ സെൽഫ് എന്യൂമറേഷൻ ഐ ഡി ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ഐ ഡി കൈമാറിയാൽ മതിയാകും. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ജൂൺ 30-നകം വിവരങ്ങൾ സമർപ്പിക്കാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. വ്യക്തിവിവരങ്ങളും വീട്ടുവിവരങ്ങളുമാണ് ശേഖരിക്കുക. കെട്ടിട വിവരം, ഗൃഹോപകരണം, ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ വിവരം തുടങ്ങി 33 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. ലക്ഷദ്വീപിൽ ഏപ്രിൽ 16 ആരംഭിച്ച വീടുകളുടെ സെൻസസ് മെയ് 15 വരെ തുടരും. വ്യക്തികൾക്ക് സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാനുള്ള അവസരമാണിത്. സെൻസസിനായി നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ രഹസ്യമായിരിക്കും. ഒഴിവാക്കാനാവാത്ത വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ വേണ്ടി വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാണ്. ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾ പോർട്ടൽ വഴി ഇതിനകം ഈ സൌകര്യം ഉപയോഗിച്ചതായി സെൻസസ് അധികൃതർ അറിയിച്ചു. സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലാക്കുന്നതിൽ ഇതൊരു പ്രധാന നേട്ടമാണ്. ഇത് കൂടുതൽ സൌകര്യവും എളുപ്പവുമായതിനാൽ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. 150 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഭാരത സെൻസസ്. 1872 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തിയത്. എന്നാൽ അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടന്നു. 1881 ആദ്യമായി രാജ്യമൊട്ടാകെ ഒരേ സമയത്ത് സെൻസസ് നടത്തി. അതിനുശേഷം 2011 വരെ ഓരോ 10 വർഷത്തിലൊരിക്കൽ സെൻസസ് നടത്തിക്കൊണ്ടിരുന്നു. 2021 നടക്കേണ്ട സെൻസസ് കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. സെൻസസ് പരമ്പരയിലെ 16-ാമത്തെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തേതുമാണ് 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. വേഗത, കൃത്യത, സുതാര്യത എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ ഡിജിറ്റൈസേഷൻ സ്വാഗതാർഹവും അനിവാര്യവുമായ മാറ്റമാണ്. തൊഴിൽ, നഗരവൽക്കരണം, ആരോഗ്യ സംവിധാനങ്ങൾ, സാമൂഹിക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്ക് ദിശാനിർണയം ചെയ്യാൻ സഹായിക്കുന്ന പുതുക്കിയതും ഒഴിവാക്കാനാവാത്തതുമായ ഡേറ്റ നൽകുന്നതിനാൽ ഈ സെൻസസ് അതീവ പ്രാധാന്യമുള്ളതാണ്. 1931 ശേഷം ആദ്യമായി ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയതിനാലും ആദ്യമായി ഡിജിറ്റൽ രീതിയിലായതിനാലും 2027 സെൻസസ് ചരിത്രപരമാണ്. അടിസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിനപ്പുറം സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങൾ പകർത്തുന്നതിലേക്ക് സെൻസസ് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ മാറിവരുന്ന വികസന മുൻഗണനകളെയും വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തമുള്ള വിപുലമായ യുവജനതയുടെ ആഗ്രഹങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കും. ജനസംഖ്യയുടെ ഘടനയും സവിശേഷതകളും പൊതുവെ പഠനാർഹമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാക്ഷരതയും വിദ്യാഭ്യാസവും പാർപ്പിടവും ഗാർഹിക സൗകര്യങ്ങളും നഗരവൽക്കരണം, ജനസംഖ്യാ നിരക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷയും മതവും സാമൂഹികവും സാംസ്കാരികവും ജനസംഖ്യാപരവുമായ വിവരങ്ങൾക്കുള്ള ഏറ്റവും വിശ്വസനീയമായ ഉറവിടമാണ് ഇന്ത്യ സെൻസസ്. അതുകൊണ്ട് തന്നെ എന്യൂമറേറ്റർമാർ വെറും വിവരശേഖരണത്തിൽ മാത്രം ഒതുങ്ങുന്നവരല്ല, അവർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറുന്നു. സെൻസസ് ജനസംഖ്യയുടെ ഒരു തൽക്ഷണ ചിത്രമെന്നതിലുപരി ഭാവിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കാൻ സഹായിക്കുന്ന തന്ത്രപരമായ ഉപാധിയായും രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പ്രായം കൂടുന്ന സമൂഹത്തിനും ആരോഗ്യ സംരക്ഷണം, പരിചരണം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ആവശ്യങ്ങൾക്കും ഇത് ഏറെ പ്രധാനമാണ്. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാ ഘടനയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന രേഖയാണ് നമ്മുടെ സെൻസസ്. കാര്യക്ഷമവും ഫലപ്രദവുമായ പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഇത് നിയമനിർമ്മാണത്തിനും അടിസ്ഥാന ഘടന മുതലുള്ള വികസന പദ്ധതികൾക്കും വിശ്വസനീയമായ ഡേറ്റ നൽകുന്നു. സാമ്പത്തിക ആസൂത്രണത്തിനും തൊഴിൽ സൃഷ്ടിക്കും സെൻസസ് ഡേറ്റ സഹായകരമാണ്. മാറിവരുന്ന ജനസംഖ്യാ പ്രവണതകൾ, നഗരവൽക്കരണം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ സെൻസസ് സുതാര്യവും വസ്തുനിഷ്ഠവുമായി മാറും. കൃത്യമായ വിവരശേഖരണവും വിശകലനവും ഭാവി നയരൂപീകരണത്തിന് ശക്തമായ അടിത്തറയാകും. അതിലൂടെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗവും സന്തുലിതമായ വികസനവും ഉറപ്പാക്കാൻ കഴിയും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: വയലും വേടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
2: മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം നാം അകാരണമായി എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കാവാം. അതേസമയം ശത്രുതയിൽ നിന്ന് സമാധാനത്തിലേക്ക് സഞ്ചരിക്കാൻ ഒരു പുഞ്ചിരി മതി. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ജൈവ കർഷകയായ ശ്രീജ MSമായി അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തെങ്ങോലയിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഏതിനം മണ്ണിരയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജീവിത വേഗം കൂടുമ്പോൾ ആ വേഗത്തിനൊത്ത് സഞ്ചരിക്കേണ്ടി വരുന്ന നമുക്ക് പല നല്ല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. പലതും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഉപഭോഗ സംസ്കാരം കൂടി വന്നതോടെ ഉൽപ്പാദിപ്പിച്ചു കഴിക്കാനുള്ള ആഗ്രഹം നമുക്ക് നഷ്ടമായി. ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന സാധനം വീട്ടുവാതിൽക്കൽ എത്തുന്ന കാലത്ത് ഉൽപ്പാദിപ്പിച്ചു കഴിക്കുക എന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. പ്രത്യേകിച്ച് നഗരങ്ങളുടെ തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൃഷി ചെയ്തോ തേനീച്ച വളർത്തിയോ ഒക്കെ ഒഴിവ് സമയം ചിലവഴിക്കുന്നു എന്നത് ആലോചിക്കാനാവാത്ത കാര്യമാണ്. ഈ സന്ദർഭത്തിലാണ് തിരുവനന്തപുരം വഴയില സ്വദേശിയായ ശ്രീമതി ശ്രീജ MS മാതൃകയാകുന്നത്. ഗവൺമെന്റ് ജോലിയുടെ തിരക്കുകൾക്കിടയിൽ വൈവിധ്യമാർന്ന കൃഷിക്ക് വേണ്ടി തന്റെ ഒഴിവ് സമയം ചിലവഴിക്കുന്ന ശ്രീജ ടെറസിലും പറമ്പിലും കൃഷി ചെയ്യുക മാത്രമല്ല, തേനീച്ചയും മത്സ്യവും വളർത്തുന്നുമുണ്ട്. കൃഷിയെ തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ശ്രീജ കൃഷി മൂലം തനിക്ക് കിട്ടിയ സന്തോഷങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു. ഷിബു ജോർജ് ആണ് ശ്രീമതി ശ്രീജ MSമായി സംസാരിക്കുന്നത്.
3: ശ്രീജ മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു സർ.
3: താങ്കൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്, ടെറസ് ഫാമിംഗ് മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തു വരുന്നത്?
4: ഞാൻ 1996 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് സാറ് കൊണ്ടുവരുന്ന കറികളുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് എവിടെ നിന്നാണ് പച്ചക്കറികളൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ വാങ്ങുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിലിതെല്ലാം വളർത്തിയെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഇതെങ്ങനെ, അതിനുള്ള സ്ഥലമുണ്ടോ സാറിന്? 5 സെൻറ് സ്ഥലമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ സാറ് പറഞ്ഞു, ടെറസിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അതിശയമായി, എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായി. പിന്നെ സാറ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. സാറ് വിത്തും തൈകളൊക്കെ കൊണ്ടു തന്നു.
3: അപ്പോഴേ മട്ടുപ്പാവിൽ ചെയ്യാൻ തുടങ്ങിയോ?
4: അപ്പോഴും മട്ടുപ്പാവ്, എനിക്ക് മട്ടുപ്പാവ് ഇല്ലായിരുന്നു. അപ്പോൾ മുറ്റത്താണ് ഞാൻ കവറുകളിലും പ്ലാസ്റ്റിക് ചാക്കിലും ഒക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വീട് വെച്ചു, 2000 ടെറസിലേക്ക് മാറി. സത്യം പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ടെറസ് വീട് വേണമെന്നുള്ള ആഗ്രഹം വന്നത്.
3: അപ്പോൾ ഈ വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ പച്ചക്കറി മാത്രമായിരുന്നു ചെയ്തത് ആദ്യമൊക്കെ?
4: പച്ചക്കറി മാത്രമാണ് ചെയ്തത്. സാറ് കൊണ്ടുവന്ന വിത്തുകളും സാറ് പറഞ്ഞെന്ന അറിവും മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ
3: എന്തെങ്കിലും പ്രശ്നം ആദ്യമൊക്കെ നേരിട്ട്?
4: ആദ്യമൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കാരണം വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശുവിൻ്റെ തൊഴുത്ത് കുറച്ച് പൊക്കത്തിലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പശുവിൻ്റെ മൂത്രം വന്ന് വീണ് തെറിച്ച് വീഴുന്നത് ഈ ചെടികളിലേക്കായിരുന്നു. അതൊരു കാരണമാവാം, എല്ലാം നല്ല വിളവ് കിട്ടി. അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ കാരണം.
3: ഗവൺമെന്റ് സർവന്റ് ആയിരുന്നല്ലോ താങ്കൾ. അപ്പോൾ ഈ സർവീസും ഈ പച്ചക്കറി കൃഷി ഇതെല്ലാം കൊണ്ടുപോയി ഒന്നിച്ച്?
4: എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ രാവിലെ വിളവെടുക്കാൻ വേണ്ടി മാത്രമേ ടെറസിൽ കയറുള്ളൂ. എടുത്തുകൊണ്ട് വന്ന് കറികൾ വെച്ച് മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ ഓഫീസിൽ പോയി, വൈകുന്നേരം വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പഠിക്കാൻ ഇരുത്തിയതിന് ശേഷം അവർ രണ്ടുപേരും തനിയെ പഠിച്ചോളൂ, അങ്ങനെ ആക്കിയെടുത്തു ഞാൻ. എന്നിട്ട് ഒരു 7-7:30 ആകുമ്പം ടെറസിലേക്ക് കയറും. പിന്നെ 9, 9:30, 11 മണി വരെ നിന്ന സമയങ്ങളും ഉണ്ടായി.

0: ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്. 30 വർഷം കൊണ്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, വീട്ടുവളപ്പിലും ഇപ്പം മട്ടുപാവിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ടോട്ടൽ എത്ര ബാഗ്സൊക്കെ കാണും?
0: ഇപ്പോൾ ഒരു 1600 ഗ്രോ ബാഗ് ടെറസിലുണ്ട്. പിന്നെ ഇപ്പം ഒരു 5 സെന്റ് സ്ഥലവും കൂടെ വൃത്തിയാക്കിയെടുത്ത് അവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്രോ ബാഗ് ഇപ്പോൾ താഴേക്ക് മാറ്റി.
1: എല്ലാം പച്ചക്കറിയാണോ അതോ മറ്റ് കൃഷിയോ ഉണ്ടോ?
0: പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്,
1: രണ്ടുമുണ്ട്.
0: ഫ്രൂട്ട് പ്ലാന്റ്സിൽ ചാമ്പ പലവിധമുണ്ട്, സപ്പോട്ട, പേര പലവിധമുണ്ട്, മാവ്, പ്ലാവ്, നാരകം പല ടൈപ്പുണ്ട്.
1: ഈ പല ടൈപ്പ് എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ പോയി തിരഞ്ഞു കൊണ്ടുവരുവോ അതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുവോ, എങ്ങനെയാണ്?
0: നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ ഓരോ ഇതിനൊക്കെ ഓരോ കായ്ക്കും ഓരോ വ്യത്യാസമല്ലേ, ടേസ്റ്റ് വ്യത്യാസമാണ്. അത് അന്വേഷിച്ച് വാങ്ങും. പിന്നെ കൃഷിഭവനിൽ നിന്ന് കുറേ തൈകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടി, അങ്ങനെ ഒരു 10 തൈകൾ ഇപ്രാവശ്യം കിട്ടി. ഇതിന് മുന്നേയൊക്കെ ഓരോ നഴ്സറി പോയി വാങ്ങും.
1: ഫലവൃക്ഷങ്ങൾ നമ്മൾ നടുമ്പോൾ അതെന്തായാലും കുറേ വർഷം കഴിഞ്ഞല്ലേ കാതരുത്തുള്ളൂ. അപ്പോൾ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ അത് നല്ലതാവുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു ആശങ്ക എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ?
0: ഇല്ല, ഇതെല്ലാം ഹൈബ്രിഡ് തൈകളാണ് വാങ്ങുന്നത്. ഇത് ലെയർ ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള തൈകളാണ്. അപ്പോൾ അത് 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. റംബൂട്ടാനൊക്കെ 3ാമത്തെ വർഷം നിറയെ കായ്ച്ചു.
1: വീട്ടുവളപ്പിൽ മറ്റ് നാടൻ
0: ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. പ്ലാവ്, വരിക്ക പ്ലാവിന് പല ടൈപ്പ്, മാവ്, ശീമപ്ലാവ്, സീതപ്പഴം, പലതരം വാഴകളെല്ലാം വേറെ പറമ്പിലുണ്ട്.
1: ഇതെല്ലാം സ്വന്തം മാനേജ് ചെയ്യുമോ അതിനു വേണ്ടി?
0: പറമ്പിലുള്ള എല്ലാം ഹസ്ബൻഡ്, ടെറസിലുള്ള എല്ലാം ഞാൻ.
1: അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് ഈ മട്ടുപാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷിയുടെ താങ്കളുടെ എക്സ്പീരിയൻസ് കുറച്ച് സംസാരിക്കാം. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെ അടുത്ത് ഈ കാര്യം ചോദിക്കാറുണ്ട്, ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് പറഞ്ഞാൽ അതിലായിരിക്കും നമ്മുടെ വിജയത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ താങ്കളുടെ രീതി എന്തുവാണ്?
0: ഞാൻ ചെയ്യുന്നത് വീടിന് ചുറ്റുമുള്ള കരിയിലകള്, കളസസ്യങ്ങള്, പറമ്പിലുള്ള കരിയിലകള്, കളസസ്യങ്ങള്, പിന്നെ റോഡിലുള്ള, വീടിന് ചുറ്റും രണ്ട് സ്ഥലത്ത് റോഡുണ്ട്, ആ റോഡിലുള്ള കളകളും ഈ കരിയിലകളും എല്ലാം കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് മണ്ണും കരിയിലായിട്ട് ലെയറായിട്ടിടും. വളങ്ങളും കൂടെ ചേർത്ത് കോഴിവെള്ളം, ആട്ടുംകാഷ്ടം, ചാണകം ഇതെല്ലാം കൂടെ ചേർത്ത് ലെയറായിട്ട് ഇട്ടിട്ട് ചണച്ചാക്ക് വെച്ചോ. 10 ലെയർ ഇടുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് വരും. ഇത് 2 മാസം ഇങ്ങനെ സൂക്ഷിക്കും.
1: ഓല,
0: അതിൻ്റെ മേലെ ചണച്ചാക്ക് കൂടാ, ഇല്ലെങ്കിൽ നമ്മൾ ഓലയിടും. ഓല ഇട്ടിട്ട് നനച്ചു കൊടുക്കണം. അതായത് ചാണകവെള്ളമോ ഗോമൂത്രമോ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ചില ദിവസങ്ങളിൽ കഞ്ഞിവെള്ളം ശർക്കര ഇട്ട് വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിലൊഴിച്ചു കൊടുക്കും. ഈ ഈർപ്പം നിൽക്കണം. ഈർപ്പം നിന്നാലേ മൈക്രോ ഓർഗാനിസംസ് വളരുള്ളൂ, ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പം 2 മാസം കറക്റ്റ് ഡേറ്റ് എഴുതി വെക്കും, എന്നിട്ട് 2 മാസം ഇട്ടേക്കും. അത് നല്ല വളമായിട്ട് മാറും.
1: നല്ലൊരു കരി,
0: ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു സ്പോഞ്ചി സബ്സ്റ്റൻസ് ആയിട്ട് വരും അത്.
1: ശ്രീജാ മേഡം, ഇത് ആക്ച്വലി എല്ലാവരും പറയാറുണ്ട്, പക്ഷേ സാധാരണയായ ഒരു ആള് ശ്രമിക്കുമ്പോൾ ഇതേമാതിരി കറുത്ത പൗഡറായിട്ട് അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ട് കിട്ടാറില്ല.
0: അത് എന്ന് പറഞ്ഞാൽ 2 മാസം നമ്മൾ ഇടണം. അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം ആഡ് ചെയ്ത് കൊടുക്കണം. പച്ച ചാണകം വെള്ളം തളിച്ചു കൊടുക്കണം, പിന്നെ ഗോമൂത്രം തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല വെയിലോ മഴയോ കൊള്ളാതെ ഇതിനെ സംരക്ഷിക്കണം. അപ്പെങ്കിലും മൈക്രോ ഓർഗാനിസം വളർന്ന് ഇത് നല്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ, നല്ല കറുത്തിട്ട്. ഈ വളവും കൂടി ഇടണം, കോഴിവളം, ചാണകപ്പൊടി ഇതെല്ലാം ഇടുകയാണ്.
1: അപ്പൊ നല്ല
0: ലെയർ ആയിട്ട് ഇടുമ്പോൾ ഇത് താന്ന് വരും. ഇത് കമ്പോസ്റ്റ് ആകുമ്പോൾ ഈ ഇത്രയും ഹൈറ്റൊന്നും കാണത്തില്ല. അതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടാണ് ഗ്രോ ബാഗുകളിൽ നിറച്ചിട്ട് വീണ്ടും അതിൽ ഡോളോമൈറ്റ്, വീണ്ടും വളങ്ങളും എല്ലാം ആഡ് ചെയ്യണം.
1: ഡോളോമൈറ്റ് നമ്മുടെ ഒരു പുളിപ്പ് മാറ്റാൻ,
0: പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പച്ചക്കക്കയോ ഡോളോമൈറ്റോ. അതിൽ വീണ്ടും നമ്മൾ ഫിഷ് വളം ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും കരിയില സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, പിന്നെ കോഴിവളം സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, ഇത് ഒരുമിച്ച് എനിക്ക് കമ്പോസ്റ്റ് ആയി വരും.
1: കിട്ടുന്ന എല്ലാം ഈ പറഞ്ഞമാതിരി
0: ലെയറായിട്ട് ഇടും,
1: അതിന്റെ മേളിൽ മണ്ണിടും, പിന്നെ കിട്ടുന്ന വളം, കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം, ചാണകം ഉണ്ടെങ്കിൽ
0: അതെ ഇടും. എല്ലാ ജീവികളുടെ അവശിഷ്ടങ്ങളും ഇടാം, എല്ലാ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഇടാം. വൈവിധ്യമാർന്ന കളകള്, അത് രവീന്ദ്രസാറിൻ്റെ അടുത്ത് പഠിച്ചതാണ്. കയ്പുള്ളത്, പുളിപ്പുള്ളത്, കറയുള്ളത്, അങ്ങനെയുള്ള സസ്യങ്ങളുടെ കളകൾ ഇതിലിടാം. അത് വെള്ളത്തിലിട്ടും നമുക്ക് ഉപയോഗിക്കാം.
1: അപ്പൊ ഇങ്ങനെ നല്ലതായിട്ടൊരു കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും.
0: കമ്പോസ്റ്റ് ആയിട്ട് അത് 2 മാസം 60 ദിവസം എടുക്കും. അതിനോടൊപ്പം തന്നെ ഫിഷ് വേസ്റ്റ് കളക്ട് ചെയ്ത്
1: ഇതിന്റെ കൂടെ ഇടുക,
0: കൂടെയല്ല, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതെടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. ലാസ്റ്റ് ചെടി നടുന്നതിന് മുമ്പ് ഒരു മിക്സിംഗ് ഉണ്ട്.
1: ഫിഷ് വേസ്റ്റ് എങ്ങനെ, ഫിഷ് അമിനോ ഉണ്ടാക്കുവോ? അത്
0: ഫിഷ് അമിനോ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി വേണം, അത് കുറച്ചും ഉണ്ടാക്കും. ഫിഷ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ചാരത്തിൽ മിക്സ് ചെയ്ത് അത് ബക്കറ്റിൽ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് വെച്ച് അതും 2 മാസം വേണം. അപ്പൊ ഈ മണ്ണിനോടൊപ്പം തന്നെ 2 മാസം കൊണ്ട് ഫിഷ് വേസ്റ്റും വളമായി വരും. ഫിഷ് വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുകയും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പറമ്പ് ക്ലീനാവും, നമ്മുടെ വീടിന് ചുറ്റും ക്ലീനാവും. ഓരോ വീട്ടുകാരും അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്നാലോചിച്ചോ സാറ്.
1: ശരിയാണ്.
0: ഞാൻ ഓരോ മാസവും ഇതിങ്ങനെ കളക്ട് ചെയ്യും. ആരെങ്കിലും നിർത്തി എല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി വച്ചേക്കും. ഒരു ചാക്ക് വേണം ഒരു ലെയർ ഇടാൻ. അതും അളവ് നോക്കി വെച്ചിട്ടുണ്ട്.
1: ഇതെല്ലാം കൃത്യമായിട്ട്,
0: കൃത്യമായിട്ട് അളവുണ്ട്. കാരണം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ കരിയിലെ ഇതും ഇട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ലെയറായിട്ട്.
1: ഓക്കെ. അപ്പൊ ഇങ്ങനെ കമ്പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫിഷിന്റെയും അതേമാതിരി കമ്പോസ്റ്റിംഗ് ചെയ്ത് ഇത് രണ്ടും മിക്സ് ചെയ്യും. പിന്നെ ഡോളോമൈറ്റ് ഇടും.
0: ഡോളോമൈറ്റ് അല്ലെങ്കിൽ പച്ചക്കക്ക, കാരണം കുമ്മായ ഇതിലിടാൻ പറ്റില്ല. ഇതിൽ മൈക്രോ ഓർഗാനിസം ധാരാളം ഉണ്ട്, മണ്ണിരയും ധാരാളം കാണും. കുമ്മായ ഇടുമ്പോൾ ഇതെല്ലാം ചത്തുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ണിൽ ഡോളോമൈറ്റോ പച്ചക്കക്കയോ ഇടാൻ പറ്റുള്ളൂ. പി എച്ച് കറക്റ്റ് ചെയ്യണം.
1: അപ്പൊ അത് ഒരു 10-15 ദിവസം അതും അങ്ങനെ മിക്സ് ചെയ്ത്,
0: അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 7 ദിവസം വയ്ക്കും.
1: 7 ദിവസം
0: അത് കഴിഞ്ഞിട്ട് തൈ നടാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇത് 2 മാസം ഇടുമ്പോൾ തന്നെ 1 മാസം കഴിയുമ്പം വിത്ത് പാകി വയ്ക്കും. അപ്പൊ 1 മാസം കൊണ്ട് വിത്തും വളർന്നു വരും.
1: ഇതെല്ലാം ഒരു
0: പ്ലാനിങ്ങിൽ ഈ പ്രോസസ്സിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ നമുക്ക് എല്ലായ്പ്പോഴും നടാൻ പറ്റുള്ളൂ.
1: തൈകളൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ വിത്ത് പുറത്തുനിന്ന് വാങ്ങുമോ അതോ നിങ്ങളുടെ കൂട്ടായ്മ വല്ലതും ഉണ്ടോ, തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമോ, എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഹോപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ. അവർ ഫ്രീ ആയിട്ട് ഒരുപാട് വിത്ത് തരും,
1: തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
0: തരും. ഗ്രൂപ്പുകൾ വഴി വിതരണം ചെയ്യും. അവർക്ക് വിത്ത് വരുമ്പോൾ കവർ അയക്കാൻ പറയും. അങ്ങനെ നമ്മൾ കവർ അയക്കാൻ നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ അയച്ചു തരും. കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടും, വിത്ത് കിട്ടും. അത് കുറച്ചേ കിട്ടുള്ളൂ. നമുക്ക് ഒരു 500-600 ഗ്രോ ബാഗിലത്തേക്കൊന്നും കൃഷിഭവനിൽ നിന്ന് അത്രയും കിട്ടൂല, എല്ലാവർക്കും കൊടുക്കണ്ടേ അവർക്ക്. അപ്പോൾ ഇങ്ങനെ വിത്തുകൾ ധാരാളം കിട്ടും. പിന്നെ നല്ല വിത്തുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ വിത്തുകൾ വാങ്ങുകയും ചെയ്യും.
1: നാടനാണെങ്കിൽ നമ്മൾ തന്നെ ശേഖരിച്ച് വെക്കുമോ?
0: അതെ, വിത്ത് വയ്ക്കും. വിത്ത് നാടൻ വിത്തുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ അടുത്ത തലമുറ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഹൈബ്രിഡിന് അത് പറ്റത്തില്ല, ഒരു വിളവ് കൊണ്ടങ്ങ് നിൽക്കും. അപ്പം നാടൻ വിത്തുകൾ ശേഖരിക്കുന്നതിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. അതുപോലെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വിത്തുകൾ എങ്ങനെയാണ് വിളവ് തരുന്ന, അതേപോലെ ഇതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ജൈവ കർഷകനെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ്. സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും, അതുവരെ നമ്മുടെ കാർഷിക അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഒരാൾക്കൊരു വിത്ത് കൊടുത്താൽ ഇതെങ്ങനെ നടണം, എന്ത് ചെയ്യണം, എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും. ചിലരതങ്ങ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവും.
1: പച്ചക്കറിയിൽ എല്ലാ ഇനങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടോ?
0: എല്ലാ ഇനങ്ങളും ഉണ്ട്, കിട്ടുന്ന വിത്തുകളെല്ലാം ചെയ്യും.
1: പച്ചമുളക് വഴുതന
0: പല ടൈപ്പ്, പച്ചമുളക്, തക്കാളി, വെണ്ട, പിന്നെ പടവലം, പാവല്, കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെയുള്ള ഇലക്കറികളെല്ലാം ചെയ്യും. എല്ലാം ചെയ്യാറുണ്ട്. സ്ട്രോബെറി ധാരാളം ഉണ്ടാവും.
1: സ്ട്രോബെറി
0: ഒക്കെ നിറയെ കഴിക്കും.
1: അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? നമ്മള്
0: അതാണ് ആ ടേസ്റ്റ് ആണ് എന്നെ കൃഷിയിലേക്ക് ഇറക്കിയത്. നല്ല ടേസ്റ്റാണ്.
1: അല്ല, സ്ട്രോബെറിക്ക് വേണ്ടി സ്ട്രോബെറി കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണോ?
0: ആണ്, പ്രത്യേക ടേസ്റ്റാണ് സ്ട്രോബെറി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ട്രോബെറി അല്ല. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് 10-40 ചോടുണ്ട്. അതും കടയിൽ നിന്ന് വാങ്ങുന്നവര് എനിക്ക് ഈ ഫ്രൂട്ട് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കഴിച്ചു നോക്കണം.
1: ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിലാണ് വെച്ചിരിക്കുന്നത്?
0: ടെറസിലുണ്ട്, തറയിലുണ്ട്.
1: നല്ല വെയില് വേണം.
0: നല്ല വെയില് വേണം. നിറയെ പൂത്തും ഇപ്പോൾ പഴുത്തു തുടങ്ങി.
1: അപ്പൊ ഇതൊക്കെ ഇത്രയും ചെയ്യുമ്പോൾ മിച്ചം വരാറുണ്ട്?
0: ഓ, ഈ 1 വർഷമായിട്ട് കുറച്ച് മിച്ചം വരാറുണ്ട്. പണ്ട് അങ്ങനെ അത്രയും മിച്ചം വരുന്നതിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉപയോഗിക്കും. ഇപ്പോൾ ഗാന്ധി സ്മാരക നിധിയിലൊരു വിപണിയുണ്ട്, അവിടെ കൊണ്ടുപോകും. പിന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ അയൽവാസികൾക്കും കൂടെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. കുറച്ച് പേരാ ചേർത്ത് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലിടുമ്പോൾ അപ്പോഴും തന്നെ അത് പോവും. ചീരയൊക്കെ ഇപ്പം KVK എന്ന ഒരു ചീര വിത്ത് തന്നിരുന്നു, അതെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചീര. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്.
1: വൈകാവരായിട്ട്
0: ഒരു 5 മാസം ആയപ്പോൾ 5 പ്രാവശ്യം വിളവെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി. അപ്പൊ ഇനി അതിന്റെ വിത്ത് ശേഖരിക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം.
1: അപ്പൊ ഈ ചീരയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഒത്തിരി ഇലതീനി പുഴുകളൊക്കെ ഒത്തിരി വരാറുണ്ടല്ലോ?
0: അത് ഒരു ജീവി, ഒരു കീടമാകുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വംശവർദ്ധന ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ അതിനെ അനുവദിക്കരുത്. നമ്മൾ ചെടി നട്ട് 2-3 ഇല വരുമ്പോൾ തന്നെ നമ്മൾ നിരന്തരം നിരീക്ഷിക്കണം. ഒരു കീടത്തിനെയും വരാൻ സമ്മതിക്കരുത്, അകറ്റി നിർത്തണം. അതിനാണ് നമ്മുടെ രവീന്ദ്ര സാറ് പറഞ്ഞതുപോലെ പച്ചിലകള്, കറയുള്ളത്, കയ്പുള്ളത്, അങ്ങനെയുള്ള പച്ചിലകൾ വെള്ളത്തിയിട്ട്, ശീമക്കൊന്നയില പോലെയുള്ളതൊക്കെ വെള്ളത്തിയിട്ട് ആ വെള്ളം കൂടി ഈ 4 ഇല പരുവം വരുമ്പോഴേ തളിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കീടവും അടുക്കൂല.
1: അങ്ങനെ ചെയ്യാറുണ്ട്,
0: അങ്ങനെയാണ് ചെയ്യുന്നത്.
1: ഇപ്പം നമ്മുടെ രവീന്ദ്രൻ സാറ് നടത്തുന്ന ക്ലാസ് താങ്കൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്?
0: അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ വർഷം.
1: ഓൾമോസ്റ്റ് ഒരു 30 വർഷം കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കത്തില്ല.
0: സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്റെ ഒരു കൃഷിയുടെ സെക്കൻഡ്

0: വളകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കയ്പുള്ളതും കറയുള്ളതും ആട് തൊടാത്ത ഇലകളാണ് കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിലെ കീടങ്ങളും പോവും, അതുവഴി ചെടിക്ക് നല്ല ഹെൽത്തി ആവും. അപ്പം ഈ തണ്ടുതുരപ്പനൊക്കെ വരുന്നത് കാൽസ്യം കുറവുള്ളതുകൊണ്ടാണ്. പി എച്ച് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അത് ശ്രദ്ധിച്ച്
1: വളർച്ച കിട്ടിയാൽ
0: നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റിനെ കീടങ്ങൾ വരില്ല.
1: ഷീജ മാഡം, താങ്കൾ ഈ എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്, സീസണലി ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സോട്ടിക് പച്ചക്കറികളും ഉണ്ടല്ലോ, ലെറ്റ്യൂസ് ഉണ്ട്, അങ്ങനത്തെ
0: ചെയ്യാറുണ്ട്. കെയില്, ലെറ്റ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. സുക്കിനി അങ്ങനെയുള്ള,
1: പിന്നെ ഈ ട്രൈക്കോഡർമ, സുഡോമോനാസ്, ഇങ്ങനത്തെ
0: ജൈവ
1: ബാക്ടീരിയ ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ?
0: ഉണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണാസ് നമ്മളൊരു 15 ദിവസം കൂടുമ്പം സ്പ്രേ, ഇപ്പം ചീരയ്ക്ക് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ചെടികൾക്കും അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ബാക്ടീരിയ ഫംഗസോ ഉണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് സ്യൂഡോമോണാസ് നല്ലതാണ്. പിന്നെ ബിവേറിയ ചാഴി പോലുള്ള കീടങ്ങൾക്ക് നല്ലതാണ്. അത് ഇതിൻ്റെ ദേഹത്ത് ഒരു പാരസൈറ്റ് പോലെ പറ്റിയിരുന്ന് അതിനെ കൊല്ലും. ബിവേറിയം നല്ലതാണ്. സ്യൂഡോമോണാസും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
1: കെണികൾ ഉപയോഗിക്കാറുണ്ട്,
0: കെണികൾ മഞ്ഞക്കെണി ഉപയോഗിക്കാറുണ്ട്, കായിച്ചക്കെണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
1: അപ്പൊ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, നമ്മുടെ തേനീച്ച കൂടുവെല്ലാം വെച്ചിട്ടുണ്ട്.
0: തേനീച്ച
1: എത്ര ഉണ്ട്?
0: 3 കൂടുണ്ട്.
1: ഇതിനു വേണ്ടിയും പരിശീലനം
0: ഉണ്ട്. കെ വി കെയില് 1 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് പോയി പഠിച്ചു. തേനീച്ച വെച്ചു, 3-4 കിലോ തേൻ കിട്ടി, അത് സെയിൽ ചെയ്തു.
1: അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഫിഷ് ഉണ്ട്,
1: ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഫിഷും ഉണ്ട്,
0: ഫിഷുണ്ട്.
1: വലിയ കുളമാണോ?
0: 2 വലിയ സിമെന്റ് ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അത് രണ്ടിലും ഫിഷുണ്ട്. പണ്ട് പോലെ സിമെന്റ് ടാങ്ക് ഉണ്ട്, ഒരു 10-15 വർഷം മുമ്പേ ഉണ്ട്. ആസാം വാള എന്നുള്ള അതൊക്കെ നല്ലതായിട്ട് വളരും.
1: എങ്ങനെ പരിപാലിക്കുന്നത്?
0: അതിൽ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുക, പി എച്ച് കറക്റ്റ് ചെയ്യുക, വെള്ളത്തിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം. രാവിലെയും വൈകുന്നേരം കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇലകളൊക്കെ, ചേമ്പല, പപ്പായ ഇല, ഇതൊക്കെ ഇവര് കഴിക്കും.
1: അപ്പൊ അതൊക്കെ ഇടുമ്പോൾ വെള്ളം
0: ഞാൻ അക്വാപോണിക്സ് വെച്ചിട്ടുണ്ട്. കോഴിയുണ്ട്, കോഴിക്ക് വേണ്ട കുടങ്ങല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അക്വാപോണിക്സിന്റെ ഈ ബെഡിലാണ് വെച്ചേക്കുന്നത്.
1: ശ്രീജ മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ജൈവ കർഷകയായ ശ്രീമതി ശ്രീജ എം എസ് എമ്മായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീമതി ശ്രീജ എം എസിന്റെ ഫോൺ നമ്പർ 9497-68-86-24.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: നമ്മുടെ ആഹാരക്രമത്തിൽ വെളുത്തുള്ളിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഔഷധഗുണമേറെയുള്ള വെളുത്തുള്ളി കേരളീയരുടെ പല ഭക്ഷണങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ്. ആഹാരത്തിലെ വിഷാംശങ്ങളെ അകറ്റുവാനും മനുഷ്യ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുവാനും വെളുത്തുള്ളിക്കുള്ള കഴിവ് പ്രസിദ്ധമാണ്. ഉദരരോഗങ്ങളെ അകറ്റുവാനും വായുക്ഷോഭം ഇല്ലാതാക്കുവാനും വെളുത്തുള്ളി സിദ്ധ ഔഷധമാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് വെളുത്തുള്ളി അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കുന്നതും ഗുണം ചെയ്യുമെന്ന് പഴമക്കാർ പറയുന്നു. വെളുത്തുള്ളി ചതച്ച് വെള്ളത്തുണിയിൽ കിഴികെട്ടി രണ്ടു മൂന്ന് തുള്ളി കണ്ണിലിട്ടിക്കുന്നത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ അമൃത് തുള്ളി പോലെ തന്നെ ഗുണകരമാണ് വെളുത്തുള്ളിയും.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: അന്തരീക്ഷ താപനില വർദ്ധിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും ഇനി പറയുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. രാസകീടനാശിനികൾ ഒരു കാരണവച്ചാലും ഈ സമയത്ത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. വിവിധ വിളകൾക്കുള്ള പ്രത്യേക ശുപാർശകൾ ഇനി പറയുന്നു. കമുക്. കമുകിൻ തടികളിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തെട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി, അതായത് 15 മുതൽ 20 ലിറ്റർ ഒരു ദിവസം കമുകൊന്നിന് എന്ന രീതിയിൽ അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. കുരുമുളക്. ഒരാഴ്ച ഇടവിട്ടുള്ള ജലസേചനം, തടങ്ങളിൽ പുതയിടൽ തുടങ്ങിയവ അനുവർത്തിക്കുക. ചെറിയ കൊടികൾക്ക് തണൽ നൽകേണ്ടതാണ്. കണിക ജലസേചന രീതി കഴിയുന്നതും അവലംബിക്കുക. കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന മേഖലകളിൽ ചെടികളിൽ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ജാതി. ജാതിയിൽ ജലദൌർലഭ്യത്തിന്റെ ആദ്യ ലക്ഷണമായ കായ് ചുങ്ങൽ, കായ് വാടി വീഴുക എന്നീ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ജാതിയുടെ ചുവട്ടിൽ പുതയിടൽ നിർബന്ധമായും അനുവർത്തിക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചുകൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. വേനൽക്കാലത്ത് ജാതിയിൽ ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ കായകൊഴിച്ചിലും കൊമ്പുണക്കലും കരിമ്പൂപ്പ് രോഗവുമാണ്. അവയ്ക്കായുള്ള സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. രോഗം ബാധിച്ച ഇലകളും കായകളും നശിപ്പിക്കുകയും ഉണങ്ങിയ കൊമ്പുകൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്ത് തോട്ടത്തിൽ മുഴുവനായും ശുചിത്വം പാലിക്കുക. ജാതിയിൽ കായപിടുത്തം കൂട്ടുന്നതിനും കായകൊഴിച്ചിൽ തടയുന്നതിനും കുമിൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കായപിടുത്ത സമയത്ത് തളിച്ചുകൊടുക്കുക. 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിന്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചുകൊടുക്കുക. തെങ്ങിന്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൌകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. മഴ കുറവാണെങ്കിൽ 1-2 തവണ നനയ്ക്കണം. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങോലയിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഏതിനം മണ്ണിരയാണ്? ഉത്തരം: യൂട്രീലിയസ് ഇനത്തിൽപ്പെട്ട മണ്ണിരയാണ് തെങ്ങോലയിൽ നിന്നും കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
4: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോധൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPVയായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാല സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

ഇനി പരിശീലന പരിപാടി കേൾക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോകാർഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോകാർഡിന്റെ വിശദമായ ഉപയോഗം, ഓട്ടോകാർഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. മെയ് മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547837256 എന്ന നമ്പറിലും CELKAU@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. 2026 മെയ് 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലസി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്, സിപ്പപ്പ് എന്നീ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 2026 മെയ് 10 രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ 8086623621 നമ്പറിലോ അല്ലെങ്കിൽ 8547014842 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 26500, ആലപ്പുഴ 25900, ചെങ്ങന്നൂർ 28000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15600, ആലപ്പുഴ തെളിവ് 21900, ആലപ്പുഴ പുകരാശി 21850, എറണാകുളം 15000. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 15400, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 4000, എറണാകുളം 4000, വടക്കൻ പറവൂർ 4000. നാളികേരം തൊണ്ടോട് കൂടിയത് 1000, നെയ്യാറ്റിങ്ങര 22000, കായംകുളം 20000, പുളിങ്കുന്ന് 24000. നാളികേരം തൊണ്ടില്ലാത്തത് 1000, നെയ്യാറ്റിങ്കര 20000, ചെങ്ങന്നൂർ 27000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3700, തൊടുപുഴ 2900, കട്ടപ്പന 2500, കുരുമുളക് ആൻഡ് ഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66000 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ 6 ആട്ടുപുഴ 7400. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21000, പുനലൂർ 24000, കോട്ടയം 21000, പാല 21000. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3800, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16000. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ

0: പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പാ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പാ നാഗരികതയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLAമാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ECNET നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ECNET ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ECNET സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫ

0: അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക എൽ പി ജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക എൽ പി ജിയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
1: भारत सरकार का ये प्रयत्न है कि घरेलू एलपीजी उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग एलपीजी का डिस्ट्रीब्यूशन नॉर्मल है. एलपीजी डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% एलपीजी सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
0: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സി പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സിബിഎഫ്സി ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഓട്ടോ ഡ്രൈവറായ പ്രിയ എസ്എസുമായുള്ള അഭിമുഖം കേൾക്കാം.
4: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരുന്ന പ്രിയ എസ് എസ് ആണ്. നമസ്കാരം.
5: നമസ്കാരം.
4: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എങ്ങനെയാണ് ചേച്ചി ഈ ഡ്രൈവിംഗ് ജോലിയിലേക്ക് കടന്നു വരുന്നത്?
5: ഞാന് 2005 കാറിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ

0: സ്കൂൾ പിള്ളേരെയൊക്കെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു, ഒമിനി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നവും പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴും പിന്നെ നമുക്ക് പറ്റാതെ വന്നിട്ട്
1: കുട്ടികളെ
0: രണ്ടുപേരുണ്ട്.
1: പ്രായമാണ്?
0: ആ 22 വയസ്സുണ്ട്. മോനാണ് വാലറ്റ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. മോള് കോളേജിൽ 4 വർഷം പഠിക്കുകയാണ്. ഇപ്പൊ 4 മാസം കൂടെ ഉള്ളൂ അത് ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പുകൾ. അങ്ങനെ അവളുടെ പഠിത്തവും എല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് പറ്റാതെ വന്നു. അങ്ങനെ എന്റെ അനിയും പല പ്രാവശ്യം പറയും, നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ കാറിന്റെ, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ഓട്ടോ നമുക്കൊന്ന് കൈ തെളിയണമല്ലോ. അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അപ്പൊ ആ ഡ്രൈവിംഗ് സ്കൂളിലെ ആള് എന്നോട് പറഞ്ഞു പഠിപ്പിച്ചുതരാം, പക്ഷെ 1 മണിക്കൂറിന് 1000 രൂപ എന്നാണ്, 1/2 മണിക്കൂറിന് 500 രൂപ. പക്ഷെ അവിടെ ചെന്നെന്റെ വീട്ടിലെ സാഹചര്യമൊക്കെ ആയിട്ട് എല്ലാം മനസ്സിലാക്കിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് പൈസ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഓട്ടോ കൈ തെളിച്ച് വിടാം, പിള്ളേരെ പഠിപ്പിക്ക്, രക്ഷപ്പെട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാൻ ആ ഓട്ടോ എടുത്ത് തന്നെ നന്നായിട്ട് പഠിപ്പിച്ച് ആള്, എന്ന് വെച്ചാൽ എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ ഒരു ഓട്ടോ എടുക്കാൻ എന്റെ മോന്റെ പേരിൽ തന്നെ ലോണിലൊരു ഓട്ടോ എടുത്ത്.
1: അത് എങ്ങനെയാണ് ലോൺ? ബാങ്കിൽ നിന്ന്
0: ലോൺ എടുത്ത്. എന്റെ അനിയ എപ്പോഴും പറയും നീ ഒരു ഓട്ടോ എടുത്ത് ഓടുന്നൊക്കെ. ഇപ്പം കാറിന്റെ ലൈസൻസ് മതി എന്ന് വെച്ചതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങി. പിന്നെ ആദ്യമൊക്കെ ഒരു ചമ്മലും നാണക്കടക്കം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഞാനിങ്ങനെ ഓട്ടോ ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഈ എന്തോ വലിയ ഭീകര ജീവി പോകുമ്പോഴേക്കാണ് ചിലർ നോക്കണത്. ചില പിള്ളേർ പറയും യോ ഒരു പെണ്ണ് വണ്ടി ഓടിക്കണം, പെണ്ണ് വണ്ടി ഓടിക്കണം എന്ന് പറയും. അപ്പൊ എനിക്ക് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക്
1: അതുമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ ഇപ്പം ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്.
0: ഇഷ്ടംപോലെയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. തിരുമല സ്റ്റാൻഡിൽ തന്നെ എനിക്കറിയാവുന്നുള്ളൊരു കൊച്ചുണ്ട്, പിന്നെ വെള്ളക്കടവിലുണ്ട്. ഞാൻ പലരെയും പരിചയപ്പെടും, കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തിയിട്ട് ഞാൻ എല്ലാവരുടെ ഇങ്ങോട്ട് സംസാരിക്കും.
1: നമ്മുടെ ഈ തൊഴിലാളി മണ്ഡലത്തിലും ഏകദേശം എനിക്കൊന്നും ഒരു വർഷത്തിന് മുന്നേ ഒരു ചേച്ചി ഇതുപോലെ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേച്ചിയെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ആളാണ്, പക്ഷേ ഈ പറഞ്ഞല്ലോ നല്ലതായിട്ട് ഓട്ടോ ഓടി ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ, വാഹനങ്ങൾ ബുക്ക് ചെയ്യാനും എല്ലാം. അപ്പം അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഓട്ടം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ വിളിക്കുന്ന ഒരു രീതിയുണ്ട്, പിന്നെ ഇപ്പം ആപ്പ് വഴി ബുക്ക് ചെയ്ത് വിളിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിലെ ചേച്ചി രണ്ട് ഇതിലും ഓടുവോ എങ്ങനെയാ?
0: ഞാൻ ഓൺലൈൻ വഴി ഓടണുണ്ട് രണ്ട് ആപ്പ് വഴി. രണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണത്തില്. തുടക്കത്തിലല്ല ഇപ്പോഴും ഉണ്ട്.
1: അല്ല, ആദ്യ കാലത്തെ ചേച്ചി ഓട്ടോ ഓടുമ്പോ എങ്ങനെയായിരുന്നു? ഈ ആപ്പ് ഞാനാണ് ഓടുന്നത് അതോ അല്ലാതെ?
0: എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അല്ലാതുള്ള ഓട്ടം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഓടുള്ളായിരുന്നു. ഒരിക്കലും ഞാൻ ഈ ഓൺലൈൻ ഓട്ടം ഞാൻ എടുക്കുകയില്ല. ഇന്നലെ ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ അധികം ഓട്ടം കിട്ടൂല. ആരും എടുക്കാത്ത ഓട്ടങ്ങൾ എനിക്ക് കിട്ടും. മിക്കവാറും ഡ്രൈവർമാര് തമ്പാന്റെ ഓട്ടം എടുക്കൂല. അപ്പം ഇവർ പ്രാളപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കൊണ്ടുവിടും. 30 രൂപയൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ കൊണ്ടുവിടും. തിരിച്ച് അതേപോലെ കാലടിച്ച് വരും. പിന്നെ ചാക്കയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ കാലടിച്ച് ഇടപ്പഴിഞ്ഞവരെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്.
1: ഈ യാത്രക്കാരുടെ ഒരു ഇതെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, നമ്മളിപ്പം ഒരു ഓട്ടോ പിടിച്ചു, അപ്പൊ നമ്മളോട് പറയല്ലോ ഓട്ടോ പിടിക്കുമ്പം ഇതുപോലെ നമ്മളെ ഇറക്കി ഒരു ഡ്രോപ്പ് ചെയ്ത്, അപ്പൊ തിരിച്ച് ഞാൻ ഇങ്ങനെ കാലിയായിട്ട് പോണോന്ന് ഇങ്ങനെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ചില യാത്രക്കാർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും, പക്ഷെ ചിലർക്കാണെങ്കിൽ അത് മനസ്സിലാവത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് ചേച്ചിക്ക് എങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത്? ഓട്ടോ ഓടിക്കുന്ന ആളെന്ന നിലയിൽ നമ്മുടെ ശ്രോതാക്കളോടായിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ആ കാര്യത്തിൽ?
0: എനിക്ക് ചില സമയത്തൊക്കെ അത് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ ചിലർ ഈ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സഹായിക്കാം, ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ എന്ന്. പണ്ടൊക്കെ ഞാൻ ഓട്ടോക്കാരന്മാരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെന്താ ഒരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ പൊയ്ക്കൂടെ. പക്ഷെ അങ്ങനെയല്ല, അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് ഒരു ഓട്ടത്തിന് വേണ്ടി ഒരു ഓട്ടം അവർ കാത്തു നിന്നിട്ടാണ് ചിലപ്പോൾ ഒരു ഓട്ടം കിട്ടണത്. കിട്ടുമ്പോൾ ഇവരെന്തറിയാം, ചില ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 80 രൂപ ഓട്ടം എന്ന് വെച്ചോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലർ 100 രൂപ തരും, ചിലര് 110 വരും, ചിലർ എൻ്റെ അടുത്ത് എനിക്ക് തന്നെ ഒരു 86 രൂപ ഓട്ടം വന്നപ്പം ഒരു ആന്റിയാണ്. അപ്പൊ അവരെനിക്ക് 150 രൂപ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇതിരുന്നോട്ട് തിരിച്ചു പോകുമ്പോൾ മിക്കവാറും ഇവിടുന്ന് ഓട്ടം കിട്ടൂല. അപ്പൊ അവരൊക്കെ അങ്ങനെ അറിഞ്ഞു തരുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല, എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള സാമ്പത്തികം കാണൂല. ചിലര് കഷ്ടപ്പെട്ടൊക്കെ പോണ ആൾക്കാരും കാണും. അത് ഞാൻ മിക്കവാറും ആൾക്കാർ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കണം, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ എപ്പോഴും എന്നെ കാണുമ്പോൾ തന്നെ അവളെ മക്കളെ കൊണ്ട് കൈ കാണിക്കും. ഞാൻ അവരൊന്ന് പൈസ ഒന്നും വാങ്ങിക്കൂല. ഞാൻ രാവിലെ ഓട്ടം വരുമ്പോൾ അവരുടെ മക്കളെ എഴുതിയിട്ട് കൈ നീട്ടം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിക്കും. പിന്നെ പലരും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, പലരും അനുഗ്രഹിച്ചൊക്കെ വിടും. പക്ഷെ അതൊക്കെ ഇരുന്നോട്ട് പോയ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ തലയിലുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ പിള്ളേരുടെ ഒക്കെ ഓരോ ആവശ്യങ്ങൾ ഇപ്പൊ തന്നെ അവള് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ തന്നെ വയ്യെങ്കിലും ഓട്ടോ എടുത്തോണ്ട്
1: പോവും. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു ദിവസം ചേച്ചി എത്ര സമയം ജോലി ചെയ്യേണ്ടി വരും?
0: ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശാരീരികമായിട്ടൊക്കെ. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. അപ്പൊ എനിക്ക് എന്നൊന്ന് ഈ പമ്പിലൊക്കെ കയറി പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വീട്ടിൽ പോകും, തിരുമലയ്ക്ക് അപ്പുറമാണ് നമ്മുടെ വീട്. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ച് ഞാൻ എന്തായാലും കഴിച്ചിട്ടൊക്കെ പിന്നെ ഇറങ്ങും.
1: ഒരു ദിവസം
0: ഒരു 6-7 മണി വരെയൊക്കെ ഓടും, ചിലപ്പോൾ 8 മണി വരെ. പിന്നെ CNG അടിക്കാൻ ചെന്ന് നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂർ വരെയൊക്കെ ഓടാ, ചിലപ്പോൾ 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ ലേറ്റായി പോകും വീട്ടിൽ എത്തുമ്പോൾ. എങ്കിലും ഒരു 700-800 രൂപയ്ക്കൊക്കെ ഓടി, അല്ലെങ്കിൽ ഒരു 900 രൂപയ്ക്കൊക്കെ മാക്സിമം ഓടി കഴിഞ്ഞാൽ പോലും ഒരു 350-400 200 രൂപയ്ക്ക് അകത്ത് സി എൻ ജി അടിക്കേണ്ടി
1: വരും.
0: അത്രയും വേണ്ടി വരില്ല സി എൻ ജി, പക്ഷെ ഞങ്ങൾ കാലി അടിച്ച് പോണതുകൊണ്ട് മിക്കവാറും അടിക്കേണ്ടി വരും. അത്
1: അതുപോലെ ഈ ആപ്പ് വഴി ബുക്ക് ചെയ്ത് ഓടുന്നുണ്ടല്ലോ, അപ്പൊ അതില് നമുക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ബുക്ക് ചെയ്തു ആപ്പ് വഴി, എനിക്കപ്പോ ഞാൻ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ, അപ്പൊ ചിലപ്പോ സമയം ഇങ്ങനെ കാണിക്കും, ചിലപ്പോ ബ്ലോക്ക് കാരണം വരാൻ വൈകും. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ചെയ്തിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടുണ്ട്. അതുപോലെ ദിവസം ഞാൻ ഈ കവടയാറിലൊരു ഓട്ടം പോയി, അവിടെ ചെന്ന് ഞാൻ അവിടെ ഒരാളെ കൊണ്ടിറക്കിട്ട് വന്നപ്പോ അടുത്തൊരു ഓട്ടം കിട്ടി. ഞാൻ എടുത്തപ്പോ അവിടെ ആണല്ലോ, അപ്പൊ തിരിച്ചെടുത്തപ്പം അവിടെ നിന്ന് ഉള്ളൊരു പോരാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു രണ്ട് കുത്തിറക്കും ഒരു കുത്ത് കയറ്റം ഒക്കെ ഉണ്ട്. കറക്റ്റ് അതുവരെ അയാള് ഫോൺ എടുത്തായിരുന്നു സംസാരിച്ച വഴി. കറക്റ്റ് അയാളുടെ ലൊക്കേഷൻ നമുക്കറിയാലോ, നമ്മൾ ലൊക്കേഷനിൽ എത്തി എന്നുള്ളത് അറിയുമ്പോൾ ഇയാളം ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ സത്യം പല പ്രാവശ്യവും കമന്ന് ഞാൻ കിടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ബെത്തപ്പെട്ട് അത്രയും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യണം. അവർക്കൊക്കെ ചിലർക്ക് രസമാണ്. പിന്നെ ക്യാൻസൽ സ്ഥലത്ത് ഒരു ദിവസം ഒരു അരമണിക്കൂറാണ് ഞാൻ കാത്തു നിന്നിട്ട്, പിന്നെ ഞാൻ എന്റെ ഓഫീസിൽ വിളിച്ചു. അപ്പൊ അവരെന്നോട് തോന്നി ചേച്ചി ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കും. പിന്നെ ഈ ആപ്പിലെന്നുള്ളത് 1-ൽ 9 രൂപയേ ഉള്ളൂ, അത് പ്രശ്നമല്ല നമുക്ക്. മറ്റെന്നുള്ള നമ്മൾ അത് ഓണാക്കിയപ്പോലെ 33 രൂപ മിനിമം അടയ്ക്കണം.
1: ഓണാക്കിയാൽ അത്ര രൂപ അടയ്ക്കണം ഡ്രൈവറായിട്ട് ഓടുന്നവര്.
0: പിന്നെ 36 രൂപ എന്നൊക്കെ പറയാം, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള എത്ര പേര് കാണുമെന്നറിയാം. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് 123 രൂപ വന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവന്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഫോണും കൊണ്ട് ചേച്ചി ഇങ്ങ് വന്നു.
1: ഫോണും കൊണ്ട് വരാം.
0: അപ്പൊ നമുക്ക് എപ്പോഴും അവരുടെ ഓഫീസിലൊക്കെ നമുക്ക് പോയി വരാൻ പറ്റൂല. പിന്നെ വേറൊരു ആപ്പിലെന്ന് വെച്ചാൽ എനിക്കൊരു എയർപോർട്ടിൽ ഒരു ഓട്ടം കിട്ടി, ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്റെ ഫോണിൽ എപ്പോഴും ഉണ്ട് ആ മെസ്സേജ്. അപ്പൊ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കറക്റ്റ് എടുത്ത് ജനറൽ ഹോസ്പിറ്റലിലെ മെയിൻ
1: ലൊക്കേഷൻ നോക്കി
0: അവിടെ കറക്റ്റ് എത്തിയപ്പോഴും ഞാൻ ആ മെയിൻ ഗേറ്റിന് അവിടെ നിർത്തിയപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു ചേച്ചി വണ്ടി ഒന്ന് ഒതുക്കിയിടുന്ന പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഓട്ടം വന്ന് ഇവിടെയാണ് ലൊക്കേഷൻ കാണിച്ച. ഇതിനിടയ്ക്ക് അയാൾ എനിക്ക് അയാളുടെ മൊബൈൽ നമ്പർ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. അയച്ചതിന്റെ പലരും അങ്ങനെ ചെയ്യണുണ്ട്. നമ്മൾ ആ ആപ്പ് വഴി വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. അപ്പൊ ഞാൻ അയാളുടെ നമ്പറിലോട്ട് വിളിച്ചപ്പോ എന്റെ നമ്പർ അയാൾക്ക് കിട്ടിയല്ല. അപ്പൊ അയാൾ തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ ഒരു 3,200 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ആരോ അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ബുക്ക് ചെയ്തെന്ന് വെച്ച്. 148 രൂപയായിരുന്നു, അതൊരു 6-6.5 ആയി വൈകിട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച് ഒരു ഓട്ടം കൂടെ കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തിടം വീട്ടിൽ പോകാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾ പറഞ്ഞു ബ്രദറിനൊരു 3,000 രൂപ അയച്ചു കൊടുക്കാൻ, ഒരു QR കോഡ് എനിക്ക് അയച്ചു തന്നു. പിന്നെ പറഞ്ഞ് 200 രൂപ എന്റെ അടുത്ത് എടുത്തോളാം പറഞ്ഞു. 148 രൂപ വരെ 200 എന്റെ ചാർജ് എടുക്കാൻ. എനിക്കറിയാം എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു ഞാൻ ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, പക്ഷെ അവർ ഇതിനകത്ത് തന്നെ ഉണ്ടെന്നാ അയാൾ പറഞ്ഞതിനോട്. അങ്ങനെ ഇയാളപ്പോ ലൈനിൽ തന്നെ ഉണ്ടായിരുന്നു ആ മറ്റാള്. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ മാഡം 1,000 രൂപ ആദ്യം അയക്കി, പിന്നെ 2,000 രൂപ അയക്കാം.
1: ഓട്ടം വിളിച്ചിട്ട് പറയാണ്, ഓട്ടം വിളിച്ചാണ്.
0: അതിന് ഗൂഗിൾ പേ വഴി തന്നെ അയക്കണമെന്ന്, വാട്സപ്പ് വഴി ഒന്നും അയക്കരുത്, ഗൂഗിൾ പേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയിട്ട് വേണ്ട, ഞാൻ അയച്ചു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടില്ല. ആ ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നോ. അപ്പൊ ഞാൻ ഇല്ല, 1 രൂപ 14 പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം ഈ ഓട്ടോക്കാരൻ്റെ ഞാൻ ഈ ഫോണും കൊടുത്തപ്പോൾ അയാൾ വാങ്ങിച്ച് സംസാരിച്ചപ്പോൾ അയാൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തു. പക്ഷേ എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ ആരുമായിട്ടും ബന്ധപ്പെടാൻ ഒരു നമ്പറില്ല. ഒരു നമ്പർ എൻ്റെ ഉണ്ട്, ആ പയ്യനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല, മിക്കവാറും കിട്ടും. എനിക്കിപ്പോൾ കിട്ടാറില്ല. അപ്പം നമ്മളെ കംപ്ലയിൻ്റ് എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നെ ആ ആപ്പിലെന്ന് പറഞ്ഞത് കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് അവർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15 രൂപ നമുക്ക് കിട്ടും. മറ്റതിലെന്ന് പറഞ്ഞത് നമ്മൾ വെറുതെ അങ്ങറ്റം വരെ പോയിട്ട് തിരിച്ച് കാലി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങിയാലും, ഞാനിത് പല പ്രാവശ്യം ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് അവർ പറയും. അപ്പോഴേ ഞാൻ വിചാരിക്കും എവിടെ ആരോടെങ്കിലും ഒന്ന് പറയാൻ പറ്റി, നമ്മുടെ ഈ ഒരു പ്രശ്നമോ അത് ഒന്ന് പരിഹരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. ഞാൻ ഇന്നലെ അതുപോലെ ഞാൻ അവരോട് പറഞ്ഞു ആ വഴി ഓൺലൈൻ ഓട്ടം, ഞാൻ പറഞ്ഞു ഇല്ല ആ വഴി കയറൂല, ഇല്ല ഇതുവഴിയാണ് എല്ലാവരും പോണത്. അങ്ങനെ കയറി ബാക്കിലത്തെ ആ ടയറിന്റെ ആ ഭാഗം മൊത്തകളായി പോയി. അപ്പൊ അതൊരു വിഷമം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കയറിയിരിക്കുക, ഒരു 30 രൂപ 50 രൂപ തരിക പോവുക, ബാക്കി നമ്മൾ എന്തുമാത്രം കിടന്ന് നമ്മൾ അനുഭവിക്കണമെന്നറിയാം. അപ്പൊ അതിന് അത് ശരിയാക്കി എടുക്കണമെങ്കിൽ എന്ത് പൈസ ആവുമെന്ന് ഞാൻ പറഞ്ഞു. അവരൊന്നും വേണ്ടില്ല, അവരിറങ്ങി അങ്ങ് പോയി. അവരടുത്ത് ചെല്ലണം, ഓൺലൈൻ ഓട്ടം അല്ലാത്തതൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഓൺലൈൻ ഓട്ടത്തിൽ ഇപ്പൊ 52 രൂപ 10 പൈസ ആണെങ്കിൽ അവർ 52 രൂപ 10 പൈസ തന്നെ തരുള്ളൂ, ചിലർ 52
1: തരും. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയം ലേറ്റ് ആയിട്ട് ഓടേണ്ടി വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഇതായോണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ആപ്പ് വഴി ഓടുമ്പോ? കാരണം വെച്ചാൽ നമ്മൾ അല്ലാതെ പോകുമ്പോ എവിടാ സ്ഥലമൊന്നും ആർക്കും അറിയില്ല.
0: ഞാൻ ഒരു പ്രാവശ്യം ഒരു 7 മണി 7:10 ആയപ്പോഴും ഒരു ഓട്ടം എനിക്ക്
1: ഓൺലൈനാണ്
0: ശാസ്ത്രമംഗലത്ത് ഞാൻ എടുത്തു. അപ്പൊ നല്ല പൈസ ആയിരുന്നു, 200 എത്ര രൂപ. അപ്പൊ അതുകൊണ്ട് ചാടിയാൻ കഴിഞ്ഞാൽ എടുത്ത് നോക്കിയപ്പോ സ്ഥലം കുറച്ച് ദൂരമായി പോയി. അപ്പം മണ്ണന്തലയും കഴിഞ്ഞ്
1: പോകണം, ഡ്രോപ്പ് ചെയ്യേണ്ടത്.
0: അപ്പൊ ഞാൻ ആ ആളിനോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ അവർക്കറിയാം ഞാൻ ലേഡിയാണെന്നുള്ള എന്റെ ഫോട്ടോ ഒക്കെ അവർക്ക് ചെല്ലുമല്ലോ. അപ്പൊ കുഴപ്പമില്ല ചേച്ചി, ഞാൻ ക്യാൻസൽ ചെയ്യാൻ ചേച്ചി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ആൾക്കാരും ഉണ്ട്. പിന്നെ വണ്ടി കയറിയിരുന്നിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും മാന്യമായിട്ട് തന്നെ. ഇതുവരെ പിന്നെ ഒരു ഡോക്ടർ വീട്ടിൽ ചെന്നപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ കരയൊക്കെ ചെയ്ത ആ ഒരു വിഷം
1: ഓട്ടോ കൊണ്ടുവിടാൻ
0: ഞാൻ അവിടെ ചെന്നപ്പോൾ

0: അവര് ആ ഡോക്ടർ മെഡിക്കലുള്ള ഡോക്ടറാണ്, അവരുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2005 മുതൽ എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ കാറാണ് ഓടിച്ചിട്ടിരുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെയും വണ്ടി ഓടിക്കുന്നതിന് ആരും എന്നെ ഒന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് ചേച്ചി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ചേച്ചി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പലരും എൻ്റെ എൻ്റെ പേഴ്സണൽ നമ്പർ എൻ്റെ നിന്ന് പലരും വാങ്ങിച്ചിട്ടുണ്ട്,
1: ഓട്ടം
0: വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ പലരും വിളിക്കും.
1: പൊതുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ അല്ലെ, ആളുകൾ പല രീതിയിലാണ്. പക്ഷെ എന്നാലും കൂടുതലും പേരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുന്ന.
0: പക്ഷേ ഈ ഓൺലൈൻ ഓട്ടം അല്ലാത്ത ഓട്ടം എനിക്ക് കിട്ടുമെങ്കിൽ അതേ എടുക്കുള്ള, നമുക്കതാണ് നല്ലത്. ഞാൻ നോക്കിയിട്ട്
1: ഓടാൻ തുടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് അത് എത്രത്തോളം ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റി?
0: ജീവിതത്തിൽ മാറ്റം വേറെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ അന്നുള്ള അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകണം, അത്ര തന്നെ
1: കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്നൊന്ന് നോക്കാം.
0: ഇവർക്ക് തന്നെ ഒരു ദിവസം 300 രൂപ അടുപ്പിച്ച് വേണം രണ്ടുപേർക്കും. പിന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും.
1: പക്ഷെ എന്താണെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളോണ്ടല്ലേ മുന്നോട്ട്.
0: പിന്നെ എനിക്ക് സത്യം പറഞ്ഞു ഞാനത് ഏറ്റവും അധികം സന്തോഷമായിട്ടും രാവിലെ എണീറ്റൊക്കെ ഞാൻ പോവായിരുന്നു, ഒരു 6-7 മണിക്കൊക്കെ എണീറ്റ് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരു ഒരാഴ്ച കൊണ്ട് എനിക്ക് സുഖമല്ല, അല്ലെങ്കിലും എനിക്ക് സുഖമില്ലാതിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പലരും ജോലി എനിക്ക് കിട്ടാതിരുന്നത്. ഞാൻ
1: ജോലി ആക്ച്വലി ശ്രമിക്കുമ്പോൾ എന്തായിരുന്നു ഒരു ബുദ്ധിമുട്ട്? വേറെ ജോലി
0: എനിക്ക് കുറെ സമയം നിൽക്കാനൊന്നും പറ്റൂല. ഞാനും എന്റെ മോളോട്ട് പോകുമ്പോഴേ അവരും പലപ്പോഴും പറയും ഇവർക്ക് കുറച്ച് സമയം നിൽക്കാൻ പറ്റൂല. അങ്ങനെ എന്റെ മുഖം വന്ന ഒരു പ്രാവശ്യം അവരുടെ ഞാൻ ജോലിക്ക് നിന്നപ്പോൾ ഉച്ചയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് പോയി. വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, കടകളിൽ നിൽക്കാൻ പോയിട്ടുണ്ട്, ഒരു സിനിമാ നടന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് പോയി കുറെ നാള്. അപ്പൊ ആ അമ്മേന്റെ അടുത്ത് എപ്പോഴും പറയും എന്റെ പൊന്നു പ്രിയ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് അതിനുള്ള ചികിത്സയൊക്കെ ചെയ്യണം. അപ്പൊ എനിക്ക് ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പത്തികത്തിനൊന്നും പറ്റണില്ല ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട്, അതുകൊണ്ട് കുറേ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റണില്ല. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്കിത് ഇനി വണ്ടി ഓടിക്കണോണ്ടാണോ എന്നൊരു സംശയം. അമ്മ എൻ്റെ അടുത്ത് ബലമായിട്ട് പറയണത് ഉറപ്പിച്ചോടണം വണ്ടി ഓടണോണ്ടാണെന്ന്, രാത്രി ഉറങ്ങാൻ പറ്റൂല. അങ്ങനെ ഞാൻ കരഞ്ഞും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് തിരിച്ച്.
1: ഓട്ടം ഓടാതെ ഹോസ്പിറ്റലിൽ കാണിച്ചല്ലേ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയാലാണ് കുറച്ചും കൂടി ആരോഗ്യത്തോടെ ഇഷ്ടമാണ്.
0: എനിക്ക് വണ്ടി ഓടാൻ ഇഷ്ടമാണ്.
1: ഇപ്പോ ചേച്ചിയുടെ ജീവിതത്തിൽ എല്ലാ മാറ്റവും കൊണ്ടുവന്നത് ആക്ച്വലി ഈ ഒരു ജോലി, ഒരു നമുക്ക്
0: പണ്ടൊക്കെ പറയും അരിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എടുത്തോട്ട് വെച്ചിട്ട് ഒരു കറക്കം കറങ്ങിയാൽ ആഹാരത്തിനുള്ള വക അപ്പം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമാണ് ഈ ഓട്ടം തന്നെ. എനിക്കത് ഇഷ്ടമാണ്. ശരീരം അനുവദിക്കണില്ല, രാവിലെ എണീക്കാൻ പറ്റൂല. എനിക്ക് പിള്ളേർക്കൊക്കെ അറിയാം എന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ വൈകി പിന്നെ പോകണ്ട. അപ്പൊ ഞാൻ പോകരുത് ഇങ്ങനെ വാടക കൊടുക്കും, വണ്ടിയുടെ ലോൺ അടയ്ക്കും, ഒരുപാട് ആവശ്യങ്ങളുണ്ട്.
1: പിന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഓടുമ്പോഴേ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചേച്ചി മാനേജ് ചെയ്ത് ഓടിക്കുന്നത്?
0: അവർക്കും അറിയാൻ പറ്റില്ല ട്രാഫിക് ബ്ലോക്ക് ആണെന്നുള്ള.
1: അത് കാരണം നമുക്കൊരു വെപ്രാളം വരും ഓട്ടമായിരിക്കും, ഇപ്പൊ 3 മിനിറ്റ് 2 മിനിറ്റ്
0: അല്ല. അങ്ങനെയൊന്നുമില്ല, അവരെന്റെ അടുത്ത് പറയും, ചിലർ പറയും പതുക്കെ പണം, ഈ ഗർഭിണിലെ കാരട്ട് പറയും പതുക്കെ പണം. ശരി, എനിക്കറിയാം നമ്മളെ CNG പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ സെക്കൻഡിലും തേർഡിലൊക്കെ പോകുമ്പോഴേ നമ്മൾ മാക്സിമം സ്പീഡിൽ പോയാലേ CNG നമുക്ക് ലാഭമായിട്ട് പോകും. അപ്പൊ ഇവര് പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ കട്ടറിലൊക്കെ പതുക്കെ ഇറക്കി ഇറക്കി അങ്ങനെ
1: കൊണ്ടുപോകും.
0: അപ്പൊ കിട്ടണത് 50 രൂപ ആയിരിക്കും. പക്ഷെ നമ്മുടെ CNG ചിലപ്പോ അതിനെക്കാളും പോവും, എങ്കിലും ഞാൻ അവരെ സേഫായിട്ട് ഞാൻ കൊണ്ടെത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലർ പറയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചേച്ചി 8:30 ട്രെയിൻ, ഇപ്പം 8:20 10 മിനിറ്റോട്. അപ്പൊ ഞാൻ നിങ്ങളെന്ത് കുറച്ച് 1/2 മണിക്കൂർ നേരത്തെ അവിടെ ചെന്നിരുന്നാ പോരെ, ഇത്രയും പെട്ടെന്ന് ഞാൻ ചിലപ്പോ ചിലടെ പറയാം പറക്കാനൊന്നും പറ്റൂല, ഈ വണ്ടികളൊക്കെ നിൽക്കണ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, ഞാൻ മാക്സിമം സ്പീഡ് ഞാൻ പോവല്ലേ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും പറയാം നമുക്ക് ഓവർ സ്പീഡും കാണിക്കാൻ പറ്റൂല, ഓട്ടോയാണ് നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അത് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പണിയാവും. പിന്നെ ഏതെങ്കിലും പോലീസുകാരൊന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ സിഗ്നലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും കുഴപ്പമില്ല ആ വണ്ടി പോയല്ലോ നിങ്ങൾ. അപ്പൊ ഞാൻ നിങ്ങൾ തരും 3000 രൂപ.
1: നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ
0: ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മാക്സിമം അവർക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ എന്നിട്ട് പറയാം കുഴപ്പമില്ല നിങ്ങൾക്ക് ട്രെയിന് കിട്ടും ടെൻഷൻ അടിക്കാതെ പോയ എന്നൊക്കെ പറഞ്ഞ്.
1: ഇനിയുള്ള ചേച്ചിയുടെ ഒരു പ്ലാൻ ഈ ഓട്ടോ ഓടിക്കൽ?
0: ഓട്ടോ ഓടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പം പിള്ളേര് പറഞ്ഞത് അവരൊരു ജോലിയിലൊക്കെ എത്തിക്കഴിഞ്ഞ മമ്മി ഇങ്ങനെ കിടന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പിള്ളേർക്ക് അറിയാം, അതുകൊണ്ട് ഇനി കഷ്ടപ്പെടണ്ട. ഞങ്ങളുടെ വീട്ടില് സത്യം പറഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും കിടന്ന് കഷ്ടപ്പെടണേ. എന്റെ മോളാണ് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ മമ്മി എന്നാ വീട്ടിരുന്നാൽ മതി നമ്മള് നോക്കിക്കോളാം എന്ന് പറയും.
1: അപ്പൊ എന്താണെങ്കിലും ചേച്ചിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ചേച്ചിയുടെ ആഗ്രഹം പോലെ ഇനിയും ഓട്ടോ ഓടാൻ സാധിക്കട്ടെ, പിന്നെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ, ആരോഗ്യവും വീണ്ടെടുക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഓട്ടോ ഡ്രൈവറായ പ്രിയ SS-മായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്ര പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ, ചിത്രം പരിണയം.

ഇനി ചലച്ചിത്ര ഗാനത്തിൽ മിനുമിനി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, ചിത്രം കുടുംബസമേതം.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ, സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് നയൻ ഡൽഹിയിലെ
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന്

0: പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ യു പി എ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്ര സഹയോഗ നയ സ്തര പഹേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലറ്ററൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസേ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കേ ലിയേ ഹംനെ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത എം എൽ എമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെ പി സി സി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് എം എൽ എമാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടി വി കെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എ ഐ എ ഡി എം കെയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരിൽ ഒരു വിഭാഗം ടി വി കെയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ടി പ്ലാറ്റ്ഫോമായ ഇസി നെറ്റ് നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ഇസി നെറ്റ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇസി നെറ്റിലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി ക്യു ആർ കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പാൽമാർ അടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ. ഇന്ത്യൻ നാവികരുള്ള വിദേശ പതാക വഹിച്ച കപ്പലുകൾക്ക്

0: ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 2999 നാവികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചതായും ശ്രീ ശർമ്മ അറിയിച്ചു.
1: About 11 vessels carrying Indian cargo, of which 10 are Indian flag, have already crossed Strait of Hormuz. And the last one was Surf Shakti, which crossed on 2nd May and is supposed to come to New Mangalore and reach by 8th May. And efforts are in hand to get our cargo as well as our flagships out of that as early as possible. I am happy to state we had started initially and there was reports of congestion on Indian port, which is no more there. In fact, the port occupancy ratio, if I am right, has come down to 60% from earlier 80%, which shows normalization.
0: 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് നാളെ ന്യൂഡൽഹിയിലെ ECIC മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിക്കും. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ്. തൊഴിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശിശേഖർ വെമ്പതിയുടെ നിയമനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കുമായി അമേരിക്ക തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ അംഗീകാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം 10 അഭിഭാഷകരുടെ പേരുകളടങ്ങിയ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 3 ജുഡീഷ്യൽ ഓഫീസർമാരെ ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും കൊളീജിയം അംഗീകാരം നൽകി. തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹാം ബെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: നമസ്കാരം. ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാഥ് മേ വിശാൽ ശർമ്മ. मुख्य समाचार. भारत और वियतनाम व्यापार, निवेश और तकनीकी साझेदारी बढ़ाने पर सहमत हुए. प्रधानमंत्री नरेंद्र मोदी और भारत यात्रा पर आए वियतनाम के राष्ट्रपति तो लैम ने दोनों देशों की साझा विरासत को सजोने के लिए कई उपायों की घोषणा की. टीवी के प्रमुख सी जोसेफ विजय ने तमिलनाडु में सरकार बनाने का दावा पेश किया. पश्चिम बंगाल में भाजपा सरकार का शपथ ग्रहण समारोह शनिवार को कोलकाता के ब्रिगेड परेड ग्राउंड में होगा. अमेरिका और ईरान के संघर्ष समाप्त करने तथा होर्मुज जलडमरू मध्य से सुचारू आवागमन पर समझौते के करीब पहुंचने की खबरें. और भारतीय मुक्केबाजों ने ताशकंद में अंडर 15 एशियाई मुक्केबाजी प्रतियोगिता में 30 में से 27 पदक पक्के किए. अब समाचार विस्तार से. भारत और वियतनाम ने आज डिजिटल प्रौद्योगिकी, दुर्लभ मृदा तत्व, चिकित्सा उत्पाद विनियमन, सार्वजनिक क्षेत्र लेखा परीक्षा, डिजिटल भुगतान प्रणाली और

0: for its part publicly stated it is seeking a comprehensive agreement with the United States, its clearest articulation yet of its negotiating position. Tehran is currently evaluating a 14-point U.S. proposal, with Washington expecting Iranian responses on several key points within the next 48 hours. The memorandum is being negotiated between U.S. envoy Steve Witkoff and Jared Kushner and several Iranian officials through mediators. Iran's Revolutionary Guard Corps indicated that the strait could reopen for transit once threats subside. Markets responded sharply to reports of a possible deal. This is Vinod Kumar for Akashwani News from Dubai.
1: The government has informed that domestic LPG distribution across the country is normal and no dry out has been reported at any LPG distributors. During the interministerial media briefing in New Delhi, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, informed that the government is making all efforts to ensure 100% supply of domestic LPG to the consumers for cooking and up to 70% to consumers of commercial cylinders. Director in the Ministry of Ports, Shipping and Waterways, Upesh Kumar Sharma, said all Indian seafarers continue to remain safe in the region, with no incidents involving Indian flagged vessels reported in the past 48 hours. The dedicated special control room in the Ministry of External Affairs is also operational to respond to queries from Indian nationals and their families. The Central Bureau of Investigation, or CBI, has busted a network involved in trafficking Indian nationals to Southeast Asia for cybercrime-related activities under the guise of overseas jobs. Searches were conducted at 9 locations across multiple cities, including Mumbai, Delhi, Lucknow and places in Gonda and Saharanpur districts of Uttar Pradesh. The Securities and Exchange Board of India, SEBI, has formed a special task force called Cybersuraksha.ai to tackle rising cybersecurity risks linked to artificial intelligence. The move comes amid concerns that advanced AI tools such as Claude Mythos can rapidly identify and potentially exploit system vulnerabilities at scale. India's young boxers have ensured 27 medals in the Asian Boxing Under 15 and Under 17 Championships in Tashkent, Uzbekistan. And now, before we end the bulletin, the headlines once again. India and Vietnam agree to enhance trade, investment and technological partnership. Prime Minister Narendra Modi and visiting Vietnamese President Tho Lam announce several measures to keep shared heritage of the two countries alive. TVK Chief C. Joseph Vijay stakes claim to form government in Tamil Nadu. Swearing-in ceremony of a BJP government in West Bengal to be held on Saturday at Brigade Parade Ground in Kolkata. US and Iran reported to be close to an agreement to end conflict and relax movement through Strait of Hormuz. That is all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ. ചോദ്യം ശരിയാക്കാം.
3: താണ്ടോ ശിവൻ സാറേ, ഇത് കണ്ടോ? 10-ാം ക്ലാസ്സിലെ അപ്പുക്കൂട്ടൻ എഴുതിയ ഉപന്യാസമാണ്. കേരളത്തിലെ പരിസ്ഥിതി വെല്ലുവിളികളും സുസ്ഥിര വികസന മാതൃകകളും. ഇതിലെ വരികളൊന്ന് നോക്കി. അന്തരീക്ഷത്തിലെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാൻ ആധുനിക പരിസ്ഥിതി നയങ്ങൾ അനിവാര്യമാണ് എന്ന്.
4: ഇതിലിപ്പോ എന്താ സാറേ പ്രശ്നം? അപ്പുക്കൂട്ടൻ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ.
3: ആ, നന്നായി എഴുതിയെന്നോ? 30 കൊല്ലമായി ഞാനിവിടെ മലയാളം പഠിപ്പിക്കുന്നു. ഈ വാചകം അർത്ഥം സഹിതം പറയാൻ അവനോട് ഞാൻ സ്റ്റാഫ് റൂമിന് വെളിയിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ അവൻ എന്നെ നോക്കി വെറുതെ ഇടിച്ചു കാണിക്കുന്നു. ഇത് അവൻ എഴുതിയതൊന്നുമല്ല സാറേ, ഇത് അവൻ എവിടെ നിന്നും അടിച്ചു മാറ്റിയതാ.
5: ദാസൻ സാറേ, സാറ് തനിച്ചല്ല. എന്റെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. കഴിഞ്ഞ ദിവസേ ഫോട്ടോസിന്തസിസ് എന്ന വിഷയത്തിൽ ഒരു അസൈൻമെന്റ് കൊടുത്തതാണ്. ക്ലാസ്സിലെ 30 പേരും ഒരുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. എന്താ ഇവരെ കൊണ്ട് ഞാൻ ചെയ്യാ? ഒരു കോമയും ഫുൾ സ്റ്റോപ്പും പോലും മാറിയിട്ടില്ല.
4: എന്നിട്ട് ടീച്ചർ അവരോട് കാര്യം ചോദിച്ചോ?
5: ചോദിച്ചു. എല്ലാവരും വലിയ കാര്യത്തിൽ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സഹായിച്ചതാണെന്ന്. ഇതിപ്പോ നമ്മൾ പഠിപ്പിക്കണോ അതോ ഈ യന്ത്രങ്ങൾ പഠിപ്പിക്കണോ? കുട്ടികൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലാതായി. എന്തിനാ സാറേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി ക്ലാസ്സിൽ ഇങ്ങനെ പോയി നിൽക്കുന്നത്? ഇതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി?
4: ടീച്ചറെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ലോകം മാറുകയാണ്. നമ്മൾ പണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ലൈബ്രറിയിൽ പോയി മണിക്കൂറുകളോളം തിരയുമായിരുന്നു, പിന്നീട് ഗൂഗിളിൽ നോക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്ന ജനറേറ്റീവ് AIയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ പേടിക്കേണ്ട ഈ സാങ്കേതിക വിദ്യ ഒന്നുമല്ല, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല, അതിനെയാണ് പേടിക്കേണ്ടത്.
3: അല്ല, അതെങ്ങനെ ശരിയാവും ശിവൻ സാറേ? ഈ യന്ത്രങ്ങളെ കുട്ടികളെ മടിയന്മാരാക്കുകയല്ലേ? പണ്ടൊക്കെ ഒരു ഉപന്യാസം എഴുതാൻ 10 പുസ്തകം വായിക്കണമായിരുന്നു, അപ്പോൾ നമ്മുടെയൊക്കെ അറിവ് വർദ്ധിക്കുമായിരുന്നു. ഇന്നൊരു ബട്ടൺ അങ്ങോട്ട് അമർത്തിയാൽ 10 മിനിറ്റിൽ ഉപന്യാസം റെഡി. അല്ല, ഇതിനെയാണോ നമ്മൾ പുരോഗതി എന്ന് വിളിക്കേണ്ടത്? പറ
4: സാർ. ഈ ലോകത്തിലൊന്നും അല്ലേ സാർ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ AI നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ആദ്യത്തെ ആഗോള പ്രമേയം ഐക്യകണ്ഠേനെ പാസാക്കിയത് അറിഞ്ഞായിരുന്നോ?
3: ഇല്ല.
4: അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ എങ്ങനെ മനുഷ്യരാശിക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനെ മെരുക്കാൻ പഠിക്കണം.
5: അല്ല, ഈ ശിവൻ സാർ എന്താ ഈ പറയുന്നത്? ഈ മെരുക്കാൻ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ സാറേ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പഠിക്കാൻ പ്രയാസമുള്ള കാര്യമല്ലേ? നമ്മളെപ്പോലെയുള്ള സാധാരണ അധ്യാപകർക്കൊക്കെ ഇത് വല്ലതും നടക്കുമോ? സയൻസ് ടീച്ചർക്ക് ഇതിൽ എന്ത് കാര്യമാണ് ഉള്ളത്? അത് പറ.
4: ടീച്ചർ, ഈ പേര് കേൾക്കുമ്പോൾ ഇത് വലിയ എന്തോ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമാണ്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂളിനോട് നൽകുന്ന നിർദ്ദേശമാണ്. അത് കൃത്യമായി നൽകാൻ പഠിക്കുന്ന വിദ്യയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പുകൂട്ടം ചെയ്ത് കോപ്പി ഇടുകയാണെങ്കിൽ അതിന് കാരണം അവൻ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല എന്നതാണ്. അവൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടി, അത് അതുപോലെ എഴുതി ഇങ്ങ് തന്നു.
3: ആഹാ, അപ്പൊ നമ്മളൊക്കെ ഇനി ചോദിക്കാൻ പഠിക്കണം എന്നാണോ സാറ് പറയുന്നത്? അല്ല, ഒരു ഉദാഹരണം പറ.
4: ചോദിക്കാൻ പഠിക്കണം, ചോദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ അപ്പുകുട്ടന്റെ കാര്യത്തില് അവൻ ഒരു ലേണിംഗ് പാർട്ട്ണറിനെ പോലെ ഈ AI ഉപയോഗിക്കാമായിരുന്നു.
3: എന്നുവെച്ചാ?
4: ഉദാഹരണത്തിന് അവൻ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ 5 പ്രധാന പോയിന്റുകൾ എനിക്ക് പറഞ്ഞു തരാമോ? ഉപന്യാസം ഞാൻ സ്വന്തമായി എഴുതാം. അപ്പോൾ അവന് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കൂട്ടം സ്വന്തമായിട്ട് ഈ വിവരങ്ങൾ വെച്ചിട്ട് ഉപന്യാസം എഴുതാം. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം.
5: അത് കൊള്ളാമല്ലോ. അപ്പോ AI ടീച്ചറായിട്ട് മാറുന്നു. സാറേ, ഈയിടെ ഇന്ത്യയുടെ ഐരാവത് എന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് വായിച്ചല്ലോ. ഇത്തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ചെറിയ ക്ലാസ് മുറികളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക?
4: ഐരാവത് ഇന്ത്യയുടെ അഭിമാനമാണ് ടീച്ചറെ. ലോകത്തെ ഏറ്റവും വേഗതയേറിയ AI സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണത്. നമ്മൾ അധ്യാപകർ ഇത്തരം മാറ്റങ്ങളൊക്കെ അറിയണം. കാര്യം കുട്ടികൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാം. നമ്മളപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റാതെയാവും. ഈയിടെ ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് 2025 ഏറ്റവും ഡിമാൻഡുള്ള ജോലി നൈപുണ്യങ്ങളിലൊന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയിരിക്കുമെന്നാണ്. നമ്മൾ കുട്ടികളെ ഇതിൽ നിന്ന് തടഞ്ഞാൽ അവർ ഈ തൊഴിൽ വിപണിയിലേക്ക് പിന്നിലായി പോകുന്നേ.
3: പക്ഷെ ശിവൻ സാറേ, ഈ യന്ത്രത്തിന് എന്ത് വികാരമാണുള്ളത്? ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ആ ജനങ്ങളുടെ വേദന ഈ AIക്ക് മനസ്സിലാകുമോ? അത് വെറും ഡേറ്റയല്ലേ തരൂ. ഈ മനുഷ്യത്വം ഇല്ലാത്ത വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? സാഹിത്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒരു ഒരു ഹൃദയസ്പർശിയായ അനുഭവം അത് വേണ്ടേ?
4: സാറ് പറഞ്ഞത് വലിയൊരു സത്യമാണ്. AIക്ക് ഇപ്പോൾ ഹൃദയമില്ല.
3: ആ
4: കാലാവസ്ഥ വ്യതിയാനം കാരണം കേരളത്തിൽ അതിതീവ്ര മഴ കൂടുന്നതിനെ കുറിച്ച് IMD റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. AIക്ക് ആ ഡാറ്റ കൃത്യമായി തരാൻ പറ്റും. പക്ഷെ ആ വരികൾക്ക് വികാരം നൽകാനും അത് ജീവിതമായി ബന്ധിപ്പിക്കാനും സാറിന് മാത്രമേ പറ്റത്തുള്ളൂ.
3: അത് ശരിയാ.
4: സാങ്കേതിക വിദ്യ ഒരു ടൂൾ മാത്രമാണ്. ഡ്രൈവർ ഇപ്പോഴും നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളായിരിക്കണം.
5: അല്ല സാറേ, ഈ AI ചിലപ്പോ പച്ച കള്ളം പറയുന്നു പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ? കഴിഞ്ഞ ദിവസം സ്കൂൾ ഡ്യൂട്ടിക്കിടയിൽ ആരോ ഹാലൂസിനേഷൻ എന്നൊരു വാക്ക് പറയുന്നത് കേട്ടു, അതെന്താണ്?
4: അതെ ടീച്ചറെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏഹ് ചിലപ്പോൾ പച്ചകള്ളം വളരെ ആധികാരിക

0: ആയി പറയും. അതായത് ഇല്ലാത്ത വിവരങ്ങൾ അത് ഭാവനയിൽ നിന്നങ്ങ് ഉണ്ടാക്കി പറയും. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ AI ആക്ട് എന്നൊരു സമഗ്രമായ നിയമം കൊണ്ടുവന്നത്. നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ വിവേചനപരമായി കാണാനാണ്. ഈ വിവേചനം എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ AI ഒരുപാട് വിവരങ്ങൾ തരുമല്ലോ നമ്മുടെ ചോദ്യത്തിന്. അപ്പോൾ ഇതെവിടെ നിന്നാണ് നിങ്ങൾ ഈ വിവരങ്ങൾ തരുന്നത് എന്നുകൂടെ പറയണമെന്ന് നമ്മൾ ആ ടൂളിനോട് പറയണം.
1: അതായത് ഈ സോഴ്സസ് ഒക്കെ AI-യോട് ചോദിക്കണം.
0: അതെ. അപ്പോൾ അത് ശരിയായ സോഴ്സസ് ആണോ എന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ആധികാരികമായ വെബ്സൈറ്റിൽ നിന്നാണോ, ആധികാരികമായ പുസ്തകത്തിൽ നിന്നാണോ ഈ ടൂൾ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ പറ്റും.
2: ശിവൻ സാറേ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് ഈ ടൈപ്പ്റൈറ്ററൊക്കെ മാറി കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിച്ചു, ഈ ടൈപ്പ് പഠിച്ചവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന്. അല്ല, പക്ഷെ നമ്മളത് ശീലിച്ചില്ലേ. ഇതിനെയും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിതിനെ മെരുക്കണം. ആ ശിവൻ സാറേ, നാളെ രാവിലെ തന്നെ എനിക്ക് എൻ്റെ ഈ പഴയ ഫോണിൽ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരണം. എനിക്കും നോക്കണമല്ലോ, എൻ്റെ കവിതകളൊന്ന് ഇതിനെക്കൊണ്ട് നിരൂപണം ചെയ്യിപ്പിച്ച് നോക്കണം. ഇതിനെത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് അപ്പോൾ അറിയാമല്ലോ. പിന്നെ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണേ.
0: തീർച്ചയായും ദാസ് സാറേ, നമുക്ക് നാളെ അതൊന്ന് പരീക്ഷിക്കാം. നമുക്ക് സ്റ്റാഫ് മീറ്റിംഗിൽ ഇതൊരു പ്രസന്റേഷൻ ആയിട്ട് ചെയ്യാം. മറ്റ് ടീച്ചർമാർക്കും വലിയ പേടിയാണ്. പിന്നെ നമുക്ക് കുട്ടികളെയും പഠിപ്പിക്കാം പ്രോംപ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഈ AI ഉപയോഗിക്കുന്ന അധ്യാപകർ AI ഉപയോഗിക്കാത്ത അധ്യാപകനേക്കാൾ 10 പടി മുന്നിലായിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല.
1: എനിക്കിപ്പോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു ശിവൻ സാറേ. നമ്മൾ ഇത് പഠിച്ചാൽ നമുക്ക് ജോലി ഭാരം കുറയുകയും ചെയ്യും, കുട്ടികൾക്ക് പുതിയ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു പേഴ്സണൽ ട്യൂട്ടറായിട്ട് നമുക്ക് AI മാറ്റാലോ.
2: ശരി സാറേ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോഴും എനിക്ക് ആലോചിക്കാൻ പുതിയൊരു വിഷയം കിട്ടി. അപ്പുക്കുട്ടനെ വിളിച്ച് അവൻ്റെ പ്രോംപ്റ്റ് ഒന്ന് മാറ്റാൻ പറയണം. അവനിന്ന് ഞാൻ പുതിയൊരു വിദ്യ പറഞ്ഞു കൊടുക്കും. കോപ്പിയടിക്കാനല്ല, പഠിക്കാനുള്ള വിദ്യ.
0: അതാണ് സ്പിരിറ്റ് ദാസൻ സാറേ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനെ ഒന്നും പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇതിനെ നമ്മൾ നന്നായി ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്.
1: അത് ശരിയാ സാറേ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
3: ചോദ്യം ശരിയാക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

0: ഇന്റർവെൽ.
1: സപ്ത സഹോദരിമാർ.
0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിന്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിന്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 ഏപ്രിൽ 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിന്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്തു മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്. നൃത്തം എന്നത് ഖാസി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മേഘാലയയിലെ ഉത്സവങ്ങൾ മനുഷ്യനും സംസ്കാരവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനം നിലനിർത്താനായി ലക്ഷ്യമിടുന്നവയാണ്. അതോടൊപ്പം ജനങ്ങളുടെ ഐക്യവും ചേർച്ചയും ഇവ പരിപോഷിപ്പിക്കുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഘടം. ആദ്യം നാട്ടരാഗത്തിൽ പവനാത്മജ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ഖണ്ഡചാപത.

അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്തം എസ് ശരചന്ദ്രൻ ഘടം. ഇനി തോടിരാഗത്തിൽ കമലാംബികെ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപകത.

അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഘടം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ കേരളീയ ഗണിതജ്ഞാന വ്യവസ്ഥ ഡോക്ടർ ഇന്ദുലാൽ ജി സംസാരിക്കുന്നു.
2: പാശ്ചാത്യ ലോകത്ത് ഐസക് ന്യൂട്ടനും ഗോഡ്ഫ്രൈഡ് ലെബനിസും കലനഗണിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആധുനിക ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗണിത വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. കേവലം

0: സൈദ്ധാന്തികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം കൃത്യമായ നിരീക്ഷണങ്ങളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വളർന്ന ഒരു ശാസ്ത്രീയ ജ്ഞാനവ്യവസ്ഥയായിരുന്നു ഇത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഉള്ളടക്കം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ.

0: പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.
1: പാതിമേ മറഞ്ഞതെന്തേ

ചലച്ചിത്ര ഗാനത്തിൽ ഇനി നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 11 മണി.
1: ആകാശവാണി, നമസ്കാരം. 2027 സെൻസസിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ പൌരന്മാരുടെ ജനസംഖ്യ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിവരങ്ങൾ സമാഹരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ പ്രക്രിയയാണ് സെൻസസ്. നയരൂപീകരണക്കാർ, ഭരണാധികാരികൾ, ഗവേഷകർ എന്നിവർക്ക് രാഷ്ട്രവികസനവും നയങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ കണക്കുകളാണ്. അതുകൊണ്ടുതന്നെ ജനസംഖ്യാ കണക്കെടുപ്പ് ഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. പുരാതനകാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതായി ചരിത്ര രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബറിന്റെ ഭരണകാലത്ത് അബുൾ ഫസലിന്റെ ഐനി അക്ബരിയിലും ജനസംഖ്യാ കണക്കെടുപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സെൻസസ് 1865 1872 നടത്തിയത്. എന്നാൽ ഒരേ സമയം എല്ലാ പ്രദേശങ്ങളിലും ഒന്നിച്ചായിരുന്നില്ല സെൻസസ് നടപ്പാക്കിയത്. രാജ്യവ്യാപകമായി ആദ്യത്തെ സമന്വയിപ്പിച്ച സെൻസസ് 1881 നടന്നു. അതിനുശേഷം ഇന്ത്യ ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ സ്ഥിതിവിവരക്കണക്ക് പ്രവർത്തനങ്ങളിലൊന്നായി നമ്മുടെ സെൻസസ് മാറി. 2021 COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സെൻസസ് മാറ്റിവെച്ചു. അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടക്കുന്ന സെൻസസിന് പ്രാധാന്യമേറെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം ഷെഡ്യൂളിലെ 69-ാം നമ്പറിൽ യൂണിയൻ ലിസ്റ്റിൽ അനുച്ഛേദം 246 സെൻസസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ 16-ാമത്തേതും സ്വാതന്ത്ര്യത്തിനുശേഷമുള്ള 8-ാമത്തെയും സെൻസസാണ് നടക്കുന്നത്. വില്ലേജ്, പട്ടണം, വാർഡ് എന്നീ തലങ്ങളിലുള്ള പ്രാഥമിക വിവരത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ, ജനസംഖ്യാ വിവരങ്ങൾ, മതം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, സന്താനോൽപാദനം തുടങ്ങി വിവിധ ഘടകങ്ങളിന്മേൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന സെൻസസ് രാജ്യത്തിന്റെ ആസൂത്രണത്തിനും വികസനത്തിനും അടിത്തറപാകുന്ന സുപ്രധാന വിവരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ക്ഷേമ പദ്ധതികൾ

0: ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡേറ്റാ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ നൽകാനാണ് സെൻസസ് പ്രക്രിയയിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണത്തിലും പൊതുജനാരോഗ്യ ആവശ്യങ്ങൾക്കും ദുർബലരായ ജനങ്ങളെ തിരിച്ചറിയുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വാക്സിനേഷൻ ഡ്രൈവുകളും ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും സെൻസസ് ഉപയോഗിക്കുന്നു. വികസിത ഭാരതമെന്ന ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള സർക്കാർ പദ്ധതികൾ ഉദ്ദേശിച്ച പുരോഗതി കൈവരിക്കുന്നുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്നാണ് സെൻസസ്.
1: റിട്ടയർഡ് പ്രൊഫസറും കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വകുപ്പ് മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ പി എസ് നായർ ആകാശവാണിയോട്.
2: ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരെയും എല്ലാ പാർപ്പിടങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സെൻസസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇത് വളരെ ഭാരിച്ച ചെലവും സമയവും വേണ്ട ഒരു പ്രക്രിയയാണ്. അതിനാലാണ് 10 വർഷത്തിലൊരിക്കലായി ഇതിൻ്റെ സമയം നിർണ്ണയിച്ചിരിക്കുന്നത്. 1871 തുടങ്ങിയ സെൻസസ് 2011 വരെ അനുസ്യൂതം തുടർന്നിരുന്നു ഓരോ 10 വർഷവും. 2021 ഇതിനൊരു തടസ്സം വന്നത്, കാരണം 2019-2021 കോവിഡ് മൂലം. ഏതായാലും അടുത്ത സെൻസസ് ഇപ്പോൾ 27 നടത്താൻ പ്ലാനിട്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് സെൻസസിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ സെൻസസിൻ്റെ ഒരു പ്രത്യേകത 1931 ശേഷം ആദ്യമായി ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു പ്രത്യേകത, ഈ സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസും അതിൻ്റെ വിശകലനവും മറ്റ് കാൽക്കുലേഷൻസും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനും കഴിയും. ഇത് നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ എല്ലാ പദ്ധതികൾക്കും നടത്തിപ്പിനും ഒക്കെ വളരെ ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്.
0: ബൃഹത്തായ ഈ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളെ അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പും നടക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിതി, പാർപ്പിട ദൗർലഭ്യം, വീടുകളുടെ ആവശ്യകത എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ, അതായത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും വീടുകളെ സംബന്ധിച്ച് നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വളരെയേറെ ഉപയോഗപ്രദമാണ്. രണ്ടാം ഘട്ടമായി നടപ്പാക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള നിർദ്ദിഷ്ട സമയത്തെ വിവരങ്ങൾ നൽകുന്നു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കാവശ്യമായ നയങ്ങളും പരിപാടികളും വികസിപ്പിച്ചെടുക്കുന്നതിനും കാര്യക്ഷമവും ഫലപ്രദവുമായ ഒരു പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഓരോ വ്യക്തിയെയും കണക്കിലുൾപ്പെടുത്തുകയും ആ വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ സൂചിത തീയതിയും സമയവും എന്നും വിളിക്കപ്പെടുന്ന നിശ്ചിത സമയത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രധാന സവിശേഷത. രണ്ടു ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ 2026 ഏപ്രിലിനും സെപ്റ്റംബറിനുമിടയ്ക്ക് ഒരു നിശ്ചിത സമയത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ പ്രാദേശിക സാഹചര്യമനുസരിച്ച് സംസ്ഥാന ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച സമയക്രമത്തിൽ കെട്ടിടങ്ങളും വീടുകളും കുടുംബങ്ങളും ക്രമാനുസൃതമായി പട്ടികപ്പെടുത്തുന്നു. ഇതിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളുടെ അവസ്ഥ, പാർപ്പിട ദൌർലഭ്യം മുതലായവ വിലയിരുത്തുന്നതിനായി കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെയും ലഭ്യമായ സൌകര്യങ്ങളെയും കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങളും ശേഖരിക്കുന്നു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഫീൽഡ് വർക്ക് രാജ്യത്തുടനീളം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തപ്പെടും. ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും എണ്ണുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ഈ പ്രവർത്തനം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സെൻസസ് ഡാറ്റ ശേഖരിക്കും. സെൻസസ് ആവശ്യത്തിനായി തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് എല്ലാ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതവും സൌകര്യപ്രദവും ഉപയോക്തൃ സൌഹൃദവുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയ സെൻസസ് വീടിന്റെ റെക്കോർഡുകൾ ലഭ്യമാക്കുന്നതിനും ആവശ്യാനുസരണം അവ എഡിറ്റ് ചെയ്യുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷനിൽ സൌകര്യമുണ്ട്. കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനിൽ ചന്ദ്രൻ ആകാശവാണിയോട്.
3: 2027 സെൻസസ് മുൻകാലങ്ങൾ

0: രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ഓൺലൈനിൽ ലഭ്യമാണ്. 2027 സെൻസസ് 2011 സെൻസസിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റം, നഗരവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ സെൻസസിൽ നിന്ന് ലഭ്യമാകും. ഇന്ത്യയുടെ നഗരവൽക്കരണത്തിന്റെ പ്രവണതകളെയും മാറ്റങ്ങളെയും അനൌപചാരിക തൊഴിൽ മേഖലകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഈ സെൻസസിലൂടെ ലഭ്യമാകും. അതുപോലെ വിവിധ ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളും വിഭവ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകളും കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയുന്നതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ പരിണാമത്തിന്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സെൻസസ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. രാജ്യത്തിന്റെ നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും നിർണായകമാണ് ഈ സെൻസസും അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: ഇത്തവണ സ്വന്തമായി നമ്മുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ SE.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി സമർപ്പിക്കാം എന്നതാണ് 2027 സെൻസസിന്റെ സവിശേഷത. വ്യക്തികൾക്ക് വെബ് പോർട്ടൽ വഴി സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാൻ ഇതിലൂടെ അവസരമൊരുക്കുന്നു. ജോലി, ബിസിനസ് അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദിവസം മുഴുവൻ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാകുന്നു. എന്യൂമറേറ്റർ സെൽഫ് എന്യൂമറേഷൻ നടത്തിയ ഡാറ്റ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 May സ്വയം വിവരശേഖരണം പൂർത്തിയാക്കി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ വീട്ടിലെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ പങ്കുചേരാൻ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ജനഗണന 2027 കോ ഡിജിറ്റൽ ബനായാ ഗയാ ഹൈ, സാരി ജാൻകാരി സീധേ ഡിജിറ്റൽ മാധ്യമം മേ ദർജ് ഹോ റഹി ഹൈ. ഘർ ഘർ ജാനേ വാലേ കർമ്മചാരിയോ കേ പാസ് മൊബൈൽ ആപ്പ് ഹൈ, വേ ആപ്സേ ബാത് കർക്കേ ഉസീ മേ ജാൻകാരി ദർജ് കരേംഗേ. സാഥിയോ, ഇസ് ബാർ ജനഗണന മേ ആപ്കി ഭാഗീദാരി ഭീ ആസാൻ ബനായി ഗയി ഹൈ. ആപ് ഖുദ് ഭീ അപ്നി ജാൻകാരി ദർജ് കർ സക്തേ. കർമ്മചാരി കേ ആനേ സേ 15 ദിൻ പഹലേ ആപ്കേ ലിയേ സുവിധ ശുരു ഹോഗി. ആപ് അപ്നേ സമയ കേ അനുസാർ ജാൻകാരി ഭർ സക്തേ ഹൈ. ജബ് ആപ് പ്രക്രിയ പൂരി കർത്തേ ഹൈ തോ ആപ്കോ ഏക് വിശേഷ ഐ ഡി മിൽതി ഹൈ. യേ ഐ ഡി ആപ്കേ മൊബൈൽ യാ ഇമേൽ പർ ആതി ഹൈ. ബാദ് മേ ജബ് കർമ്മചാരി ആപ്കേ ഘർ ആതാ ഹൈ തോ ആപ് യഹി ഐ ഡി ദിഖാ കർ ജാൻകാരി കി പുഷ്ടി കർ സക്തേ ഹൈ. ഇസേ ദോബാരാ ജാൻകാരി ദേനേ കി ജറൂറത് നഹി പഡ്തി. സമയ ഭീ ബച്ചതാ ഹൈ ഔർ പ്രക്രിയ ആസാൻ ഹോ ജാതി ഹൈ. സാഥിയോ, ജിൻ രാജ്യോ മേ സ്വഗണനാ കാ കാം പൂരാ ഹോ ഗയാ ഹൈ വഹാ ഗണനാ കർമ്മചാരി ദ്വാരാ ഘരോ കേ സൂചീകരണ കാ കാര്യ ഭീ ശുരു കർ ദിയാ ഗയാ ഹൈ. അബ് തക് ലഗ്ഭഗ് 1,20,00,000 പരിവാരോ കാ മകാൻ സൂചീകരണ കാ കാര്യ പൂരാ ഭീ ഹോ ചുക്കാ ഹൈ. സാഥിയോ, ദേശ് കി ജനഗണനാ സിർഫ് സർക്കാരി കാം നഹി ഹൈ, യഹ ഹം സബ് കി ജിമ്മേദാരി ഹൈ. ആപ്കി ഭാഗീദാരി ബഹുത് ജരൂരി ഹൈ. ആപ്കി ദീ ഗയി ജാൻകാരി പൂരി തരഹ സുരക്ഷിത് രഹതി ഹൈ, യഹ ഗോപനീയ രഖി ജാതി ഹൈ. ഡിജിറ്റൽ സുരക്ഷാ കേ സാഥ് ഇസേ സുരക്ഷിത് കിയാ ജാതാ ഹൈ. ആയിയേ ഹം സബ് മിൽകർ ഇസ് പ്രക്രിയ മേ ഭാഗ് ലേ, ജനഗണന 2027 കോ സഫൽ ബനായേ.
1: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിൽ സെൻസസിന്റെ പ്രവർത്തനങ്ങൾ 1 May 62 മാസ്റ്റർ ട്രെയിനർമാരുടെ 2-ാമത്തെ ബാച്ചിന്റെ പരിശീലനം 6 മുതൽ 9 വരെയാണ് നടക്കുക. നിരവധി വിപ്ലവകരമായ മാറ്റങ്ങളോടെയാണ് 2027 സെൻസസ് നടപടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകളുടെയും ഭരണപരമായ നയങ്ങളുടെയും ഒരു പരിവർത്തന ഘട്ടമാണ് 2027 സെൻസസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നതിലൂടെയും ഡാറ്റ സുരക്ഷ

0: സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വിവരശേഖരണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലൂടെയും രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ച് കൃത്യവും സമയബന്ധിതവുമായ ഉൾക്കാഴ്ചകൾ നൽകാനാണ് സെൻസസ് ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്ന അവസരത്തിൽ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകുക എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശരിയായ വിവരങ്ങൾ നൽകേണ്ടതാണ്. രാഷ്ട്രം വളരുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ തുല്യമായ വികസനവും കൃത്യവും സുതാര്യവുമായ നയരൂപീകരണവും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ഉപകരണമായി സെൻസസ് 2027 മാറുമെന്ന് പ്രതീക്ഷിക്കാം. 2027 സെൻസസിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം ഹരിഷ്ണ.
1: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 11 കഴിഞ്ഞ് 15:12. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ തുടർന്ന് കേൾക്കാം FM ഗോൾഡ് ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.